റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 27, ക്രിസ്തുവർഷം 2026, ജൂലൈ 11, ശനിയാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: എല്ലാവർക്കും മത്സരിക്കാനാണ് ഇഷ്ടം. മത്സരങ്ങളുടെ ലോകത്താണ് എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും മത്സരങ്ങൾ. ടി വി ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, റേഡിയോകൾ, എല്ലായിടത്തും മത്സരത്തിൻ്റെ ആധിക്യം മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കാകട്ടെ, ഇത് പരീക്ഷാകാലം കൂടിയാണ്. മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഈ കുത്തൊഴുക്കിൽ പലപ്പോഴും മനുഷ്യൻ മറന്നുപോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ജീവിതം ഒരു മത്സരത്തിനുള്ള വേദിയല്ല എന്ന വലിയ സത്യം. ജീവിതത്തോട് ഇല്ല എന്നും വേണ്ട എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട്, മത്സരിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കാനാണ് പല മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യന്തം അപകടകരവുമാണ്. ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തോട് ഉണ്ട് എന്നും അതെ എന്നും പറയുവാൻ കഴിയുമ്പോഴാണ് ജീവിതം വിജയപൂർണ്ണമാകുന്നത്. കൂടുതൽ പേർക്കും ജീവിതത്തോട് നോ ഡീൽ എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം അവന് മത്സരിക്കണം, കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ നേട്ടങ്ങളുണ്ടാകണം. പക്ഷേ ഓർക്കുക, നോ ഡീൽ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കുവാനും കൂടുതൽ സമ്പാദിക്കുവാനുമുള്ള വാശിയും വേറും വെല്ലുവിളികളുമൊക്കെയുണ്ട്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്, ജീവിതത്തോട് നോ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, കർമ്മ മേഖലകളിൽ നിന്നും, ദൗത്യ മേഖലകളിൽ നിന്നുമൊക്കെ അവൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. എന്നാൽ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഇന്നത്തെ മനുഷ്യനെ പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപൂർവം ചിലർ മാത്രം ഡീൽ എന്ന് പറഞ്ഞ് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കയ്യടി വാങ്ങി ഇറങ്ങിപ്പോകുന്നു. ഓർക്കുക, ജീവിതത്തോട് എപ്പോഴും ഡീൽ എന്ന് തന്നെ പറയുക. ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോടും പ്രതിബന്ധങ്ങളോടും വെല്ലുവിളികളോടും കൂടി ഏറ്റെടുക്കുവാനും നേരിടുവാനും തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തോട് ഒരിക്കലും നോ ഡീൽ എന്ന് പറയാതിരിക്കട്ടെ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA-യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS-ലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയുടെ സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൌത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൌത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൌത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിനെ മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
3: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 മൈൻഡ് ടോക്സ്, 11:30 അമിത ലാളനം വരുത്തുന്ന ദുരന്തം, അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 അമിത ലാളനം വരുത്തുന്ന ദുരന്തം പുനഃപ്രക്ഷേപണം, അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:01 നീർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന് ചലച്ചിത്ര

0: ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
6: മകൾ തങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് കരുതുന്ന ഒരാളുമായി പ്രണയത്തിലായിപ്പോയി, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻകരിക്കും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തിലുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. ഒരു കൗൺസിലറുടെയും ലൈഫ് കോച്ചിന്റെയും വീക്ഷണകോണിലൂടെ ഞാൻ ചില ആശയങ്ങൾ പങ്കുവയ്ക്കാം. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, കരിയർ, അവരുടെ ഭാവി ജീവിത പങ്കാളി, അങ്ങനെയെല്ലാം. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ച വഴികളിലൂടെ അല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, തങ്ങളുടെ കുടുംബത്തിന് ഒട്ടും ചേരില്ല എന്ന് മാതാപിതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളുമായി മകൾ പ്രണയത്തിലാണെന്ന് അറിയുന്ന ആ നിമിഷം വീടുകളിൽ വലിയൊരു ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്നൊരു നിമിഷമാണത്. ദേഷ്യം, സങ്കടം, അപമാനം, ഭയം ഒക്കെ ഒരുമിച്ച് ഇരച്ചു കയറും. ഇത്തരം ഒരു സാഹചര്യത്തിൽ കുടുംബം എങ്ങനെയാണ് പെരുമാറേണ്ടത്? എങ്ങനെയാണ് മകളോട് ഇടപെടേണ്ടത്? നമുക്കൊന്ന് ചിന്തിച്ചാലോ? ആദ്യ പ്രതികരണം ശാന്തമായിരിക്കണം. ഈ വാർത്ത അറിയുമ്പോൾ മിക്ക മാതാപിതാക്കളും ചെയ്യുന്ന ആദ്യ കാര്യം ബഹളം വയ്ക്കുക, ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഫോൺ പിടിച്ചു വാങ്ങി മുറിയിൽ പൂട്ടിയിടുക എന്നതാണ്. എന്നാൽ ശ്രോതാക്കളെ, മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഈ സമയത്തെ അമിത വിലക്കുകൾ അവരെ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ. മനഃശാസ്ത്രപരമായി ഒന്നുകൂടി പറഞ്ഞാൽ റോമിയോ ജൂലിയറ്റ് എഫക്ട് ആയി പോകും. ഇനി വേണ്ടത് അതിവൈകാര്യത ഒഴിവാക്കുകയാണ്. ആദ്യത്തെ ആ ഷോക്കൊന്ന് മാറാൻ സമയം അനുവദിക്കുക. ദേഷ്യത്തോടെ സംസാരിച്ചാൽ മകൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും. ശത്രുതയല്ല, സൗഹൃദമാണ് ആവശ്യമായിട്ടുള്ളത്. മകൾ നിങ്ങളുടെ ശത്രുവല്ല. അവൾ എടുത്ത ഒരു തീരുമാനത്തോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ട്. അത്രമാത്രം, അതല്ലേ ഉള്ളൂ. അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി വേണ്ടത് തുറന്നതും മാന്യവുമായ ആശയവിനിമയമാണ്. അടുത്ത പടി മകളോട് സംസാരിക്കുക എന്നതാണ്. പക്ഷേ അതൊരു വിസ്താരമോ കുറ്റപ്പെടുത്തലോ ആകരുത്. അവൾ പറയട്ടെ എന്തുകൊണ്ടാണ് അവൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. തുറന്നു പറയാൻ അവൾക്കൊരു അവസരം നൽകുക. തടസ്സപ്പെടുത്താതെ അവളുടെ ഭാഗം പൂർണ്ണമായി കേൾക്കുക. തന്റെ വികാരങ്ങളെ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നു എന്ന് അവൾക്ക് തോന്നണം. ഇതിനിടയിൽ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം. നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, ഞങ്ങളുടെ നെഞ്ചത്തടിക്കാനാണോ നിന്നെ വളർത്തിയത് തുടങ്ങിയ വൈകാരികമായ കുറ്റപ്പെടുത്തലുകൾ സംഭാഷണത്തിന്റെ വഴി തന്നെ തിരിച്ചുവിട്ടേക്കാം. ആശങ്കകൾ പങ്കുവയ്ക്കാം. കുടുംബത്തിന് ചേരില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ടാകുമല്ലോ. ആളിന്റെ സ്വഭാവം, പക്വതക്കുറവ്, അല്ലെങ്കിൽ മൂല്യങ്ങളിലുള്ള വ്യത്യാസം, അതൊക്കെ പറയാം. പക്ഷെ ആ കാരണങ്ങൾ വളരെ യുക്തിഭദ്രമായി സ്നേഹത്തോടെ മകൾക്ക് വിവരിച്ചു നൽകാം. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഓർത്തു മാത്രമാണ് ഞങ്ങളുടെ ഈ ആശങ്ക എന്ന് അവളെ ബോധ്യപ്പെടുത്തണം. പങ്കാളിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നമ്മൾ ദൂരെ നിന്ന് കണ്ട് വിധി കൽപ്പിക്കാതെ പല കാര്യങ്ങളും ഒരുപക്ഷെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഭയന്നതിനേക്കാൾ ഗുരുതരമായിരിക്കാം യാഥാർത്ഥ്യം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് കാണാനോ അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച്, അതായത് അവരുടെ കൂട്ടുകാര്, ജോലിസ്ഥലം അന്വേഷിക്കണം. വിശ്വസനീയമായ രീതിയിൽ കൂടുതൽ അന്വേഷിക്കാൻ തയ്യാറാകണം. വ്യക്തമായ തെളിവുകളോടെ ആ വ്യക്തിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ ഏതു മകളും ഒന്നിരുത്തി ചിന്തിക്കും. വെറുതെ അവൻ ശരിയല്ല എന്ന് പറയുന്നത് അവൾ അംഗീകരിച്ചെന്നും വരില്ല. മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം തേടുന്നത് നല്ലതാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും മക്കൾ അത് ഉപദേശമായി മാത്രമേ എടുക്കൂ. അങ്ങനെ വരുമ്പോൾ അവൾക്ക് ബഹുമാനവും വിശ്വാസവുമുള്ള മറ്റൊരാളുടെ സഹായം തേടാം. അത് കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരമ്മാവനാകാം, അധ്യാപകരാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആകാം. അതെല്ലാം ആ വീടിന്റെ സാഹചര്യം അനുസരിച്ചാകട്ടെ. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദമില്ലാതെ കാര്യങ്ങളെ നിഷ്പക്ഷമായി കാണാൻ ഒരു കൗൺസിലറുടെ ഇടപെടലുകൾ മകളെ സഹായിക്കും. ഓർക്കുക, ബന്ധങ്ങളാണ് പ്രധാനം. ഈ പ്രക്രിയയിൽ ഉടനീളം വീടുകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം, എന്നാൽ അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ഓമനിച്ചു വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പങ്കാളിയെ വേദനിപ്പിക്കരുത്. ഈ പ്രതിസന്ധിയിൽ മാതാപിതാക്കൾ ഒറ്റ മനസ്സോടെ നിൽക്കണം. ഏറ്റവും പ്രധാനം, ഏത് സാഹചര്യത്തിലും മകളുമായി ബന്ധം പൂർണമായി വിയോഗത്തിലേക്ക് പോകരുത്. നീ എന്ത് തെറ്റായ തീരുമാനമെടുത്താലും ഞങ്ങൾ നിന്നോട് മിണ്ടേണ്ടതില്ല എന്ന വാശി അവരെ അപകടത്തിലേക്ക് ചാടിച്ചേക്കാം. നമ്മൾ എപ്പോഴും അവളോടൊപ്പം ഉണ്ടെന്ന ഉറപ്പാണ് അവളെ നാളെ തെറ്റായ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു നല്ല കുടുംബം എന്നത് എപ്പോഴും ശരികൾ മാത്രം ചെയ്യുന്ന ഇടമല്ല, മറിച്ച് തെറ്റുകൾ സംഭവിക്കുമ്പോൾ പരസ്പരം കൈപിടിച്ച് തിരുത്തുന്നവരുടെ ഇടമാകണം. ഈ ചിന്ത നിങ്ങളിലേക്ക് പങ്കുവച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇത്തരം അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ പരിപാടി മുടങ്ങാതെ കേൾക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്ട്.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. നാല് പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീമാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒച്ചനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: പുലർക്കാ

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. നമ്മുടെ രാജ്യം വീണ്ടും സെൻസസിലേക്ക് കടന്നിരിക്കുകയാണ്. 2011 അവസാനമായി സെൻസസ് നടന്നത്. കോവിഡ് കാരണം 2021 നടക്കേണ്ട സെൻസസ് മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത്. അതാണ് 2026 ഈ വർഷം നടക്കുന്നത്. എന്താണ് സെൻസസ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ ജനസംഖ്യയെ സംബന്ധിച്ച വിശദവും ആധികാരികവുമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നതാണ് സെൻസസ് അഥവാ കാനിഷ്മാരി. ജനസംഖ്യ, ജനസാന്ദ്രത, ലിംഗാനുപാതം, സാക്ഷരതാ നിരക്ക്, ആയുർദൈർഘ്യം, മാതൃ ശിശു മരണനിരക്ക് തുടങ്ങിയവയെല്ലാം ഇതിലൂടെ കണക്കാക്കുന്നു. കാനിഷ്മാരി എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് വന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം വീട്ട് നമ്പർ എന്നാണ്. പേർഷ്യൻ ഭാഷയിൽ ഖനെ എന്നാൽ വീടെന്നും ഷമാരെ എന്നാൽ എണ്ണം എന്നുമാണ് അർത്ഥം. ഈ രണ്ട് പദങ്ങളും യോജിച്ച് കണിഷ്മാരി എന്നായി. മൂല്യം നിർണയിക്കുക അഥവാ നികുതി നിർണയിക്കുക എന്നർത്ഥം വരുന്ന സെൻസേർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കുണ്ടായത്. ആധുനിക ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചത് ചരിത്രത്തിൽ പറയുന്നത് 17th century എന്നാണ്. അതിനു മുൻപ് കണക്കെടുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് നികുതിദായകരെയും സൈന്യത്തിൽ ചേരാനുള്ളവരെയും കണ്ടെത്താനായിരുന്നു. കൂടാതെ സാമ്രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ കീഴടക്കാനും ഇത്തരം പഠനങ്ങൾ നടത്തി. BC 3800 ബാബിലോണിയയിലാണ് ആദ്യത്തെ സെൻസസ് നടന്നതെന്ന് കരുതപ്പെടുന്നു. ഇതിൽ ജനങ്ങളുടെ കണക്ക് പക്ഷേ എടുത്തിരുന്നില്ല. 7 വർഷം കൂടുമ്പോൾ കന്നുകാലികൾ, വെണ്ണ, തേൻ, പാൽ, കമ്പിളി എന്നിവയുടെ കണക്കാണ് എടുത്തിരുന്നത്. പാലസ്തീൻ, ചൈന, പേർഷ്യ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ ഇത്തരം കണക്കെടുപ്പുകൾ നടന്നു. BC 5th century ഓരോ 5 വർഷം കൂടുമ്പോഴും റോമക്കാർ അവരുടെ പൗരന്മാരുടെ സ്വത്തിൻ്റെ കണക്കെടുത്തിരുന്നു. സെൻസസിന് രാജ്യാന്തര തലത്തിൽ ഏക സ്വഭാവം കൊണ്ടുവരാനായി ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ജനസംഖ്യ കണക്കെടുപ്പിനുള്ള ആദ്യ സെറ്റ് തത്വങ്ങളും ശുപാർശകളും 1958 പുറത്തിറക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തെമ്പാടും സെൻസസ് നടക്കുന്നത്. ജനസംഖ്യ പഠനത്തിലെ പ്രധാനപ്പെട്ട ഒരു നിരക്കാണ് ജനന നിരക്ക്. ഒരു രാജ്യത്തെ 1 വർഷത്തെ ജനന നിരക്ക് 50 എന്ന് പറഞ്ഞാൽ ആ വർഷം ആ രാജ്യത്തുള്ള ഓരോ 1000 പേർക്കും 50 കുഞ്ഞുങ്ങൾ എന്ന തോതിൽ ഉണ്ടായി എന്നാണ് അർത്ഥം. ജീവനോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രമേ ജനന നിരക്ക് കണക്കാക്കാൻ പരിഗണിക്കുകയുള്ളൂ. ഇനി എന്താണ് മരണനിരക്ക്? 1 വർഷത്തിൽ ഓരോ 1000 പേർക്ക് എത്ര മരണമുണ്ടായി എന്നതാണ് മരണനിരക്ക് കാണിക്കുന്നത്. ലോക ജനസംഖ്യാ വളർച്ചാ നിരക്ക് നിലവിൽ 1.1% ലോകത്ത് ഓരോ മിനിറ്റിലും 169 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. 2100 ചരിത്രത്തിൽ ആദ്യമായി ജനസംഖ്യാ വളർച്ച 0 എത്തുമെന്നാണ് UN വിലയിരുത്തുന്നത്. ലോകത്തെ പ്രത്യുൽപാദന ക്ഷമതയിലുണ്ടായ കുറവാണ് പ്രധാന കാരണം. ഒരു രാജ്യത്ത് ജനന മരണ നിരക്ക് ഒരുപോലെ വരുന്ന അവസ്ഥയാണ് 0 ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. 1950 മുതൽ വർഷം തോറും 1% മുതൽ 2% വരെയാണ് ലോക ജനസംഖ്യ വളർച്ചാ നിരക്ക് ഉള്ളത്. ഇതാണ് 2100 നിലയ്ക്കുന്നത് എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. കാരണം 2100 കഴിയുമ്പോൾ പിന്നെ ലോക ജനസംഖ്യ വളരില്ല എന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആധുനിക സെൻസസിന് തുടക്കമായത് 17th-18th centuries. ഇത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരു നഗരത്തിൽ മാത്രമല്ലാതെ ദേശത്തെ ഒന്നായി എടുത്ത് ആദ്യമായി സെൻസസ് നടത്തിയത് വടക്കേ അമേരിക്കയിലാണ്. ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്ന ന്യൂ ഫ്രാൻസ് മേഖലയിലാണ് ഇത് നടന്നത്. 1665 1784 ഇടയിൽ ഇത്തരം 16 കണക്കെടുപ്പുകൾ അവിടെ നടന്നു. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഭരണ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായി 1790 അമേരിക്ക സെൻസസ് നടത്തി. ഇക്കാലത്തൊന്നും പ്രായം, വിവാഹനില എന്നിവ സെൻസസിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള സെൻസസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. 1824 അലഹബാദിലും 1827 ബനാറസിലും സെൻസസ് നടന്നു. ആദ്യമായി ഒരു ഇന്ത്യൻ നഗരത്തിന്റെ പൂർണ്ണമായ സെൻസസ് എടുത്തത് 1830 ധാക്കയിലാണ്. 1849 എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളോടും 5 വർഷം കൂടുമ്പോൾ ജനസംഖ്യ കണക്ക് എടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ നിർദ്ദേശിക്കുകയുണ്ടായി. നികുതി പിരിവിനായി ഇന്ത്യയിൽ ജനങ്ങളുടെ കണക്കെടുത്തിരുന്നതായി BC 3 എഴുതിയ ചാണക്കിന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മുഗൾ രാജാവായ അക്ബറിന്റെ കാലത്തെ ഈൻ ഇ അക്ബരി എന്ന ഭരണപരമായ റിപ്പോർട്ടിൽ ജനസംഖ്യ കണക്ക് ഉൾപ്പെടെയുണ്ട്. പക്ഷേ അക്കാലത്ത് നടന്ന ഇത്തരം ജനസംഖ്യ കണക്കെടുപ്പെല്ലാം അപൂർണമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ രാജ്യവ്യാപക സെൻസസ് 1865-1872 കാലത്താണ് നടന്നത്. ഇംഗ്ലണ്ടിലേക്ക് പെൺകുട്ടികളെ കയറ്റിവിടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന വാർത്ത പരന്നതിനാൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങൾ സെൻസസിനെ ഭീതിയോടെയാണ് കണ്ടത്. എന്നാൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയം സെൻസസിന്റെ ഭാഗമായി ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയത് 1881. 25 കോടിയായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനസംഖ്യ. തുടർന്ന് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്താറുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യത്തെ സെൻസസ് 1951 നടന്നത്. 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് നടപടികൾ. ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയിൽ സെൻസസിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ്. കോടതിക്ക് മുന്നിൽ പോലും അത് വെളിപ്പെടുത്താനാകില്ല. ലോക സെൻസസിന്റെ ചില കൗതുകരമായ കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 12.5 കോടി ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്. ബ്രിട്ടൻ അതിനുശേഷമാണ് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. അതായത് 1-ും 2-ും സ്ഥാനത്ത് ബ്രിട്ടൻ ഇല്ല, 3-ാമത്തെ സ്ഥാനത്താണ് ബ്രിട്ടൻ വരുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പൗരന്മാരുടെ കണക്കെടുപ്പിൽ സ്വതന്ത്ര ഇന്ത്യയിൽ 1951 നടന്ന ആദ്യ സെൻസസ് പ്രകാരം ജനസംഖ്യ 36 കോടിയാണ്. അന്നത്തെ സാക്ഷരത 18% മാത്രം. ആയുർദൈർഘ്യമാകട്ടെ കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. വെറും 32 വയസ്സാണ് ശരാശരി 1951 ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി 72 ലക്ഷം പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറി എന്നും 72 ലക്ഷം പേർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുവെന്നും ഈ സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1921 ഇന്ത്യയുടെ സെൻസസ് റിപ്പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ സെൻസസ് ആയിരുന്നു. മുമ്പ് നടന്ന സെൻസസിനേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഒരേ ഒരു വർഷമായിരുന്നു 1921. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1911 അപേക്ഷിച്ച് ജനസംഖ്യ അന്ന് 0.31% കുറഞ്ഞു. 1918 പടർന്നു പിടിച്ച ഫ്ലൂ ആയിരുന്നു അതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. 1971 സെൻസസിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. അതായത് 2.48% അന്ന് ജനസംഖ്യയിൽ ഉണ്ടായ വളർച്ചാ നിരക്ക്. കുടുംബാസൂത്രണം ശക്തമായി നടപ്പിലാക്കാൻ വേണ്ട നടപടിയിലേക്ക് ഇന്ത്യ പോയത് അതിനുശേഷമാണ്. കുടുംബാസൂത്രണ പ്രക്രിയ ലോകത്ത് തന്നെ ആദ്യം ആരംഭിച്ചത് ഇന്ത്യയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 1951 തന്നെ ജനസംഖ്യ ആസൂത്രണം ഇവിടെ തുടങ്ങി. പക്ഷേ അത് പതുക്കെ പതുക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. 1971 വൻപിച്ച വളർച്ചാ നിരക്കാണ് ഇന്ത്യൻ ഭരണാധികാരികളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അതുപോലെ ജനസംഖ്യ നിയന്ത്രണം മുഖ്യ അജണ്ടയിലേക്ക് വന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബാസൂത്രണം ശരിയായ രീതിയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് 1971 ശേഷമാണ് എന്നർത്ഥം. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011, അതായത് 15 വർഷം മുമ്പ്. രാജ്യത്ത് നടന്ന 15-ാമത് ജനസംഖ്യ കണക്കെടുപ്പ് കൂടിയായിരുന്നു അത്. 2,200 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ഈ സെൻസസിൽ ഓരോ വ്യക്തികൾക്കുമായി 1,819 രൂപയാണ് അന്ന് ചെലവായത്. 27 ലക്ഷം സെൻസസ് ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനങ്ങളിൽ അന്ന് പങ്കെടുത്തു. 2011 സെൻസസിൽ പൊതുവായ 26 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ജനങ്ങളിൽ നിന്ന് അന്ന് ശേഖരിച്ചത്. സാധാരണ 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് 2011 ശേഷം പിന്നെ 2021 സെൻസസ് നടക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ സെൻസസിന് വേണ്ട തുക അനുവദിക്കുകയും ചെയ്തു. അപ്പോഴാണ് കോവിഡ് മഹാമാരി കടന്നു വന്നതും ഈ പ്രവർത്തനങ്ങളെയൊക്കെ നീട്ടിവെക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തത്. അതാണ് വീണ്ടും ഈ വർഷം ഇപ്പോൾ ആരംഭിച്ചത്. ജനസംഖ്യ ദിനത്തോടനുബന്ധിച്ച് എന്താണ് സെൻസസ് എന്നതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗരീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ ബെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധ ഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം ശ്രോതാക്കളെ, എന്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ആര്യലക്ഷ്മി എസ്, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. പുഷ്പ എന്ന സിനിമ കണ്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും. ആ സിനിമയിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിച്ച ഒരു വൃക്ഷമുണ്ട്, രക്തചന്ദനം. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ മരത്തെ ചുറ്റിപ്പറ്റിയുള്ള കടത്തും അതിന്റെ അപൂർവതയുമാണ് സിനിമയുടെ പശ്ചാത്തലം. ശാസ്ത്രീയവും ഔഷധപരവുമായ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണിത്. ടീറോകാർപ്പസ് സെൻറ്റാലിനസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. രക്തചന്ദനം ഫാബേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ശേഷാചലം മലനിരകളിലും ചെങ്കൽ മണ്ണുള്ള പ്രദേശങ്ങളിലും വളരുന്നു. വരണ്ട കാലാവസ്ഥയും കഠിന മണ്ണും ഇത് ചെറുപ്പത്തിലേ മുതൽ ശക്തമായി വളരാൻ സഹായിക്കുന്നു. ഏകദേശം 8 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ചരിത്രപരമായി രക്തചന്ദനം രാജവസ്തുവിലും ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പുരാതന കാലത്ത് രാജാക്കന്മാർ, സമ്പന്ന വ്യക്തികൾ എന്നിവരുടെ അലങ്കാര വസ്തുക്കൾക്കും സംഗീതോപകരണങ്ങൾക്കും ഈ സസ്യം ഏറെ വിലപ്പെട്ടതാണ്. അതിന്റെ ആഴത്തിലുള്ള ചുവപ്പ് നിറം സമ്പദ് വസ്തുവിന്റെ അടയാളമായിരുന്നു. രക്തചന്ദനം വിപണിയിൽ ഏറെ വിലമതിക്കപ്പെടുന്നു. സംഗീതോപകരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഫർണിച്ചർ, പ്രകൃതി വർണ്ണങ്ങൾ എന്നിവയ്ക്കും വ്യാപകമായി ഉപയോഗിക്കുന്നു. വ്യവസായ രംഗത്തും അതിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. ആയുർവേദത്തിൽ രക്തചന്ദനം വളരെ പ്രാധാന്യമുള്ള സസ്യമാണ്. ദാഹശമനം, ചർമ്മരോഗങ്ങൾ, രക്തപിത്തം എന്നിവയ്ക്കായി പരമ്പരാഗതമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ തോതിൽ പൊടി രൂപത്തിൽ മരുന്നുകളിലും ചേർക്കാറുണ്ട്. രക്തചന്ദനത്തിൽ സെൻറ്റാലിൻ പോലുള്ള പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഇതിന് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, മൈക്രോബിയൽ ഗുണങ്ങൾ ഉണ്ടെന്നാണ്. ഈ ഗുണങ്ങൾ ഔഷധപരമാണ്. അതുകൊണ്ട് ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നു. അനധികൃത വെട്ടിപ്പിടുത്തം, കയറ്റുമതിക്കായി ശേഖരണം തുടങ്ങിയ സാഹചര്യങ്ങളാൽ രക്തചന്ദനം ഇപ്പോൾ സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ കർശന നിയമങ്ങൾ നടപ്പിലാക്കി കൃഷിയും വ്യാപാരവും നിയന്ത്രിച്ചിരിക്കുന്നു. ഇന്ന് സുസ്ഥിര കൃഷിയും ഗവേഷണവും മാത്രമേ ഈ സസ്യത്തെ ഭാവിയിൽ നിലനിർത്താൻ സഹായിക്കൂ. വനസംരക്ഷണ പദ്ധതികളിൽ ഈ അപൂർവ സസ്യത്തെ പ്രത്യേക പരിഗണന നൽകുന്നു. ഇനി നമുക്ക് രക്തചന്ദനത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയാം. രക്തചന്ദനം ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങളാൽ ഉപയോഗിച്ചു വരുന്നു. ആയുർവേദ ചികിത്സയിൽ രക്തശുദ്ധിക്കായി ത്വക്ക് രോഗങ്ങൾക്കും മറ്റ് ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. പുരാതന ഇന്ത്യയിൽ ഈ മരവസ്തു രാജകീയ സമ്പത്തിന്റെ അടയാളമായി കണക്കാക്കിയിരുന്നു. വ്യാപാര ചരിത്രം നോക്കുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യയിൽ എത്തിയപ്പോൾ രക്തചന്ദനം വലിയ കയറ്റുമതി വസ്തുവായി മാറി. പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഫർണിച്ചർ നിർമ്മാണത്തിനും സംഗീതോപകരണങ്ങൾക്കും ഇത് ഉപയോഗിച്ചു. അതിന്റെ ഇരുണ്ട ചുവപ്പ് നിറവും ദീർഘായുസ്സും കാരണം വിലയേറിയ കയറ്റുമതി വസ്തുവായി ഇത് മാറി. ഓരോ സസ്യവും പ്രകൃതിയുടെ ഒരു സമ്മാനവും ജൈവ വൈവിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജീവിക്കലുമാണ്. അപൂർവ സസ്യങ്ങളെ തിരിച്ചറിയുകയും പഠിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പുതിയൊരു ചെടിയുമായി വീണ്ടും കേൾക്കാം. അതുവരെ സ്റ്റേ ട്യൂൺ.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
3: സ്പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
4: കോട്ടയം അങ്കമാലി.
5: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗറിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
8: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഭയവും മാറ്റിവെക്കലും ഇത് ഈ പരിപാടിയുടെ 3-ാം ഭാഗമാണ്. അതോ സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു ജോലി മാറ്റിവെക്കുന്നത് മടി കൊണ്ടാണെന്ന്. എന്നാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് മടിയേക്കാൾ വലിയൊരു വില്ലൻ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ്. അതാണ് ഭയം. പരാജയപ്പെടുമോ എന്ന പേടി, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആകണം എന്നുള്ള അമിതമായ നിർബന്ധം, ഇത് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ മാറ്റിവെപ്പിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒളിച്ചുകളിയെ കുറിച്ചാണ്. എന്താണ് ഈ ഭയവും മാറ്റിവെക്കലും, അത് തമ്മിലുള്ള ബന്ധം എന്താണ്? മനസ്സിന്റെ ഒരു പ്രതിരോധ തന്ത്രമുണ്ട്, അതേക്കുറിച്ചും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കൊരു കാര്യം ചെയ്യാൻ പേടിയോ ആശങ്കയോ തോന്നുമ്പോൾ ആ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് മാറ്റിവെക്കൽ. അതായത് അവസ്ഥയെ നേരിടാനുള്ള മടി. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി നമുക്ക് വിശദമാക്കാം. ജോലി ചെയ്യാനുള്ള മടിയല്ല പ്രശ്നം, ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പരാജയത്തെയോ നാണക്കേടിനെയോ ഫേസ് ചെയ്യാനുള്ള പേടിയാണ് നമ്മെ പിന്നോക്കം വലിക്കുന്നത്. ഇവിടെ 2 വില്ലന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ വില്ലനെ കുറിച്ച് പറയാം. പരാജയപ്പെടുമോ എന്നുള്ള ഭയം, തോറ്റുപോകുമോ എന്നുള്ള പേടി, ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്ന ഒരു ഭയം, ആളുകൾ എന്നെ കളിയാക്കുമോ, എനിക്കതിന് കഴിവുണ്ടോ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കടന്നുവരും. ഇത് നമ്മളെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ്. തുടങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും. തോറ്റുപോയാൽ ഉണ്ടാകുന്ന മാനസിക വിഷമമോർത്ത് ആ കാര്യത്തിലേക്ക് കൈവയ്ക്കാതിരിക്കാൻ മനസ്സ് പലവിധ ന്യായങ്ങളുണ്ടാക്കും. ഇപ്പോൾ അതിന് സമയമില്ല, അടുത്ത മാസം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പറ്റിക്കും. ഇനി 2-ാമത്തെ വില്ലനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അവനാണ് പെർഫെക്ഷനിസം, അതായത് തികഞ്ഞതാകണം എന്ന നിർബന്ധം. എല്ലാം പെർഫെക്റ്റ് ആകണം. പലരും വിചാരിക്കുന്നത് പെർഫെക്ഷനിസം ഒരു നല്ല ഗുണമാണെന്നാണ്. എന്നാൽ പലപ്പോഴും ഇതാണ് മാറ്റിവെക്കലിന്റെ പ്രധാന കാരണം. ചെയ്യുന്ന കാര്യം 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നാം അങ്ങ് വാശി പിടിക്കുകയാണ്. തുടങ്ങാനുള്ള തടസ്സമാണ് പ്രധാനം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകട്ടെ, എനിക്കിതിനെക്കുറിച്ച് എല്ലാ വിവരവും കിട്ടിയിട്ട് തുടങ്ങാം എന്ന് കരുതി നമ്മൾ കാത്തിരിക്കും. ഫലമോ, അനുകൂല സാഹചര്യം ഒരിക്കലും വരില്ല, ആ ജോലി തുടങ്ങിയുമില്ല.

ചെയ്യാത്തത് കൊണ്ടാണ് തോൽക്കാതിരുന്നത് എന്ന് വിചാരിച്ച് മനസ്സ് ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്തുകയാണ്. നെഗറ്റീവ് ചിന്തകളുടെ വലിപ്പവും പ്രധാനമാണ്. യാഥാർത്ഥ്യത്തെക്കാൾ വലിയ രൂപമായിട്ടായിരിക്കും നമ്മുടെ ഭയം ആ ജോലിയെ ചിത്രീകരിക്കുക. അതുകൊണ്ട് മനസ്സ് അതിനെ ഒരു അപകടമായി കണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കാനും ശ്രമിക്കുന്നു. ഈ ഭയത്തെ മറികടന്ന് എങ്ങനെ മുന്നോട്ടു പോകാം, എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പരാജയത്തെ സ്വാഭാവികമായി കാണുക. പരാജയം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ഒരു പടിയാണ്. ലോകത്തിലെ ഒരു വലിയ വ്യക്തിയും ആദ്യത്തെ തവണ തന്നെ എല്ലാം പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ടോ? പെർഫെക്റ്റ് എന്നത് മാറ്റിവെച്ച് ചിന്തയ്ക്ക് പകരം തുടങ്ങുക എന്നതിന് പ്രാധാന്യം കൊടുക്കുക. ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് എന്ന് പറയാറില്ലേ. ഒരു കാര്യം അപൂർണമായിട്ടാണെങ്കിലും ചെയ്തു തീർക്കുന്നതാണ് അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. പിന്നീട് നമുക്കത് തിരുത്തി നന്നാക്കാം. ആദ്യത്തെ ചുവട് ചെറുതാക്കുക. വലിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗം ആദ്യം വഹിക്കുക. ഇന്ന് ഞാൻ അതിന്റെ ഹെഡിങ് എഴുതി വെക്കും എന്ന് വിചാരിക്കുക, ഭയം കുറയും. സ്വയം കരുണ കാണിക്കുക. നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാം, നിങ്ങൾ ഒരു മനുഷ്യനാണ്. തെറ്റുകൾ പേടിക്കാതെ അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അവസാനമായി പ്രിയ ശ്രോതാക്കളെ, മാറ്റിവെക്കലിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭയത്തെ നമ്മൾ തിരിച്ചറിയണം. ഭയത്തിന് മുന്നിൽ കീഴടങ്ങി നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റിവെക്കരുത്. പേടിയുണ്ടെങ്കിലും മുന്നോട്ട് ഒരു ചുവട് വെക്കുക എന്നതാണ് ധീരത. പെർഫെക്റ്റ് ആകാൻ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ആ കൊച്ചു തുടക്കം ഒന്ന് കുറിച്ചാട്ടെ. ഓർക്കുക, തുടക്കമാണ് പകുതി വിജയം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. 1000 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബിൽ വരുന്നവർക്കും ബാറ്ററി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ഓൺഗ്രിഡ് പദ്ധതികളുടെ സർക്കാർ സബ്സിഡിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രാത്രിയും പകലും AC, ഇൻഡക്ഷൻ കുക്കർ, വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിച്ചു വൈദ്യുതി ബിൽ ഒഴിവാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747423821. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പത്മന ക്യാമ്പസിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 4 വർഷത്തെ BA സംസ്കൃത വേദാന്തം, BA മലയാളം കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അവസാന തീയതി ജൂലൈ 13. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496711836. മറ്റൊരു നമ്പർ 9847253162. MG സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഏകജാല പ്രവേശനത്തിനുള്ള പ്രത്യേക അലോട്ട്മെന്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 13 വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യാം. MG സർവകലാശാലയുടെ PG ഏകജാല പ്രവേശനത്തിന്റെ 3 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ലഭിച്ചവർക്ക് 13 വൈകിട്ട് 4:30 മുൻപായി കോളേജുകളിൽ എത്തിച്ചേരണം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 13 വൈകിട്ട് 10:30 വരെ നടക്കും. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447508524. കേരള കേന്ദ്ര സർവകലാശാലയിൽ BSc ഫിസിക്സ്, BSc ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ 4 വർഷ ഓണേഴ്സ് UG പ്രോഗ്രാമുകൾ കൂടി ഈ അധ്യയന വർഷം ആരംഭിക്കും. ഇതുൾപ്പെടെ കേന്ദ്ര സർവകലാശാലയിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUED UG പരീക്ഷ എഴുതുന്നവർക്ക് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരിൽ വിവിധ ആനുകൂല്യങ്ങൾ അർഹരായവരുടെ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരാതികൾ നാളെ രാവിലെ 11 അറിയിക്കണം. നന്മമരം

ഗ്ലോബൽ ഫൗണ്ടേഷനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പത്മന ക്യാമ്പസും ചേർന്ന് മധുരവനം സൃഷ്ടിക്കുന്നു. 2026 ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലവൃക്ഷത്തെ നേരിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരവിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇരവിപുരം ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ CHO ശ്രീ പ്രദീപ് അവർഗൾ നിർവഹിക്കുന്നു. കിംസ് ഹെൽത്ത് DBMന്റെ സഹകരണത്തോടെ സോൾസ് ഓഫ് കൊല്ലം സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ മാരത്തോൺ ഇന്ന് 4 മണിക്ക് ആശ്രമ മൈതാനിയിൽ. ഇന്ന് പല ഭാഗത്തും മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കമേഴ്ഷ്യൽ റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക്.

ഒരു ദിവസത്തെ അതിഥി കെ ഉണ്ണികൃഷ്ണൻ. സമകാല ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ കെ ഉണ്ണികൃഷ്ണന്റെ ഒരു ദിവസത്തെ അതിഥി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. ആർഭാടപൂർണമായ ശൈലിയോ ആലങ്കാരിക പദപ്രയോഗങ്ങളോ കാണാത്ത ലളിത സുന്ദരമായ രചനാ രീതിയാണ് കഥാകൃത്തിൻ്റെത്. കഥാപാത്രങ്ങളുടെ ജീവിത പരിസരത്തു നിന്ന് കണ്ടെടുത്ത ഭാഷയും പ്രസാദാത്മകമായ ശൈലിയും ഋജുവായ കഥാഗതിയും ഉണ്ണികൃഷ്ണൻ്റെ കഥകളെ ഹൃദ്യമാക്കുന്നു. ഒരനുഷ്ഠാനം പോലെ, നിയോഗം പോലെ ആണ് ഈ എഴുത്തുകാരൻ്റെ കഥകൾ വാർന്നു വീഴുന്നത്. പര്യാവർത്തം, കരിനീലി, പുറകോട്ടൂടുന്ന വണ്ടികൾ തുടങ്ങിയ കഥാസമാഹാരങ്ങളും ആത്മാവിൻ്റെ അടയാളങ്ങൾ, ക്യാൻസർ മെയിൽസ് തുടങ്ങിയ നോവലുകളും ശ്രദ്ധേയങ്ങളാണ്. യുക്തിവിചാരത്തിൻ്റെ ഭൂമികയിൽ മനുഷ്യജീവിതങ്ങളെ അതിൻ്റെ എല്ലാ ഭൗതിക സ്വഭാവത്തോടെയും തുറന്നു കാട്ടുന്ന കഥകളാണ് ഈ എഴുത്തുകാരൻ്റെതെന്ന ഡോക്ടർ പള്ളിപ്പുറം മുരളിയുടെ അഭിപ്രായം ശരിയാണ്. ചെമ്പിൾ ജോൺ പുരസ്കാരം നേടിയ പുറകോട്ടൂടുന്ന വണ്ടികൾ എന്ന കഥാസമാഹാരത്തിലെ കഥയാണ് ഒരു ദിവസത്തെ അതിഥി. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം സർക്കാർ അനാഥ മന്ദിരത്തിലെ ഒരു കുട്ടിയെ ഒരു ദിവസം അതിഥിയായി താമസിപ്പിക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരുടെ കഥയാണ് ഒരു ദിവസത്തെ അതിഥി. മനുഷ്യസ്നേഹത്തിൻ്റെ ആഴങ്ങളും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും കൃത്യമായി വരച്ചു കാട്ടുന്ന ഈ കഥ കാരുണ്യവും ആർദ്രതയും മാനവികതയും എന്താണെന്ന് കൂടി ധന്യാത്മകമായി പറഞ്ഞു തരുന്നു. കെ ഉണ്ണികൃഷ്ണൻ്റെ വായിക്കേണ്ട 5 കഥകൾ: കരിനീലി, പുറകോട്ടോടുന്ന വണ്ടികൾ, അമ്പിയും ചിത്രശലഭങ്ങളും, പിതാവും പുത്രനും 10 കൽപ്പനകളും, പാതിരാസാക്ഷി.

सत्य आदि थी के उन्ने कृष्ण पुरत कार वन निर्कने शब्दं केटान वर वादल तुरंग वन आहा इन्न पदवील नेरते आनलो अदे നേരത്തെ പോന്നു. എന്ത് പറ്റി? വഴിയിൽ കൂട്ടുകാരെ ആരെയും കണ്ടില്ലേ? അവരൊക്കെ അവിടെ തന്നെയുണ്ട്, പക്ഷെ എങ്ങും നിന്നില്ല. അയാൾ ഉത്തരം പറഞ്ഞുകൊണ്ട് അവൾക്കരികിലെത്തി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിപ്പോയി. അയാളിലെ പതിവില്ലാത്ത പെരുമാറ്റവും സന്തോഷം നിറഞ്ഞ മുഖഭാവവും അവളിൽ തെല്ലൊരു അത്ഭുതം സൃഷ്ടിച്ചു. സംശയഭാവത്തോടെ അവൾ ഭർത്താവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താനിങ്ങനെ സൂക്ഷിച്ചു നോക്കാതെ, അല്ല സാറിന് എന്ത് പറ്റി? വലിയ സന്തോഷത്തിലാണല്ലോ. ആ കുറച്ച് സന്തോഷത്തിലാണ്, നിന്നോടത് ഉടനെ പറയാം എന്ന് കരുതിയാണ് ഓഫീസ് വിട്ട് എങ്ങും തങ്ങാതെ നേരെ ഇങ്ങോട്ട് പോകണം. എങ്കിൽ പറ, ആ സന്തോഷം ഞാനും അറിയട്ടെ. അതറിഞ്ഞ ശേഷം ചായ ഉണ്ടാക്കിത്തരാം, നീ ഇവിടെ ഇരിക്കുക. അയാൾ തനിക്ക് അഭിമുഖമായി അവളെ പിടിച്ചിരുത്തി. അപ്പോഴും അവളിലെ അത്ഭുതഭാവത്തിന് മാറ്റമില്ല. നാളെ നമ്മൾക്ക് ഒരു അതിഥിയുണ്ട്. അതിഥിയോ? ആരാണത്? ആരാണെന്ന് നാളെ രാവിലെയും അറിയും. പരിചയമില്ലാത്ത അതിഥിയാണോ? പരിചയമില്ല, പക്ഷെ പരിചയപ്പെടാമല്ലോ. ഇതാണോ ഇത്ര വലിയ വാർത്ത? ഞാൻ വിചാരിച്ചു. അവളത് പൂർത്തിയാക്കാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇതങ്ങനത്തെ വാർത്തയല്ല ഭാമി, നീ വിചാരിക്കുന്നത് പോലെയുള്ള അതിഥിയല്ല വരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സർക്കാർ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രകാരം സർക്കാർ അനാഥ മന്ദിരത്തിലെ കുട്ടികൾ ഈ മധ്യവേനലവധിക്കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ഒരു ദിവസം അതിഥിയായി താമസിക്കണമെന്ന്. അതിനെന്താണ് പ്രത്യേകത? സർക്കാരിൻ്റെ പദ്ധതി, സർക്കാരിൻ്റെ കുട്ടികൾ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ദിവസം താമസിക്കുന്നു, തീർന്നില്ലേ? അതിലെന്താ നമുക്ക് ഇത്ര സന്തോഷിക്കാൻ? നമ്മൾക്ക് സന്തോഷിക്കാൻ ഒരുപാടില്ലേ ഭാമി? ഭാമയുടെ മുഖം കുനിഞ്ഞു, കവിളുകൾ സങ്കടത്താൽ തുടുത്തു, കൺകോണുകളിൽ ഈർപ്പം പൊടിഞ്ഞു. താൻ സങ്കടപ്പെടാൻ പറഞ്ഞതല്ലടൂ, കുട്ടികളില്ലാത്ത നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും സന്തോഷിക്കാൻ ഇത് കാരണമാവുമല്ലോ എന്ന് കരുതി. ശരിയാണ് അരവിന്ദേട്ട, ഒരു ദിവസത്തെ സന്തോഷം. അവളുടെ ഉള്ളിൽ ഒരമ്മയുടെ തേങ്ങൽ അലയടിക്കുന്നതായി അയാൾക്ക് തോന്നി. അയാൾ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അയാളിലെ വിഷമവും വാത്സല്യവും അവളും തിരിച്ചറിഞ്ഞു. നമ്മൾക്ക് ആ അതിഥിക്കായി കാത്തിരിക്കാം അരവിന്ദേട്ട, ആ അതിഥി നാളെ രാവിലെ എത്തും. ഭാമയുടെ കണ്ണുകൾ പിടർന്നു. സ്വന്തമല്ലാത്തതെന്തോ വാരിപ്പുണരാൻ തുടിക്കുന്ന വാത്സല്യത്തിൻ്റെ അമൂല്യത അവരുടെ ഉള്ളിലും നിറഞ്ഞു കവിഞ്ഞു. ആരാണ് ആ അതിഥി? പെൺകുട്ടിയായിരിക്കുമോ? അതെനിക്ക് നിശ്ചയമില്ല. ആരായാലും ഒരുങ്ങിയിരിക്കണം. അവൾ തലയാട്ടി. അയാൾ ഭാമയെ ചേർത്ത് നിർത്തി. അവർക്കിടയിലെ അനാഥത്വം അതോടെ എങ്ങോ അപ്രത്യക്ഷമായി. അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ അവർക്കേറെ ബുദ്ധിമുട്ടായി. സ്വന്തമല്ലാത്ത, പരിചയമില്ലാത്ത ഒരതിഥി. ആ അതിഥിയുടെ വരവിനായി അവരുടെ ഹൃദയം തുടിച്ചു. വെറുതെയെങ്കിലും ചെയ്തു തീർക്കേണ്ട ഒരുക്കങ്ങളിലേക്ക് അവർ വ്യവലാതി പൂണ്ടു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പുലർച്ചെ അയാളാണ് ആദ്യം എണീറ്റത്. പതിവിന് വിപരീതമായി കുളിച്ച് തയ്യാറെടുത്തു വന്നു. ഭാമ അല്പം വൈകിയെങ്കിലും എല്ലാം തയ്യാറാക്കുന്ന തിരക്കിൽ ഓടി നടക്കുന്നു. അവർ രണ്ടാളും അതിഥിയുടെ വരവിനായി കാത്തിരിക്കാൻ തുടങ്ങി. അരവിന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഇന്നും നാളെയും ഞാൻ അവധിയെടുത്തു. അത് നന്നായി. സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ജീപ്പ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ജീപ്പിന് മുൻപിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ചുവന്ന ബോർഡ് തിളങ്ങി നിൽക്കുന്നു. ഡോർ തുറന്ന് ഒരാളൊരു കുഞ്ഞിനെ എടുത്ത് താഴെ നിർത്തി. ഗേറ്റ് തുറന്ന് അവർ അകത്തേക്ക് വരുന്നത് അരവിന്ദരും ഭാമയും നോക്കി നിന്നു. ഡ്രൈവറുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു വരുന്ന കുട്ടിയെ അവർ കണ്ണെടുക്കാതെ നോക്കി. 7-8 വയസ്സ് പ്രായം, ഒരു കൊച്ചു പാവാടക്കാരി, കണ്ണുകളിൽ നിറയെ കുസൃതി. അവൾ തൻ്റെ കുഞ്ഞിളം പാദങ്ങൾ മുറ്റത്ത് ചവിട്ടി അവർക്കരികിലേക്ക് വന്നു. അവർ രണ്ടുപേരും ഒട്ടും സങ്കോചം കൂടാതെ ആ അതിഥിയെ സ്വീകരിക്കാൻ മുറ്റത്തേക്കിറങ്ങി നിന്നു. കൂടെ വന്നയാൾ
ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞുപോയി. അപരിചിതരായി അവരെ രണ്ടുപേരെയും കുട്ടി മാറി മാറി നോക്കി. അവരുടെ മുഖത്തെ കുസൃതി മാഞ്ഞു, പകരം സംശയം ഇരച്ചു കയറി. കുറച്ചു നേരം അങ്ങനെ കടന്നുപോയി. അവൾ ചുറ്റും കണ്ണോടിക്കുന്നു. പരിചയമില്ലാത്ത ഇടം, ഒട്ടും അറിയാത്ത രണ്ടുപേർ. അവളുടെ നിത്യേനയുള്ള കാഴ്ചയ്ക്കും കണ്ടുമുട്ടിയിരുന്ന മുഖങ്ങൾക്കും പകരം വേറെ രണ്ട് മുഖങ്ങൾ. ഒന്ന് സംശയിച്ച് പരിഹോയിച്ചു നിന്നവൾ. ആരാത്, ഇനി വന്നേ ചോദിക്കട്ടെ. അരവിന്ദൻ രണ്ട് കൈയും നെട്ടി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒരടി പുറകോട്ട് മാറി. അവളുടെ പച്ചപ്പാവാട കാറ്റത്തൊന്നിളകി. കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് വരില്ലെന്ന മുഖം കൊണ്ട് ആംഗ്യം കാട്ടി അവൾ പുറകോട്ട് മാറി നിന്നു. അരവിന്ദേട്ടൻ മാറി, ഞാൻ ചോദിക്കട്ടെ. അതുവരെ മിണ്ടാതെ നിന്ന ഭാമ പെട്ടെന്ന് മുന്നോട്ട് വന്നു. അവൾ ആ കുഞ്ഞിൻ്റെ മുന്നിൽ പൊടിമണ്ണിൽ മുട്ടുകുത്തി നിന്നു. കൈകൾ കൊണ്ട് അവളുടെ അരുമ കവിൾത്തടം തലോടി. ഈ സുന്ദരി കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഭാമയോട് അവൾക്ക് ഇഷ്ടം തോന്നി. പറഞ്ഞേ, ഞാനെന്ത് കേൾക്കട്ടെ, ഈ സുന്ദരി കുട്ടിക്ക് പേരില്ലേ? ഉണ്ട്. അവളുടെ മൊഴികൾ മുത്തുകളായി അവിടെ ചിതറി വീണു. എങ്കിൽ പറ, എന്താ പേര്? ദേവൂട്ടി. ഹായ്, നല്ല പേര്. ഇങ്ങി വന്നേ. ഭാമ അവളെ വാരിയെടുത്തു, കവിളിൽ ഉമ്മ വെച്ചു. അവർ കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് നടന്നു. അരവിന്ദൻ പിറകെയും. അവർ വളരെ പെട്ടെന്ന് അവളുമായി ഇണങ്ങി. അവൾ അരവിന്ദനെ അച്ഛ എന്നും ഭാമയെ അമ്മയെന്നും വിളിച്ചു. അവർ നിറഞ്ഞ വാത്സല്യത്തോടെ ആ അതിഥിയുടെ ഓരോ വാക്കും ചലനവും നോക്കി നിന്നു. അവരത് ആസ്വദിക്കുകയായിരുന്നു. ഭാമ അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി അവളെ ഊട്ടുന്നു. എന്നോ വാങ്ങിവെച്ച ഉടുപ്പുകൾ അവളെ അണിയിക്കുന്നു. അവളെ സുന്ദരിയായി ഒരുക്കുന്നു. തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കളിച്ചും ആ പകൽ കത്തിയമരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒരു കുഞ്ഞുവെട്ടം തെറിച്ചു വീഴുകയായിരുന്നു. അന്ന് വരെ അറിയാത്ത, അനുഭവിക്കാത്ത ആത്മസംതൃപ്തിയിൽ അവർ അലിയുകയായിരുന്നു. ആ കൊച്ചരതി അന്നത്തെ രാത്രിയിൽ ആ വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ സൂര്യനെ പോലെ ഉദിച്ചു നിന്നു. സ്വന്തം അല്ല നിറഞ്ഞിട്ടും ആ പ്രകാശധാരയിൽ അലിഞ്ഞവർ ഒരു ജന്മത്തിൻ്റെ പുണ്യം തിരഞ്ഞു. അവൾ അവർക്കൊപ്പം കിടന്നുറങ്ങി. ചിന്താഭാരത്താൽ അരവിന്ദൻ ഉറക്കം വന്നതേയില്ല. ദേവൂട്ടിയെയും കെട്ടിപ്പിടിച്ച് ഭാമ നല്ല ഉറക്കത്തിലായത് അയാൾ കൗതുകപൂർവ്വം നോക്കി നിന്നു. രാവിലെ അവർ എണീക്കുമ്പോഴും അതിഥി ഉണർന്നിരുന്നില്ല. അടുക്കളയിൽ ദേവൂട്ടിയുടെ കുസൃതികൾ പറഞ്ഞും ചിരിച്ചും കൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് അവൾ ചെണുങ്ങിക്കൊണ്ട് കടന്നു വന്നു. വാ വാ, എന്തു പറ്റി ദേവൂട്ടിക്ക്? എനിക്ക് വിശക്കുന്നു. ആ, നല്ല ചൂട് ദോശ തരട്ടെ അമ്മ. താ, അവൾ തലയാട്ടി. അവൾ പല്ല് തേക്കണ്ടേ? മുഖമൊന്നു കഴിയണ്ടേ? വേണ്ടെന്നവൾ തലയാട്ടി. അരവിന്ദൻ ചിരിച്ചുകൊണ്ട് അവളെയും വാരിയെടുത്ത് ബാത്റൂമിലേക്ക് പോയി. കരുതി വെച്ചിരുന്ന ടൂത്ത് ബ്രഷിൽ പേസ്റ്റ് തേച്ചു കൊടുത്തു. വളരെ വേഗത്തിൽ എല്ലാം തീർത്തവൾ ഭാമയുടെ അരികിലേക്ക് ഓടി വന്നു. അവരാകട്ടെ ചൂട് ദോശ ചമ്മന്തിയിലും മുക്കി അവൾക്ക് കൊടുക്കാൻ പാകത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. എങ്ങും അവളുടെ ചിരിയും കൊഞ്ചലും മാത്രം. ഭാമ കെട്ടിക്കൊടുത്ത വെള്ളിക്കുരിശിൻ്റെ നാദം ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിക്കുന്നു. ഏകദേശം ഉച്ചതിരിഞ്ഞപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ജീപ്പ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ഡ്രൈവർ ഇറങ്ങി അകത്തേക്ക് വന്നു. ദേവൂട്ടി ഒരുങ്ങി കയ്യിൽ പുത്തനുടുപ്പുകളും കളിക്കൂപ്പുകളും ചോക്ലേറ്റുകളും നിറച്ച ബാഗുമായി നിന്നു. കയ്യിൽ ഭാമ സ്നേഹപൂർവ്വം കൊടുത്ത വെളുത്ത ടെഡ്ഡി ബിയർ അവൾ ഇറകെ പിടിച്ചിരുന്നു. കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടി ഒതുക്കി പുതിയ ചെരുപ്പും പാദസരവും അണിഞ്ഞവൾ പുറത്തേക്കിറങ്ങി. ഒരു ദിവസത്തെ അതിഥി യാത്രയാവുകയാണ്. ഒരു ജന്മത്തിൻ്റെ മുഴുവൻ സന്തോഷവും ഒരു ദിവസം കൊണ്ട് പകർന്നു നൽകിയ ഞങ്ങളുടെ കൊച്ചതിഥി. അവൾ ഡ്രൈവർക്കൊപ്പം ജീപ്പിൻ്റെ അരികിലേക്ക് നടന്നു. അവർ നിർനിമേഷരായി നോക്കി നിന്നു. പോകുന്ന വഴിയിൽ അവൾ തിരിഞ്ഞു നിന്ന് കൈവീശി. അവരാകട്ടെ ഒന്ന് ചലിക്കാൻ പോലും ആകാതെ അവിടെ തന്നെ നിന്നുപോയി. കണ്ണുകളിൽ അശ്രുബിന്ദുക്കൾ തിങ്ങി നിറഞ്ഞു വന്നു. മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവർ യാന്ത്രികമായി കൈകൾ

0: കെ ഉണ്ണികൃഷ്ണന്റെ ഒരു ദിവസത്തെ അതിഥി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്നിടത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ മിസ്റ്റർ ശ്രോതാക്കൾക്കും നന്ദിയോടെ
1: ആശംസകളോടെ ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. 9 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പൊ വേഗത്തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത് നിന്ന് രാജുവാണ്.
4: നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ.
5: ഞാൻ രണ്ടു പേർക്ക് ആശംസ പറയാനാണ് വിളിച്ചത്. നമ്മുടെ ബോണി, ആർ ജെ ബോണി സാറിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അനിതയ്ക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. പിന്നെ കരിക്കോട് എന്ന് വിളിക്കുന്ന ദേവദാസ് ചേട്ടനും ടീന ടീച്ചർക്കും ആശംസകൾ, കോടി ആശംസകൾ.
4: ഓക്കേ ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്തൊരു കോളിലേക്ക് പോവാം.
6: ഹലോ.
4: ഹലോ,
6: ഞാൻ ശശികുമാർ ആശ.
4: പറഞ്ഞോളൂ ഏട്ടാ.
6: സഹോദരിയുടെ ബർത്ത്ഡേ ആണ്, മുണ്ടക്കൽ അവര് താമസം. അപ്പൊ സഹോദരിക്ക് 1000 ജന്മദിന ആശംസകളും പിന്നെ ആയുരാരോഗ്യ സൗകര്യങ്ങൾ.
4: ഓക്കെ, സഹോദരിയുടെ പേരെന്താണ്?
6: ശശികല.
4: ഓക്കെ, അപ്പോൾ ശശികല ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. 8:09 വരെയാണ് നമ്മുടെ സമയം. അപ്പൊ എല്ലാവരും വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. നമുക്കൊരു ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ആണ്. വിളിക്കുന്ന നമ്പർ 0474293111. അതുപോലെ ആശംസകൾ 8:50 വരെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അതുപോലെ അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറുന്ന വിളിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: പറഞ്ഞോളൂ ചേച്ചി.
1: ഞാൻ രാജി പത്തുമുക്ക്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ചേട്ടന്റെ പേര് പറയൂ.
1: സുരേഷ് ബാബു.
0: സുരേഷ് ബാബു. ഓക്കെ, അപ്പോൾ സുരേഷ് ബാബു ചേട്ടനും രാജ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111.

0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0424293111. 9 മണിവരെ നമ്മുടെ സമയം, അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഹലോ ഹലോ ഹലോ
1: നമസ്കാരം.
0: പറഞ്ഞോളെ ഏശി. ചേട്ടന്റെ പേര് പറയോ.
1: പ്രദീപ് കുമാർ.
0: പ്രദീപ് കുമാർ. ഓക്കെ, അപ്പോൾ പ്രദീപ് കുമാർ എന്ന കണ്ണൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. വിളിക്കുന്നവർ റേഞ്ച് ഉള്ളിടത്ത് നിന്ന് പോയി നിന്ന് വിളിക്കാം. ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സാറ മോളാണോ? മോക്കിന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ? ആരുടെയാണ്? റാഫിയുടെ ബർത്ത്ഡേ ആണോ? റാഫി. ഓ, ബാപ്പയുടെ ബർത്ത്ഡേ അല്ലേ. ആ, ബാപ്പയുടെ പേരെന്താണ്? ഷാഫി. മോള് ആശംസ അറിയിക്കുന്നുണ്ടോ ബാപ്പയ്ക്ക് വേണ്ടി? എന്നാ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഷാഫി ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ടാറ്റാ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ മോനെ.
3: എന്റെ പേര് ആർദ്ര എന്നാണ്. എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേയാ. ചേച്ചിയുടെ പേര് അശ്വതി.
0: എന്താണ്?
3: അശ്വതി.
0: അശ്വതി. മോനെ ആശംസ അറിയിക്കുന്നുണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ ചേച്ചി.
0: ഓക്കെ, അപ്പോൾ അശ്വതിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
0: ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മോന്റെ പേരെന്താണ്? എന്താണ്? ഹപ്സ. ഹലോ,
4: ആഹാ,
0: ഹാജർ ആരാ? കൂട്ടുകാരിയാണോ? അപ്പം കൂട്ടുകാരിക്ക് വേണ്ടി ആശംസ അറിയിക്കുന്നുണ്ടോ മോള്? ഇപ്പൊ പറഞ്ഞോളൂ.
4: ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹാജര.
0: ഓക്കെ, അപ്പോൾ ഹാജര മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ
0: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
5: കേൾക്കാം കേൾക്കാം.
0: പറഞ്ഞോളേ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
5: എന്റെ മോളോ മോന് വ്യാഴാഴ്ച ജൂലൈ 16 അത് ബർത്ത്ഡേ. അന്നേരം അതിനൊരു ആശംസ പറയണം. ഞാൻ ആദ്യമായിട്ടാണ് കഥോട് കഥരത്തിലോട്ട് വിളിക്കുന്നത്. ആണ്ടാമുഖത്ത്.
0: ഓക്കെ, ഇപ്പം മോന്റെ പേര് എന്താണ്?
5: മുന്നോട്ട് ഇങ്ങനെ വിളിച്ചു അന്തരം കിട്ടി. മോന്റെ പേര് സായിദേവ്.
0: ആശംസ
5: പറഞ്ഞേക്ക്.
0: ഓക്കെ, അപ്പോൾ സായി ദേവ് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
6: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
7: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
8: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
9: ഫ്രഷോ?
8: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
12: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
11: 0474-293-1111.
12: വിളിക്കേണ്ട സമയം
11: ശനിയാഴ്ച 10:30 മുതൽ 11:30
12: വരെ. വിഷയം
11: ജീവിതകാലമാകെയുള്ള വിഷാദം.
12: അതിഥിയായി എത്തുന്നു
11: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ജന്മദിനവും വിവാഹ വർഷവും ആശംസകളും അറിയിക്കാനുള്ള സമയമാണ് 9 മണി വരെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ, എന്താണ്?
13: അതെ, ഞാൻ സിന്ധു ആണ് വിളിക്കുന്നത്, ആശ്രാമത്തു നിന്നും.
0: ആ, പറഞ്ഞോളൂ ചേച്ചി.
13: ഇന്ന് എന്റെ മകന്റെ മോന്റെ ബർത്ത്ഡേ.
0: ആ,
13: അതായത് റിഗ്വിൻ എന്ന് പേരുള്ള ആദ്യ മോന്റെ.
0: എന്താണ്?
13: ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എന്നെ
0: റിഗ്വിൻ.
13: ഹലോ,
0: ഹലോ, പറഞ്ഞോളൂ. മോന്റെ പേരെന്താണ്?
13: റിഗ്വിൻ.
0: റിഗ്വിൻ.
13: ആ, വീട്ടിൽ വിളിക്കുന്നത് ആദ്യ മോൻ.
0: ഓക്കെ.
13: ആ, എന്റെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസയും അവനുണ്ടായിരിക്കണം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അത് ആഘോഷിക്കുന്നത് ഇന്ദ്രവിള വൃദ്ധസദനത്തിലാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകും. എന്നിട്ട് വൈകിട്ട് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ.
0: ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ്.
13: എന്റെ കൊച്ചുമോന്, അതായത് റിജുവിന്, എന്റെ അച്ഛമ്മയുടെ ഒരുപാട് ഒരുപാട് ജന്മദിനാശംസകളും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് അനുഗ്രഹിക്കുക വേണം.
0: ഓക്കെ, അപ്പോൾ റിദ്വിൻ എന്നല്ലേ പേര്? ഓക്കെ, അപ്പോൾ റിദ്വിൻ എന്ന ആദിമോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
14: ഹലോ.
0: ഹലോ
14: ഹലോ, ഞാൻ കുഞ്ഞുണ്ണിയാ. ഗുഡ് മോർണിംഗ്.
0: കുഞ്ഞുണ്ണി മോനാണോ? ഗുഡ് മോർണിംഗ്.
14: എന്റെ എന്റെ അപ്പയുടെ മോന്റെ ബർത്ത്ഡേ.
0: ആ, അപ്പയുടെ മോന്റെ പേരെന്താണ് അപ്പോൾ?
14: അപ്പു.
0: അപ്പു. അപ്പൊ അപ്പുവിനെ മോൻ ആശംസ അറിയിക്കുന്നുണ്ടോ?
14: ഹാപ്പി ബർത്ത്ഡേ അപ്പു ചേട്ടൻ.
0: ഓക്കെ, അപ്പോൾ അപ്പുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ,
15: മോളെ ഫിലോമിന മല്ലിരമ്മയോളിയക്കോലെ?
0: പറഞ്ഞോളൂ അമ്മ.
15: മോനെ, മോളെ എന്റെ മോഹനോളിയക്കോലെ അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഒരു 3 സെന്റ് സ്ഥലവും വീടും മേടിച്ചായിരുന്നു.
0: ഓ,
15: ഞങ്ങളിപ്പം വന്ന് ഇവിടെ 9-ാം തീയതിയാ കയറിയത്. കളിയാക്കി വീട്ടിലൊരാ മോക്ക് ഒരാശംസ അമ്മയ്ക്കും സന്തോഷമായി.
0: ഓക്കെ അമ്മ, അപ്പോൾ ആശംസകൾ നേരുന്നു. ഓക്കെ, നമുക്ക് എന്താ ഓക്കെ വിളിക്കണ നമ്പർ 0474-2939-111. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111.
1: ഹലോ
0: ഹലോ ഹലോ
1: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
1: അമ്മയുടെ ജോലി ചെയ്ത രമണിയമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു.
0: രമണി അമ്മ ആശംസ അറിയിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ രമണി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് റേഡിയോ ബെൻസികർ, ഇന്ന് 23rd വിവാഹ വർഷം ആഘോഷിക്കുന്ന കാനിരപ്പള്ളി ത്രിമൂർത്തീസ് മനോജ് മഞ്ജു ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേരുന്നു. ഒപ്പം മറ്റു ജന്മദിനവും വിവാഹ വർഷവും മറ്റു വിശേഷങ്ങളുമുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി ബി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ മനോജേട്ടനും മഞ്ജു ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഓക്കെ, ഇതാ അടുത്തൊരു കോളിലേക്ക് പോവാം. സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ്, ഞാൻ റീജ. ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. പേര് ഷാഫി. ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേച്ചി, മെസ്സേജ് അയച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്, കടപ്പാക്കടയിൽ നിന്ന്. ബോണി സാറിനും ദേവദാസ് ചേട്ടനും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോണി ചേട്ടനും ദേവദാസ് ചേട്ടനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഫിലോമിന, ഞാൻ ഇന്ന് 74th പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വിജിയുടെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് ഞങ്ങളുടെ കൂട്ടുകാരികളുടെ എല്ലാം 1000 പിറന്നാൾ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. സുൽബത്തേച്ചി പഴയാറ്റിൻകുഴിയിൽ നിന്നാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഇന്ന് ചേച്ചിയുടെ വിവാഹ വാർഷികമാണ്. മിനി ബിജു, എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. പിന്നെ എന്റെ സുഹൃത്തിന്റെ മക്കളുടെ വിവാഹമാണ്, റിയ അക്ഷി. അവർക്ക് വിവാഹ മംഗള ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിബിഷേട്ടനാണ് പുളിയത്തുമുക്കിൽ നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ബിജു ചേട്ടനും വിനിച്ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അക്ഷയ്ക്കും റിയയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ മംഗള ആശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ഹാവ് എ നൈസ് ഡേ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട രാജിക്കും സുരേഷ് ബാബു ചേട്ടനും 1000 സ്നേഹം നിറച്ച വെഡിംഗ് ആനിവേഴ്സറി ആശംസകൾ. ദീർഘസുമംഗലി നീണാൽ വാഴട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ദേവദാസ് ചേട്ടനും വൈഫിനും ആനിവേഴ്സറി ആശംസകളും. പിന്നെ ശോഭ ചേച്ചിയുടെ പ്രദീപ് ചേട്ടനും ഹാപ്പി ബർത്ത്ഡേ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിഡ്വിൻ മോവാവയ്ക്കും 1000 സ്നേഹം നിറച്ച ജന്മദിന ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ സമയം 8:59 ആയിരിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: SNDP യോഗം ആരംഭിക്കുന്നതിനും 10 കൊല്ലം മുമ്പ് ഈഴവ സമുദായ സേവനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കൊല്ലത്തുകാരനായ പരവൂർ ബി കേശവനാശാൻ. പ്രസിദ്ധനായ ആയുർവേദ ഭിഷഗ്വരനും സമുദായ സ്നേഹിയുമായിരുന്ന ഭൈരവൻ വൈദ്യന്റെ മകനായി 1858 പരവൂരിലാണ് ബി കേശവനാശാൻ ജനിക്കുന്നത്. 1890 കേരള ഭൂഷണ കമ്പനി എന്ന പേരിൽ കേശവനാശാൻ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങി എന്നത് ഇന്നും അത്ഭുതമായി നിലനിൽക്കുന്നു. 1891 കമ്പനി വകയായി കേരള ഭൂഷണം എന്നൊരു പ്രസ്സും സുജനനന്ദിനി എന്നൊരു വർത്തമാന പത്രവും ആരംഭിച്ചു. പത്രാധിപർ കേശവനാശാൻ തന്നെയായിരുന്നു. തുടക്കത്തിൽ വാരികയായി തുടങ്ങിയ പത്രത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിനുതകുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അല്പകാലത്തിനുള്ളിൽ ഈ പത്രത്തിന് വൻ പ്രചാരം ലഭിക്കുകയുണ്ടായി. കേശവനാശാന്റെ മുഖപ്രസംഗങ്ങൾ അക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈഴവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതിൽ സുജനനന്ദിനിയും കേശവനാശാനും വഹിച്ച പങ്ക് വളരെ വലുതാണ്. CV കുഞ്ഞിരാമന്റെയും അതുപോലെ തന്നെ കേശവനാശാന്റെ മകനായ ഡോക്ടർ കൃഷ്ണന്റെയും പ്രയത്നത്താലാണ് കേരളകൗമുദി പത്രം ഉദയം ചെയ്തത്. 1916 58-ാമത്തെ വയസ്സിലാണ് കേശവനാശാൻ നിര്യാതനാകുന്നത്.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: അൾട്രാമൊണ്ടെയ്ൻ. Ultramontane.
1: Ultramontane is spelled as U L T R A M O N T A N E.
2: This is an adjective and means one advocating supreme papal authority in matters of faith and discipline. 2. Situated on the other side of the Alps from the point of view of the speaker. മലയാളത്തിൽ വിശ്വാസത്തിന്റെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിൽ പോപ്പിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
3: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
3: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
3: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
1: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
7: ഗുഡ് മോർണിംഗ് എല്ലാ മനഃശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ വാട്സ്ആപ്പ് മെലഡിയിൽ പ്രിയ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ. 9809090333. 10 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809090333. ഓക്കെ, നമുക്ക് മെസ്സേജുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809001311. നമുക്കിതാ മെസ്സേജുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പട്ടത്താനത്ത് നിന്നും ശിവചേച്ചിയാണ്. ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഉള്ളത്തെ അള്ളിത്ത എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും അഴകിയ ലൈല എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ചേച്ചി പറഞ്ഞ ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809001311.

ഓക്കെ, തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പം ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809013311. 10 മണിവരെയാണ് നമ്മുടെ സമയം. ഓക്കെ, അപ്പൊ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേരളപുരത്ത് നിന്നും റസീമ ചേച്ചിയാണ്. ഓക്കെ ചേച്ചി, ആവശ്യപ്പെട്ടിരുന്ന ഗാനം റോജ എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരവിന്ദ് സ്വാമി മധുബാല ജോഡികളായിട്ടുള്ള ഒരു ഗാനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാ ചേച്ചി ഒരു ഗാനം പറഞ്ഞിട്ടുണ്ട്, ഗാനത്തിലേക്ക് പോയിട്ട് തിരികെ വരാം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പട്ടത്താനത്ത് നിന്നും ഉമ്മചേച്ചിയാണ്. ചേച്ചി ആവശ്യപ്പെട്ടിരുന്ന ഗാനം ചന്ദ്രചൂട ശിവശങ്കര പാർവതി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എന്റെ മോൾ സഫലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ സഫലയ്ക്ക് വേണ്ടി ചേച്ചി പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സ്ആപ്പ് മിലഡിയിലേക്ക്. അപ്പൊ സമയം 9:49 ആയിരിക്കുകയാണ്. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശരണ്യ ശ്രീജേഷാണ്, കുണ്ടറ കാഞ്ഞിരക്കോടിൽ നിന്നും. ചേച്ചി ആവശ്യപ്പെട്ടിരുന്ന ഗാനം കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ എന്നു തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ഗാനം കേൾക്കാം വാട്സ്ആപ്പ് മെലഡിയിലൂടെ.

ഓക്കെ, തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ജാതകം എന്ന ഫിലിമിലെ പുളിയില കരയോളും പുടവ ചുറ്റി എന്നു തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ നമുക്ക് അർച്ചന പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം, പോയിട്ട് തിരിച്ചു വരാം.

ഓക്കെ, സമയം 9:58 ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡിയുടെ സമയം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഈ ഒരു ഗാനം കേൾക്കുന്നതോടൊപ്പം ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: തിരുകി. ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-293-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ജീവിതകാലമാകെയുള്ള വിഷാദം.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. ഇനി നമ്മൾ AI യുഗത്തിലേക്ക്. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി MS. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്തെ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രബല സാങ്കേതിക ശക്തിയാണ് AI. മനുഷ്യന്റെ ചിന്താശേഷിയെ അനുകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളും സംവിധാനങ്ങളുമാണ് AI. ആരോഗ്യരംഗം മുതൽ കാർഷിക രംഗം വരെ, വിദ്യാഭ്യാസം മുതൽ വ്യവസായം വരെ, എല്ലാ മേഖലകളിലും AIയുടെ സ്വാധീനം ശക്തമായി പ്രകടമാകുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും AI രംഗത്ത് മുന്നേറ്റ രാജ്യമാകാൻ ലക്ഷ്യമിട്ട് ശക്തമായി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ അടുത്തിടെ നടന്ന AI ഉച്ചകോടിയിൽ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു. AI ഫോർ പീപ്പിൾ എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനം ഒരു പ്രധാന സന്ദേശമാണ് നൽകുന്നത്. AI മനുഷ്യനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയല്ല, മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. സാങ്കേതിക പുരോഗതി സമൂഹ നന്മയുമായി ചേർന്നിരിക്കണം എന്നതാണ് ഭാരതത്തിന്റെ സന്ദേശം. BJP സംസ്ഥാന വക്താവ് കേണൽ SDNE പറയുന്നത് കേൾക്കാം.
3: ജൂലൈ 2015 ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബേസിക്കലി അതിനകത്ത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അതൊരു കോർ യൂട്ടിലിറ്റി ആക്കി മാറ്റി. അതായത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എല്ലാവർക്കും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ ബേസിൽ നമുക്ക് പല ആനുകൂല്യങ്ങളും കിട്ടണം എന്നുള്ളതും, അതുപോലെ തന്നെ ജാം എന്ന് പറഞ്ഞു, അതായത് ആധാർ, അതായത് ജനധൻ അക്കൗണ്ട്, നോർമലായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എല്ലാ ആളുകൾക്കും അത് ഓപ്പൺ ചെയ്യാനും വേണ്ടി അക്കൗണ്ട് ആധാറുമായിട്ട് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തത് ജാം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നപ്പം ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും പല ട്രാൻസ്ഫേഴ്സ്, ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള നില നേരിട്ട് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സിസ്റ്റംലേക്ക് വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നിപ്പോ UPI നമ്മളൊക്കെ GPay മറ്റുമൊക്കെ ചെയ്യുന്നത് അത് ലോകത്ത് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. കോവിഡ് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഉപയോഗിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. അത് പല രാജ്യങ്ങൾക്കും ഇവിടെ ഭയങ്കര അത്ഭുതമായിട്ടാണ് അവർ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയ തൊഴിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തുന്ന, പച്ചക്കറി കച്ചവടം നടക്കുന്ന അവരിൽ പോലും ആ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം. ഇതുകൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് AI, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഇന്ത്യയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനുകൊണ്ട് എന്ത് ഉപയോഗം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മേക്ക് AI ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് AI വർക്ക് ഫോർ ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് ഒരു ഇന്ത്യൻ AI മിഷൻ തുടങ്ങി. ഏകദേശം ഒരു 10,000 crore പ്രോജക്ട് ആണ്. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ AI മോഡൽസ് കൊണ്ടുവരിക, ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മോഡൽസ്, സർവം AI എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളമുണ്ട്. AI ഉപയോഗിച്ച് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ ഗവർണൻസിലേക്ക്, അതായത് സർക്കാരിന്റെ പദ്ധതികളിലേക്ക് AI ഉപയോഗിക്കുക, ആരോഗ്യ രംഗത്ത് കൊണ്ടുവരിക, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കൊണ്ടുവരിക, ഇങ്ങനെ ധാരാളം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് പറഞ്ഞ് നമ്മൾ ഭാരതത്തിൽ തന്നെ ഇവിടെ ചിപ്പ് ഡിസൈൻ ചെയ്യാനും അതിന്റെ മാനുഫാക്ചറിംഗും സപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതികളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വരും വർഷങ്ങൾ, അതായത് അടുത്ത ഒരു 20-25 വേണ്ടിയുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഭാരതത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷ അത് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലാണ് പ്രൈം മിനിസ്റ്റർ മോദി മുന്നോട്ട് പോകുന്നത്.
1: AI വന്നാൽ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്ക ലോകമെമ്പാടുമുണ്ട്. ചില ജോലികൾ ഓട്ടോമേഷൻ മൂലം കുറയാം. എന്നാൽ അതിനൊപ്പം തന്നെ പുതിയ തൊഴിൽ അവസരങ്ങളും സംരംഭങ്ങളും സൃഷ്ടിക്കപ്പെടും. പുതിയ കഴിവുകൾ ആവശ്യമാകും. ഡാറ്റ അനാലിസിസ്, സോഫ്റ്റ്വെയർ വികസനം, സൈബർ സുരക്ഷ, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകൾ തുറക്കപ്പെടുന്നു. പ്രജാപിത ബ്രഹ്മകുമാരീസ് കൊല്ലം സെന്ററിലെ സിസ്റ്റർ എസ് രഞ്ജിനി പറയുന്നത് കേൾക്കാം.
4: ഞാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സർവീസ് കോർഡിനേറ്ററായ രഞ്ജിനി സിസ്റ്ററാണ്. ഇന്ന് ലോകം അതിവേഗം സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ മുന്നേറുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുന്നതിനോടൊപ്പം ലോക സമാധാനത്തിനും സൗഹാർദ്ദത്തിനും AI വലിയ സംഭാവന നൽകാൻ കഴിയും. എന്നാൽ AI ഉപയോഗം ഉത്തരവാദിത്വത്തോടെയും നൈതിക മൂല്യങ്ങളോടെയും കൂടിയായി തീരണം എന്നതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമാധാനം എന്നത് യുദ്ധങ്ങളുടെ അഭാവം മാത്രമല്ല, പരസ്പരം ബഹുമാനവും സഹകരണവും എല്ലാം ഉള്ളപ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് AI ഒരു ശക്തമായ ഉപകരണമായി മാറാൻ കഴിയും. മനുഷ്യന്റെ കരുണയും AIയുടെ കഴിവുകളും ഒരുമിക്കുമ്പോൾ കൂടുതൽ സമാധാനപരവും സൗഹാർദ്ദപൂർണവുമായ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനാൽ AIയെ മനുഷ്യരാശിയുടെ നന്മയ്ക്കും ലോക സമാധാനത്തിനും സൗഹാർദ്ദത്തിനുമായി ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം.
1: ഇന്ത്യയിലെ യുവജനസംഖ്യ ഒരു വലിയ ശക്തിയാണ്. ശരിയായ പരിശീലനവും നൈപുണ്യ വികസനവും നൽകിയാൽ AI അധിഷ്ഠിത തൊഴിൽ മേഖലകളിൽ ഇന്ത്യക്ക് മുൻപന്തിയിലെത്താൻ കഴിയും. ഇതിനായി കേന്ദ്ര സർക്കാർ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളും ഡിജിറ്റൽ വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തുകയാണ്. ഇങ്ങനെ AI ഉപയോഗിക്കുമ്പോൾ സമസ്ത മേഖലകളിലും സാമൂഹ്യ നീതി ഉറപ്പാക്കാനും സമത്വം വളർത്താനും കഴിയണം. സാങ്കേതിക വിദ്യ ചിലർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിലാകരുത്. ശാസ്ത്രവേദി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ ചൂരനാട് പറയുന്നത് കേൾക്കാം.
5: ഞാൻ സജീന്ദ്രൻ ചൂരനാട്. നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. പുതിയ ജനറേഷൻ പൂർണ്ണമായും ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് ജീവിക്കുന്നത്. ജെൻസി എന്ന വാക്കുപോലും ഒരു AI അധിഷ്ഠിത വാക്കാണ്. നമ്മുടെ രാജ്യം നിർമ്മിത ബുദ്ധിയിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒട്ടും മോശമില്ലാത്ത നിലയിലാണ്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടി ഇതിന് ഉദാഹരണമാണ്. ChatGPT, ജെമിനി തുടങ്ങിയ സൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ലോകത്തുള്ള എന്തിനെ പറ്റിയും സംശയ നിവാരണം നടത്താൻ കഴിയും. ലോകത്തുള്ള 800 കോടി മനുഷ്യരുടെ തലച്ചോർ ഒരുമിച്ച് കൂട്ടി നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് പോലെയാണ് പല AI ടൂളുകളും നമ്മൾക്ക് സേവനങ്ങൾ നൽകുന്നത്. ഇത് മനസ്സിലാക്കിയാണ് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം നടപ്പാക്കിയത് തന്നെ. ഇനി നമ്മൾക്ക് ഈ നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനവും ഡിജിറ്റൽ സാക്ഷരതയുടെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത്. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ലോകം കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നൂതന സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി അതിവേഗം മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മാറിയ കാലഘട്ടത്തിലെ കർത്തവ്യം.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികൾ വഴി സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ AI രംഗത്ത് ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേശീയ തലത്തിൽ AI ഗവേഷണ കേന്ദ്രങ്ങൾ, ഡാറ്റാ സെന്ററുകൾ, സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം, സർവകലാശാലകളിൽ AI പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആരംഭിച്ചിരിക്കുന്നു. സർക്കാർ സേവനങ്ങളിൽ AI ഉപയോഗിച്ച് കാര്യക്ഷമതയും ലഭ്യതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. ഭാരതത്തിലെ സ്റ്റാർട്ടപ്പുകൾ AI ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നു. ഹെൽത്ത് ടെക്, എഡ്യൂടെക്, ഫിൻടെക് തുടങ്ങിയ മേഖലകളിൽ ഭാരതീയ യുവസംരംഭകർ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നു. ഇതിലൂടെ ഭാരതം ഒരു ഉപഭോക്തൃ രാജ്യമായി മാത്രം നിൽക്കാതെ ലോകത്തിനു വേണ്ടി സാങ്കേതിക പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമാകുകയാണ് ലക്ഷ്യമിക്കുന്നത്. സീരിയൽ ആർട്ടിസ്റ്റും തണൽ പാലിയേറ്റീവ് കെയർ ജീവകാരുണ്യ കേന്ദ്രം ജില്ലാ സെക്രട്ടറിയുമായ കുരീപ്പുഴ യഹിയുടെ അഭിപ്രായം കേൾക്കാം.
6: എന്റെ പേര് കുരിപ്പുഴഹിയ. ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്ത്യയിൽ ആദ്യമായി AI വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. ഇനി നമ്മൾ AI നിർമ്മിത ബുദ്ധി ഭാവിയിൽ AI തന്നെ ചികിത്സിക്കുന്ന രീതിയിലേക്ക് AI മാറും. ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ പോലും ആവശ്യമില്ലാത്ത വിധം ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകും. ഇതിനായി കോടിക്കണക്കിന് രൂപ തന്നെ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു.
1: ഭാരതത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ താമസിക്കുന്നു. അതിനാൽ AIയുടെ പ്രയോജനം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് എന്നിവയിൽ AI ഉപയോഗിച്ച് ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്താൻ കഴിയും. മൊബൈൽ ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും വ്യാപക ഉപയോഗം ഇതിനായി വലിയ സാധ്യതയാണ് നൽകുന്നത്. AI ഒരു ശക്തമായ ഉപകരണമാണ്. അതിനെ മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. വിദ്യാഭ്യാസം, പരിശീലനം, നൈതിക നിയന്ത്രണം, സർക്കാർ സ്വകാര്യ മേഖലാ സഹകരണം എന്നിവയിലൂടെ മാത്രമേ AIയുടെ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്താനാകൂ. ഭാരതം ഇന്നൊരു നിർണായക ഘട്ടത്തിലാണ്. യുവജനശക്തി, സാങ്കേതികാടിസ്ഥാന സൌകര്യം, ശക്തമായ നയപരമായ പിന്തുണ എന്നിവയോടെ ഭാരതം AI രംഗത്ത് ലോകത്തിന് മാതൃകയാകാനുള്ള സാധ്യത വലുതാണ്. സാങ്കേതിക വിദ്യ മനുഷ്യനു വേണ്ടി എന്ന ആശയം മുൻനിർത്തി മുന്നേറുമ്പോൾ ഭാരതം സമീപ ഭാവിയിൽ തന്നെ ഒരു ആഗോള AI ശക്തിയായി ഉയരുമെന്നത് സംശയമില്ല. ഇതിലുപരി ഇന്ത്യയിൽ ആദ്യമായി കേരള സർക്കാർ ഇപ്പോൾ പ്രത്യേക AI വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നതും ശുഭകാര്യവുമാണ്. ജിജു വാളകം പറയുന്ന അഭിപ്രായം കേൾക്കാം.
7: എല്ലാവർക്കും നമസ്കാരം. ഇത് ജിജു വാളകം. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തികളിലൊന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വൻതോതിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് പുതിയ അറിവുകൾ കണ്ടെത്താനും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് സഹായിക്കാനും AI ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയം കൂടുതൽ കൃത്യതയോടെ നടത്താനും പുതിയ മരുന്നുകൾ വികസിപ്പിക്കാനും AI സഹായിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തി വ്യക്തിഗത പഠന സഹായം നൽകുന്നു. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ, മണ്ണിന്റെ ഗുണനിലവാരം വിശകലനം, വിളവെടുപ്പ് മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി AI ഉപയോഗിക്കുന്നു. എഞ്ചിനീയർമാർക്ക് രൂപകൽപ്പനയും സാങ്കേതിക പ്രശ്നപരിഹാരവും വേഗത്തിലാക്കാൻ AI സഹായിക്കുന്നു. അധ്യാപകർക്ക് പഠന സാമഗ്രികൾ തയ്യാറാക്കാനും വിദ്യാർത്ഥികളുടെ പുരോഗതി നിരീക്ഷിക്കാനും ഇത് ഉപകാരപ്പെടുന്നു. മൊബൈൽ ഫോണുകളിലെ വോയിസ് അസിസ്റ്ററുകൾ, ഓൺലൈൻ വിവർത്തന സേവനങ്ങൾ, നാവിഗേഷൻ മാപ്പുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം AIയുടെ ഉദാഹരണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക AI വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോർട്ട്ഫോളിയോ രൂപീകരിച്ചു. ഈ വകുപ്പ് വ്യവസായം, IT, സ്റ്റാർട്ടപ്പ് മേഖലകൾ എന്നിവയ്ക്കായി ചേർന്ന് പ്രവർത്തിക്കുന്നു. AI ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ വിവേകവും ധാർമ്മിക ബോധവും അത്യാവശ്യമാണ്. AI ഒരു ശക്തമായ ഉപകരണമാണ്. അത് മനുഷ്യബുദ്ധിക്ക് പകരമല്ല, മറിച്ച് മനുഷ്യരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സഹായി മാത്രമാണ്. അതിനാൽ AI സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ അറിവുകൾ ഉത്തരവാദിത്വത്തോടെ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ പുരോഗതിക്കും മനുഷ്യരുടെ ക്ഷേമത്തിനുമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്.
1: ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് June 1 നടന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനത്തിന് പൂർണമായും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ദൃശ്യാവിഷ്കാരമായിരുന്നു കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നത്. സ്കൂൾ അന്തരീക്ഷത്തിന്റെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം നിറയുന്ന പാലൊളി വിതറുന്നേ, പാൽചിരി വിരിയുന്നേ എന്ന ഗാനത്തിൽ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ട കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം തന്നെ AI നിർമ്മിതമായിരുന്നു എന്നത് അവിടെ ഒത്തുകൂടിയവരിലെല്ലാം തന്നെ വിസ്മയമുളവാക്കിയ സംഭവമായിരുന്നു. ഇക്കഴിഞ്ഞ June 19 സംസ്ഥാന മുഖ്യമന്ത്രി BD സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ മലയാളം AI സംരംഭങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജൂൺ അവസാന വാരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയായ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകരിലെ വ്യാജന്മാരെ കണ്ടെത്താൻ UPSC AI സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 569 വ്യാജാപേക്ഷകൾ തള്ളുകയായിരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. ഇനി നമ്മൾ AI യുഗത്തിലേക്ക്. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി MS.
2: സ്പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
8: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
10: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
12: എന്തോ പ്ലാനിംഗിലാണല്ലോ.
11: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
12: ഡബിൾ ഹാപ്പി.
11: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-293-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ജീവിതകാലമാകെയുള്ള വിഷാദം.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
13: മൈൻഡ് ടോക്സിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മൈൻഡ് ടോക്സ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ പ്രമോയിൽ കേട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, സമ്മർദ്ദം, ഈ ഒരു കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഒരു ഡോക്ടറിനോട് സംസാരിച്ചാൽ എന്താ, നമുക്ക് ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞാൽ എന്താ എന്ന്. അപ്പം അതിനുള്ള അവസരമാണ്. നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്തണമെന്നില്ല, വിളിച്ച് നമുക്ക് ഡോക്ടറിനോട് തന്നെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ രശ്മി ചന്ദ്രൻ മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
14: താങ്ക് യു.
13: ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ജീവിതഘട്ടങ്ങളിലുടനീളമുണ്ടാകുന്ന ഈ ഡിപ്രഷൻ എന്നാണ്, അത് വിഷാദ രോഗം ആണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് വിഷാദ രോഗങ്ങൾ ഉണ്ടാകും. അപ്പം അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഈ വിഷയത്തിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളായിരിക്കണം വിളിച്ച് നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ചോദിക്കേണ്ടത്. അതുമാത്രമല്ല, ഈ പരിപാടി ലൈവായിട്ട് യൂട്യൂബിൽ കാണാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് മാം, നമുക്ക് പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. മാം, ജീവിതകാലഘട്ടത്തിലുടനീളമുള്ളൊരു വിഷാദ രോഗം, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്?
14: ഡിപ്രഷൻ എന്ന് പറയുന്നത് 3 കാറ്റഗറീസാണ്. അപ്പോൾ അത് യൂഷ്വലി ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഉണ്ട്, അഡോളസെൻ്റ് അല്ലെങ്കിൽ അഡൽട്ട്ഹുഡിലെ ഡിപ്രഷൻ ഉണ്ട്, ആൻഡ് ജീരിയാട്രിക് പേഷ്യൻസ്, അതായത് ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് ഒരു ഡിപ്രസീവ് പാറ്റേൺസ്. അപ്പോൾ ഈ 3 കാറ്റഗറീസ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സിംപ്റ്റംസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾഡ് ഏജ് പോപ്പുലേഷനിലാണെങ്കിൽ കൂടുതൽ ഓഫ് ഒരു എക്സ് ആൻഡ് പെയിൻസ്, വയ്യ, തലവേദന, വയറുവേദന, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ഒരു ഫിസിക്കൽ കംപ്ലയിൻസ് ആയിട്ട് പറയുക. പക്ഷെ നമ്മളത് കൂടുതൽ ഇവോൾവ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൽ ഡിപ്രസീവ് എലമെൻറ്റ്സ് എന്തോരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പേഷ്യൻസിൽ എപ്പോഴും നമുക്കൊരു എപ്പോഴും അവർ ഭയങ്കര ഫെറ്റീഗ് ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും, മെമ്മറി ഡിസ്റ്റർബൻസസ് ഭയങ്കരമായിട്ട്, പെട്ടെന്നുണ്ടാവുന്ന മറവി, ഒന്നും ഓർമ്മയില്ല, എപ്പോഴും വയ്യാഴിക പറയുക, അപ്പറ്റൈറ്റ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ആവുക, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, അപ്പം ഇതൊക്കെയാണ് കൂടുതൽ ഓഫ് അവരുടെ സിംപ്റ്റംസ് വരിക. പക്ഷേ അതൊന്ന്, ഇപ്പോൾ ചൈൽഡ്ഹുഡ് ആണ് എങ്കിൽ, അപ്പോൾ അഡോളസെൻ്റ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഗ്രൂപ്പ്സിൽ നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഡിപ്രസീവ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ സിംപ്റ്റംസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു അക്കാഡമിക് ഡിക്ലൈൻ. അപ്പോൾ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സിനെല്ലാം മാർക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരിക, ഒന്നിനൊരു താല്പര്യമില്ലായ്മ, പെട്ടെന്നൊരു ദേഷ്യം ക്ലാസ്മേറ്റ്സിനോടും അല്ലെങ്കിൽ സ്കൂൾമേറ്റ്സിനോടും, വീട്ടിൽ വന്നാൽ ടീച്ചേഴ്സ് വീട്ടിൽ വന്നാൽ പാരൻസിനോടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്, നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ഹോസ്റ്റൈലായിട്ട് സംസാരിക്കുക, ബിഹേവ് ചെയ്യുക, ഒന്നിനോടൊന്ന് താല്പര്യം ഇല്ലാണ്ടാവുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാവട്ടെ, ഈ പാട്ടിനും ഡാൻസിനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്സിനും, അപ്പോൾ അതിനെല്ലാം ബാക്കിലോട്ട് പോവുക. ഓക്കെ, അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലായ്മ. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ് ഇൻ എ ചൈൽഡ്. അപ്പോൾ ദർ ആർ ഡിഫറൻസസ്. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദൻ ഡെഫിനറ്റ്ലി നമ്മളതിന് പേരൻസിനാണെങ്കിലും ആവട്ടെ, ടീച്ചേഴ്സിനാണെങ്കിലും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാവട്ടെ, ദർ ഇസ് എ റെലവൻസ് അല്ലെ, നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ അതാണ് നമ്മൾ
13: ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ശ്രോതാക്കൾ വിളിക്കണ നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ നമുക്ക് മെയിനായിട്ട് പറഞ്ഞു വരുന്നത് കുട്ടിക്കാലം, യൗവനം, വാർദ്ധക്യം. അപ്പം അങ്ങനെ ആ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുട്ടിക്കാലം മുതൽ തുടങ്ങാം. നമുക്ക് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവം പലപ്പോഴും അല്ലെ, ഇവരുടെ ഡിപ്രഷൻ നമുക്ക് മനസ്സിലാകാതെ പോകും. ചിലപ്പോൾ പറയും അഹങ്കാരമായി കാണിക്കുന്നത്, അല്ലെ ടീനേജിന്റെ ഒരു ബഹളമായി കാണിക്കുന്നത് ടീനേജ് ഏരിയ ടൈമിലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് കുട്ടികളെ തന്നെ ആദ്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക് നമുക്ക് നോക്കാം. മാം, ഇപ്പം നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ,
14: പ്രധാനമായിട്ട് വരുന്നത് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്യുക, പിന്നെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടെമ്പർ ടാൻഡ്രംസ്, ഇറിറ്റബിലിറ്റി, ഹോസ്റ്റിലിറ്റി, ഒന്നിനോടൊരു താല്പര്യം ഇല്ലായ്മ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ്, പിന്നെ ഈസിലി പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുക, പെട്ടെന്ന് ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കാണ്ടാവുക, എല്ലാത്തിൽ നിന്ന് വിഡ്രോവൽ ആവുക, ഒരു സോഷ്യൽ ഫങ്ഷനിങ്ങിനെ ഒക്കെ എഫക്റ്റ് ചെയ്യുക, ഒരു ഫങ്ഷൻസിനൊന്നും പോകാതിരിക്കുക, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോബീസും കാര്യങ്ങൾക്കും ഒന്നിനും പോകാതിരിക്കുക, ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ടിരിക്കുക.
13: ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു സിംപ്റ്റംസ് അല്ലേ. അപ്പം മാം, നമുക്ക് ടോപ്പിക്ക്, ഈ ടോപ്പിക്കിന് വളരെ ഒരു റെലവൻ്റ് ഉള്ളതായിട്ട് ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് കുട്ടികളുടെ ഒരു ലക്ഷണം പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പം കുഞ്ഞുങ്ങളിലെ ഏത് ഏജ് തൊട്ടായിരിക്കും അവരിത് കാണിച്ചു തുടങ്ങുന്ന ഈ ഒരു സിംറ്റംസ് ഒക്കെ?
14: മോസ്റ്റ് കോമൺലി ലൈക്ക് ഒരു ഇപ്പോൾ ഒരു 7, 8 years, 9 years ഇതിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ അത് ഇറ്റ് ക്യാൻ പെർസിസ്റ്റ് അപ് ടു 14 years, 15 years ആസ് ഗ്രേഡ്സ് ഓഫ് അക്കാഡമിക്. ഇപ്പോൾ 9th standard, 10th standard കൂടെ ഒക്കെ ഹയർ ക്ലാസ്സസിലേക്ക് കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെ സ്ട്രെസ്സും അക്കാഡമിക് സ്ട്രെസ്സും ഒക്കെ ഒരുപാട് കൂടുതലാവും. അപ്പോൾ ചില സ്ട്രെസ്സസ് കൂടുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ആ ഡിപ്രസീവ് എലമെന്റ്സ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളാണ് കൂടുതൽ ദ ആർ പ്രോൺ ഫോർ. And childhood, more younger age, definitely ബുദ്ധിമുട്ടുകൾ വരാം. ഇപ്പൊ പാരൻസ് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ്, കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിംഗിൾ പാരന്റ്, അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ട്രോമ പോലും ഇതിനെല്ലാം ട്രിഗറായിട്ട് വരാവുന്നതാണ്.
13: ഓക്കെ, അപ്പം വളരെ നിസ്സാരമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. പഠിത്ത കാര്യങ്ങളിൽ പുറമോട്ട് വരിക, ഉൾവലിഞ്ഞു നിൽക്കുക, മറ്റുള്ളവരായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നില്ല, പടപടാന്ന് ദേഷ്യപ്പെടുക, ഇതൊക്കെയാണല്ലോ സിംപ്റ്റംസ് മാം പറഞ്ഞത്. അപ്പം കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പം ഇപ്പോഴും ആളുകൾക്കൊരു സ്റ്റിഗ്മയുണ്ട്. കുഞ്ഞുനാളിലെ ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഈ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടാവുമോ എന്നത്, ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടാകുമോ എന്നുള്ളത്, മാം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
14: ഓക്കെ, അപ്പോൾ ഈ സിംപ്റ്റംസ് വെച്ചിട്ട് നമ്മൾ ഇതേ കണക്കുള്ള സിംപ്റ്റംസ് ഏത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി നമ്മൾ ഫസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം. മോസ്റ്റ് ഓഫ് ദം ഈ പറഞ്ഞ സ്റ്റിഗ്മ കാരണം പലരും ഡോക്ടേഴ്സിനെ എടുത്ത് പോവാതിരിക്കാനും ഒക്കെ ദേ ആർ ആർ ടെൻഡൻസീസ്. അപ്പോൾ ദേ ഗോ ഫോർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവിടെ റെലവൻസ് ഓഫ് കൗൺസിലിംഗിൻ്റെ തന്നെ മനസ്സിലാവുക. ട്രീറ്റ്മെന്റ് എടുക്കേണ്ട പേഷ്യൻസ് ആ മെഡിക്കേഷൻസ് എടുക്കേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഗോ ഫോർ എ സൈക്യാട്രിക് കൺസൾട്ടേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ആൻഡ് ഈ പറയുന്ന കണക്ക് മെഡിസിൻസ് എടുക്കാനായിട്ട് ഒരു സ്റ്റിഗ്മയുണ്ട്. ഓക്കെ, അപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ടത് ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ഈച്ച് കേസ്. അപ്പൊ ചിലത്
13: ട്രീറ്റ്മെന്റ് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്
14: വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
13: പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ എന്ന് പറഞ്ഞ ഒരു സൈക്യാട്രിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒട്ടന മരുന്ന് എഴുതി കുഞ്ഞുങ്ങൾ കയ്യിൽ കൈ കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ മാം, അങ്ങനെ നമുക്ക് അതിനൊരു പ്രോസസ് ഉണ്ടല്ലോ കുട്ടികളെ. ആ ഒരു പ്രോസസ്, കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്?
14: സോ യൂഷ്വലി പറഞ്ഞ കണക്ക് സ്റ്റിഗ്മ എന്നൊക്കെ പറയുന്ന പോലെ ഡെഫിനറ്റ്ലി ഒരു ദേ ഗോ ഫോർ എ സൈക്കോളജിസ്റ്റ്. അപ്പൊ സൈക്കോളജിസ്റ്റ് അടുത്ത് പോകുമ്പോഴത്തേക്ക് സൈക്കോളജിസ്റ്റ് വിൽ സ്ക്രീൻ അല്ലേ. അപ്പോ എത്രോരം സിവിയർ ആണ് സിംപ്റ്റംസ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഡെഫിനറ്റ്ലി അവർ സൈക്യാട്രിസ്റ്റിന് അടുത്ത് റെഫർ ചെയ്യും. സൈക്യാട്രിസ്റ്റിന് അടുത്ത് റെഫർ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതൽ ആ കുട്ടീനെ തനിച്ചിരുത്തിയും അതല്ലാതെയും പാരന്റ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എത്ര നാളായിട്ടുണ്ടെന്ന് ഒരുപക്ഷെ പാരന്റ്സ് പോലും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല. പാരന്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് മേ ബി അക്കാഡമിക് ഡിക്ലൈൻ വെച്ചിട്ട് മാർക്ക് കുറവാണെന്നുള്ള രീതിയിലായിരിക്കും അവർ കൂടുതൽ അപ്പോഴായിരിക്കും ദേ വിൽ ബി അവെയർ. അപ്പോൾ കുട്ടികൾ വന്ന മേ ബി ഇറ്റ് ക്യാൻ ബി എ ലോങ് ടേം ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കാം. അപ്പൊ അവിടെ നിന്ന് അവരെ സൈക്കോജിക്കേറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക, റെലവൻസ് ഓഫ് മെഡിക്കേഷൻസ്, ഓക്കെ റെലവൻസ് ഓഫ് മെഡിക്കേഷൻസ് വേണ്ട കുട്ടികൾക്ക് അത് കൊടുക്കണം ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് ഓഫ് എന്താണ് മരുന്നിലൂടെ എന്താണ് കുട്ടികൾക്ക് എങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളത് വിട്ടുപോയ മരുന്ന് ചെല്ലാത്ത കേസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി തെറാപ്പി സെഷൻസ് കൊണ്ട് മാത്രം ആ കുട്ടി ഒരിക്കലും ഡിപ്പെൻസ് അപ്പോൾ ദി സിവിയറിറ്റി അല്ലേ. അപ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ അക്കാഡമിക് ഡിക്ലൈനും ഫങ്ഷനിങ്ങിനെ ഒക്കെ അത് ബാധിക്കും, ഡേ ടു ഡേ ലൈഫിനെ ഒക്കെ അത് ബാധിക്കും. സോ അതാണ്.
13: ഒരു സൈക്കോളജിസ്റ്റിന് അടുത്ത് വരുന്നു, സൈക്യാട്രിസ്റ്റിന് അടുത്തേക്ക് റെഫർ ചെയ്യുന്നു, പിന്നീടായിരിക്കും അസസ്മെന്റും കാര്യങ്ങളും ട്രീറ്റ്മെന്റുകളും ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ലൈഫ് ലോങ് അവർ എടുക്കേണ്ടി വരുമോ? അതായിരിക്കും പല ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർക്ക് എടുക്കേണ്ടി വരും. അത് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ ഒരു ഡിപ്രഷൻ ട്രീറ്റ്മെന്റ് അവർക്ക് ട്രീറ്റ് ചെയ്ത് അതിനകത്തൊന്നൊരു മാറ്റം അവർക്ക് എങ്ങനെ കൊണ്ടുവരും?
14: ഓക്കെ, ഇതും ലൈഫ് ലോങ് ഒന്നും ഒരിക്കലും എടുക്കേണ്ടി വരില്ല മോസ്റ്റ് ഓഫ് ദി കേസസ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ലൈക്ക് ബേസ്ഡ് ഓൺ സിവിയറിറ്റി. ഇപ്പം മൈൽഡ് ആണെങ്കിൽ മൈൽഡ് കേസ് എങ്ങനെയാണ്, എത്ര നാൾ കൊടുക്കേണ്ടി വരും, ആൻഡ് സിവിയർ കേസസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് എ വെരി മിനിമൽ ഡോസ്. ആ മിനിമൽ ഡോസിൽ ആ കുട്ടികൾക്ക് വീണ്ടും റിവ്യൂ വിളിക്കും, മേ ബി 1 week ടെൻ ഡേയ്സോ കഴിഞ്ഞിട്ട് റിവ്യൂ വിളിക്കും. പിന്നെ വീണ്ടും നമ്മൾ അസസ് ചെയ്യും എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയി, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയില്ല, പാരന്റ്സിന്റെ അടുത്തും ചോദിക്കും അക്കാഡമിക്കലൊക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യും. അപ്പൊ പതിയെ പതിയെ ഒരു ഡോസിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഡോസിലായിരിക്കും മേ ബി ആ ഡിപ്രസീവ് സിംറ്റംസ് ഒന്ന് റിസോൾവ് ആയി വരുന്നത്. ആ സിംറ്റംസ് പതിയെ പതിയെ നമ്മളൊരു മേ ബി ഇറ്റ് ക്യാൻ ചില കേസസിനൊക്കെ ഒരു 9 to 10 months ഒക്കെ മെയിൻ്റനൻസ് തെറാപ്പിയിൽ പോകും. ഓക്കെ, ആദ്യം ചിലപ്പോൾ 3 medicines ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അത് കുറച്ച് കുറച്ച് കുറഞ്ഞ ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടാവുക കുട്ടികൾക്ക്. അപ്പൊ അത് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് പതിയെ ഒരു മിനിമൽ ഡോസിലേക്ക് മേ ബി ഒരു 9 to 10 months ഒക്കെ വരെ പോവാറായിട്ട് ഉണ്ട്.
13: ഇറ്റ്സ്
14: നോട്ട് നെസസറി ദാറ്റ് ലൈഫ് ലോങ് കൊടുക്കണം,
13: ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ മെഡിസിന് ഒപ്പം തന്നെ തെറാപ്പികളും ഉണ്ടാവുമല്ലോ മാം, അപ്പം അത് എത്രത്തോളം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും?
14: ഓക്കെ, മെഡിസിൻസ് മാത്രമല്ല മെഡിസിൻസിന്റെ കൂടെ തന്നെ തെറാപ്പി സെഷൻസും എഡ്യൂക്കേറ്റ് ആയിട്ട് പോകണം. അപ്പോ മെഡിസിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ നമ്മുടെ ഒരു ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഇംബാലൻസിൽ കിടക്കുമ്പോഴത്തേക്കാണ് കൂടുതൽ ഈ ഡിപ്രസീവ് സിംറ്റംസ് വെളിയിലോട്ട് വരിക. അപ്പൊ ഈ ഇംബാലൻസ് ഒന്ന് മാറ്റാനും അതുകൊണ്ടിട്ടാണ് നമ്മൾ മെഡിസിൻസ് ബ്രെയിനിലെ സർക്യൂട്ട്സിൽ വർക്ക് ചെയ്ത് നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യാറ് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ മോളിക്യൂൾസ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ലൈഫ് ലോങ് ഒന്നും മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ നമ്മൾ തെറാപ്പി സെഷൻസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ദ വേ വി പെർസീവ്. അപ്പൊ അങ്ങനെ ഒരുപാട് തെറാപ്പി സെഷൻസ്, ഫോർ എക്സാമ്പിൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലത്തെ തെറാപ്പി സെഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു പെർസീവ് ചെയ്യുക, ഡേ ടു ഡേ ലൈഫിൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ കൂടെ 9th, 10th, 12th ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ആ സ്ട്രെസ് കൂടിക്കൂടി വരികയുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ സ്ട്രെസ്സും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ തോട്ട് പ്രോസസ് അവിടെ എങ്ങനെയാണ്, ഒരു നെഗറ്റീവ് കോഗ്നിഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ് ചെയ്ത് തോട്ട് പ്രോസസ്സ് കൊണ്ടുവരിക. ആ തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബിഹേവിയറും ഡിഫറെന്റ് ആവും, ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കാൻ തുടങ്ങും, അത് നമ്മുടെ ബിഹേവിയറിലും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. സോ തെറാപ്പി സെഷൻ ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് അലോങ് വിത്ത് മെഡിസിൻസ്.
13: തെറാപ്പി സെക്ഷൻസ് ഇതെല്ലാം ഒരേപോലെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ഉണ്ടാകും. ഓക്കെ, ആ ഒരു കാര്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ പേരൻസ് തിരിച്ചറിയേണ്ടത്. എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. മാം, ഈ ഒരു പേരൻസ് മെഡിസിൻ കൊടുക്കാൻ മടിക്കുന്നു, അവർ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാൻ അല്ല ഫോളോ അപ്സ് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പലപ്പോഴും അതായിരിക്കും,
14: ഫോളോ അപ്പ് ഉണ്ടാവില്ല, മിസ് ഔട്ട് ആവും, പെട്ടെന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്യണം. മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേക്കും തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഐ മീൻ കുട്ടികൾ നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് കാണും, കുറച്ചുകൂടെ ആക്റ്റീവ് ആവും, ആൻഡ് ഉറക്കക്കുറവ് ഇതെല്ലാം ഓക്കെ ആവും, ഒന്ന് ബെറ്റർ ആവും എന്ന് പേരൻസ് കാണുമ്പോൾ തന്നെ മരുന്ന് സൈഡ് എഫക്ട്സ് ആണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ട്ഷോട്ട് ചെയ്ത് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്താലും അതിനൊരു ഡോസ് ടേപ്പർ ചെയ്ത് വേണം പതിയെ വേണം സ്റ്റോപ്പ് ചെയ്യാൻ. ബേസ്ഡ് ഓൺ അസസ്മെന്റ് ഫ്രം ദി കൺസൾട്ടൻസ് പ്രൊഫഷണൽസ് വേണം അത് അസസ് ചെയ്ത് കുട്ടിക്ക് അത് വേണോ വേണ്ടോ എത്ര നാൾ അത് ചെല്ലണോ വേണ്ടോ ഒന്നും ഡിസൈഡ് ചെയ്യേണ്ടത് പ്രൊഫഷണൽസ് ആണ്. ആൻഡ് ഒരിക്കലും അത് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ റിലാപ്സ് വരാനുള്ള ചാൻസസ് ടെൻഡൻസസ് ഭയങ്കര കൂടുതലായിരിക്കും.
13: ഓക്കെ മാം, നമുക്കൊരു ബ്രേക്കിന്റെ ടൈമാണ്, ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
11: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
12: എന്തോ പ്ലാനിംഗിലാണല്ലോ.
11: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
12: ഡബിൾ ഹാപ്പി.
11: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
13: മൈൻഡ് ടോക്സ് തുടരുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474293111 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങളെ കുറിച്ചാണ്. അതായത് കുട്ടിക്കാലത്തുണ്ടാകുന്ന വിഷാദ രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ രശ്മി ചന്ദ്രനാണ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇപ്പം നമ്മൾ പറഞ്ഞു അത് കുട്ടികളുടെ കാര്യമാണല്ലോ, അവർക്ക് മെഡിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, മെഡിക്കേഷൻ ആൻഡ് ഫോളോ അപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റേജായ യൗവനത്തിലേക്ക് എത്താം. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം കുട്ടികൾക്ക് കാണിച്ചിരുന്ന സിംറ്റംസ് ആയിരിക്കില്ല യൗവനത്തിലുള്ള ആൾക്ക് വിഷാദ രോഗം വരുമ്പോഴെന്ന് പറഞ്ഞു. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും?
14: മോസ്റ്റ് കോമൺലി ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലോ മൂഡ്, ഡിപ്രസീവ് ആയിട്ടുള്ള കോഗ്നിഷൻസ്, എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്, ഹോപ്പ്ലെസ് ആവുക, ഭയങ്കര വേർത്ത് അല്ലെന്ന് തോന്നുക, ഒരു വേർത്ത്ലെസ് ആയിട്ടും ഹെൽപ്ലെസ് ആയിട്ടും ഒക്കെ തോന്നി തുടങ്ങുക, പെട്ടെന്ന് ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഭയങ്കരമായിട്ട് കൂടുന്നത്. ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസസിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മെയിൻ്റനൻസ് ഓഫ് സ്ലീപ്പ് ആയിരിക്കത്തേക്ക് ഒരു ഏർലി മോർണിംഗ് അവേക്കനിങ് എന്ന് പറയും നമുക്ക്, ക്ലാസിക്കൽ സിംറ്റം ഓഫ് ഡിപ്രഷൻ. അപ്പം അതിൽ ഒരു 2 മണി 3 മണിക്കൊക്കെ എഴുന്നേക്കുക, പിന്നീട് ഒട്ടും ഉറക്കമില്ലാണ്ട് പിന്നീട് ഉറങ്ങാൻ കിടന്നാൽ പോലും ഉറക്കം വരാതിരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസിക്കൽ സിംറ്റം ആണ്. അതുപോലെ തന്നെ അപ്പറ്റൈറ്റ്, ചില പേഷ്യൻസിന് പക്ഷെ സ്ലീപ്പ് തന്നെ കൂടുതലും ആവാം, ഒരുപാട് ഉറക്കക്കുറവ് മാത്രം, ഉറക്ക കൂടുതലും ഒരു സിംറ്റമാണ്. ഡെയിലി ഡേ ടൈമും നൈറ്റും ഭയങ്കര ഫെറ്റീഗായിട്ട് ഇരിക്കുക, എപ്പോഴും ഉറക്കം, അതും വൺ ഓഫ് ദി എറ്റിപ്പിക്കൽ സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, വിശപ്പ് കൂടുതൽ, ഭയങ്കരമായിട്ട് ബിഞ്ചായിട്ട് കഴിക്കുക, ഇത് ഈ സ്ലീപ്പ് ആൻഡ് അപ്പറ്റൈറ്റ് ഡിസ്റ്റർബൻസസ് ഭയങ്കര കോമൺ ആണ്.
13: ഓക്കെ മാം, നമുക്കൊരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൂടെ ശബ്ദത്തിൽ സംസാരിക്കണേ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ,
14: ഹലോ,
13: കേക്കുന്നില്ല.
14: ഹലോ,
15: ഹലോ, ഹലോ,
13: പറഞ്ഞു പറഞ്ഞു, കേൾക്കുന്നുണ്ട്, പറഞ്ഞു.
15: ഡോക്ടർ, എന്റെ മോളെ ഇപ്പൊ 9 പഠിക്കുക.
14: ഓക്കെ.
15: എന്റെ മോക്കാണെങ്കി 7 വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടാ, പഠിത്തത്തിലൊക്കെ നല്ല ശ്രദ്ധയായിരുന്നു. പിന്നെ ആ സമയത്ത് 7 7 അവസാനമായപ്പോഴത്തേക്ക് മോള് മാർക്കും ഒക്കെ അങ്ങ് കുറഞ്ഞ് പെട്ടെന്ന് നമുക്ക് എന്തോ ഒരു ഇതുപോലെ ദേഷ്യം ഒക്കെ അങ്ങ്.
14: പിന്നെ
15: അപ്പൊ ആ സ്കൂൾ അങ്ങ് മാറ്റി വേറെ സ്കൂളിലോട്ടാക്കി. അവിടെ ചെന്നൊക്കെ അവൾ മോള് സി ബി എസ് സി പഠിച്ചോണ്ടിരുന്നത് മോളിലോട്ടാക്കി. അവിടെ ചെന്നപ്പോഴും മോക്ക് പഠിത്തത്തിലൊക്കെ ശ്രദ്ധ കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പൊ ഈ സമയം ഈ അടുത്ത സമയത്ത് മോള് ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് മോള് പുളിയൊക്കെ എടുത്തന്ന് വിരിഞ്ഞായിരുന്നു. അപ്പോഴും കൊച്ചിലൊക്കെ കൊണ്ടുപോയി പുളിയൊക്കെ വിരിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ മോള് പറയുന്നത്.
14: പിന്നെ
15: ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ ഇനി കൊണ്ടുവന്ന് ഇപ്പോഴും ദേഷ്യമുണ്ട്.
14: ഓക്കേ, ഈ ദേഷ്യം അല്ലാതെ വേറെന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു മോൾക്ക് ഉണ്ടായിരുന്നത്? ഉറക്കക്കുറവോ വിശപ്പില്ലായ്മയോ?
15: ഉറക്കക്കുറവൊന്നുമില്ല, വിശപ്പില്ലായ്മയൊന്നും ഇല്ല. ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷെ ഉറക്കത്തിലൊക്കെ എന്തൊക്കെയോ ഒന്ന് സംസാരിക്കുന്നു.
14: ഓക്കെ ഓക്കെ. ഒന്നിനും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസിലൊക്കെ ഒന്നും ഒന്നിനോടൊരു താല്പര്യം ഇല്ലായ്മ, മറ്റുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കാതിരിക്കുക, ഫാമിലി ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നോ?
15: എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാ, പക്ഷെ ആ ഉള്ളത കൊണ്ട് എന്തോ പറ്റിയെന്നറിയാൻ പെട്ടെന്ന് ദേഷ്യം അങ്ങ് ഭയങ്കര ദേഷ്യം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ.
14: ഓക്കെ ഓക്കെ. അത് കൂടുതൽ ദേഷ്യം ഇറ്റ് ഇസ് വൺ ഫ്യൂ ഓഫ് ദ സിംപ്റ്റംസ് ഡിപ്രഷന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുട്ടീനെ നേരിട്ട് കണ്ട് ഒന്ന് അസസ് ചെയ്ത് ഒരു ക്ലിനിക്കലി നമ്മളൊന്ന് അസസ് ചെയ്താലാണ് കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുക. അപ്പോ എത്രയും വേഗം തന്നെ ഒരു സൈക്യാട്രിസ്റ്റ് കൺസൾട്ടേഷൻ നൽകുന്നത് നല്ലതായിരിക്കും. അപ്പൊ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക കേട്ടോ അമ്മ.
13: ഓക്കെ, ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇപ്പം നമ്മൾ യൗവന കാലഘട്ടത്തിലുണ്ടാകുന്ന അല്ലെ കൗമാര കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. മാം, ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ടൈമിൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞാൽ ഞാൻ ഡിപ്രസ്ഡാണ് അല്ലെ എനിക്ക് ചെറുതായിട്ട് ഡിപ്രഷൻ ഉണ്ട് എന്ന് കുട്ടികൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്, എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ, അതോ പണ്ടേ ഉണ്ടായിരുന്നോ അത് അഡ്രസ്സ് ചെയ്യാതെ പോയതാണോ, എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരാൻ ചാൻസ്?
14: ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് ഡിപ്രഷന്റെ ഒരു പ്രിവലൻസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നതും കൂടിയിട്ടാണ്. എസ്പെഷ്യലി അഡോളസൻസ് അല്ലെങ്കിൽ ഒരു 18-19 ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര കൂടുതലാണ്. അതിന്റെ കാരണം മേ ബി ദ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുന്നത് പോലെ തന്നെ, ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസേജ് ആവട്ടെ, അപ്പൊ ദേ ഗെറ്റ് ഇൻഫ്ലുവൻസർ ഫോൺ യൂസേജ് ആവട്ടെ, ഇൻക്ലൂഡിംഗ് ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് തന്നെ ക്ലാസ്സസ് ഒക്കെ ഇറ്റ് ക്യാൻ വാസ് ത്രൂ ഓൺലൈൻ ആണോ അല്ലേ. അപ്പോ കൂടുതൽ സോഷ്യൽ മീഡിയ യൂസേജ് ഇറ്റ് കംസ് ആസ് എ മാൻഡേറ്ററി തിങ് അല്ലെങ്കിൽ കുറെ ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് കുട്ടികൾ ഇരിക്കുക. പക്ഷെ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. പക്ഷെ അതേ കണക്ക് തന്നെ ഈ സോഷ്യൽ മീഡിയ യൂസേജ് ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈം ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ പറയുന്ന കണക്ക് ഒരു ബുള്ളിങ് സൈബർ ബുള്ളിങ് പോലെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് കമ്പാരിസൺസ് കൂടുതൽ നടത്തുക, ഞാൻ കൊള്ളില്ല അല്ലെങ്കിൽ എന്നെ ഇച്ചിരി എനിക്ക് ഇത്രത്തോളം എബിലിറ്റി ഇല്ല എന്നെ ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ തോന്നുന്ന ഒരു ഇൻഫീരിയർ ഫീലിംഗും അതിൽ നിന്ന് കിട്ടാവുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ. സോ അതിൽ നിന്നൊക്കെ ദേ ആർ ഗെറ്റിംഗ് ടു നോ മോർ തിങ്സ്. ഓൾസോ ഈ പറഞ്ഞ നെഗറ്റീവ് ആസ്പെക്ട്സും അതിനോടൊപ്പം ഉണ്ടാവാറുണ്ട്. സോ അത് അലോങ് വിത്ത് ഈ കുറച്ച് ഹോർമോൺ ഫ്ലക്ച്വേഷൻസും എല്ലാം വരുന്ന ഒരു ടൈമും കൂടിയിട്ടാണ്, പ്ലസ് സ്ട്രെസ്സും അതുപോലെ കൂടും.
13: പഠിക്കാനുള്ള
14: സ്ട്രെസ്സും ഡെഫിനറ്റ്ലി കോമ്പറ്റിറ്റീവ് വേൾഡ് ആണ്. ടെൻത്തും ട്വൽത്തും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അവിടെ കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും കൂടും. അപ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയിട്ടാണ്.
13: ഓക്കെ, അതാണ് അവർക്ക് പ്രധാനമായും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളത്. മാം, ഈ ഒരു ഡിപ്രഷന് നമുക്ക് കുട്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്ക്, ഇപ്പൊ തന്നെ ഒരു കുട്ടിയുടെ ഒരമ്മ വിളിച്ചിരുന്നല്ലോ, ആത്മഹത്യാ പ്രവണതകളൊക്കെ കാണിച്ചു, അങ്ങനെയുള്ള സിംറ്റംസ് കുട്ടികളിലോ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരിലോ ഒക്കെ കണ്ട് വരുമ്പോ ഇതെല്ലാം ഡിപ്രഷന്റെ തുടക്കമായിരിക്കുമോ?
14: ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി സിംറ്റം ആണ്, ലൈക്ക് ഒരു മോഡറേറ്റ് ടു സിവിയർ ഡിപ്രസീവ് മോഡറേറ്റ് ടു സിവിയർ ഡിപ്രസീവ് ഡിസോർഡർ ഒക്കെ ആവുമ്പോഴത്തേക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് ഭയങ്കരമായിട്ട് ഡെത്ത് വിഷസ് ഡിപ്രസീവ് കോഗ്നീഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഹാം ബിഹേവിയർ ഒക്കെ വരുന്നതാണ്. ഈ പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ പേഴ്സണാലിറ്റി ഓൾസോ മാറ്റേഴ്സ്. ഇപ്പോൾ കുറച്ചൊരു പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ള കുട്ടി ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഡിപ്രസീവ് സിംറ്റംസ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തകൾ പോലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന സിംറ്റംസ് ചെറിയ രീതിയിൽ പോലും കണ്ട് പാരൻസോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും കണ്ടു തുടങ്ങിയാൽ തന്നെ ഡെഫിനറ്റ്ലി അത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പലരും വിചാരിക്കും എന്നെ കൊണ്ട് പറ്റും, ആ ഒരു ഇച്ഛാശക്തി അറിയും, എന്നെ കൊണ്ട് പറ്റും, ഇതൊക്കെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ പോലും, ബട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കില്ല ഇതെന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെവർ ഹെസിറ്റേറ്റ് ടു കൺസൾട്ട് സൈക്യാട്രിസ്റ്റ്.
13: ഓക്കെ മാം. മാം, ഇപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ യൗവനത്തിലുള്ള ആളുകൾക്കിടയിൽ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നൊരു കാലഘട്ടം, അതും ഡിപ്രഷനിലേക്ക് നയിക്കുമോ?
14: സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അല്ലെ, ആൽക്കഹോൾ, കൊക്കെയിൻ പോലത്തെ അല്ലെങ്കിൽ MDMA പോലത്തെ ഒരുപാട് സബ്സ്റ്റൻസ് നമ്മുടെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് യൂസ് കാരണം ഡിപ്രഷനിലേക്ക് പോകാം, അതേപോലെ തന്നെ ഡിപ്രഷൻ കാരണവും സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഇറ്റ് ക്യാൻ ബി വൈസ് വേഴ്സ്, ബോത്ത് ക്യാൻ ഹാപ്പൻ. അപ്പം അങ്ങനെ കണ്ടുവരുന്നതാണ്. ഈ സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന കെമിക്കൽ മോളിക്യൂൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് നമ്മുടെ ബ്രെയിനിൽ ചില സർക്യൂട്ട്സിലൊക്കെ പോയി ആക്ട് ഓൺ ചെയ്യും. ഏതൊക്കെ എന്ത് ഇംബാലൻസ് നമ്മുടെ ബ്രെയിനിൽ ചില സർക്യൂട്ട്സിലൊക്കെ പോയി ആക്ട് ഓൺ ചെയ്യും, ഏതൊക്കെ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അതൊരു ഇംബാലൻസ് ഓൾറെഡി ഉണ്ടാക്കും. അപ്പോൾ ആ ഇംബാലൻസ് കാരണം ആ വിഡ്രോവൽ ഫേസിലോ അത് കാരണം ഉണ്ടാവുന്ന ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ ഇപ്പോൾ ഡിപ്രസീവ് സിംറ്റംസ് കാരണം ഓൾറെഡി ഈ പറയുന്ന ബ്രെയിൻ സർക്യൂട്ട്സ് ഒക്കെ ഇംബാലൻസിൽ നിൽക്കും, വേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ തന്നെ അധികം സിന്തസൈസ് ചെയ്യാതിരിക്കുകയും അത് കാരണം കുറേ ഡിപ്രസീവ് സിംറ്റംസ് വരുന്നതും ഇറ്റ്സ് നോർമൽ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇത് വേസ്.
13: ഓക്കെ മാം, ഇനി നമുക്ക് ജെറിയാട്രിക്സ് ആ സെക്ഷനിലേക്ക് കൂടി വരാം. പ്രായമായവരിലുണ്ടാകുന്ന വിഷാദ രോഗം, നമുക്കറിയാം റേഡിയോ കേൾക്കുന്നവരായാലും ഏറ്റവും കൂടുതൽ പ്രായമായവരാണ് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ഏറ്റവും വലിയ ശ്രോതാക്കൾ എന്ന് പറയുന്നത്. അവർ പലപ്പോഴും നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഒരുപാട് സങ്കടം, എപ്പോഴും സങ്കടം, ഉറക്കക്കുറവ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ. മാം, അപ്പം അവരുടെ സിംറ്റംസ് എന്തെല്ലാമായിരിക്കും?
14: അവർക്ക് ആക്ച്വലി കോമൺലി വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് സൊമാറ്റിക് കംപ്ലയിൻസ്. സൊമാറ്റിക് കംപ്ലയിൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കംപ്ലയിൻസ് ആണ്. ഭയങ്കര ഏക്സ് ആൻഡ് പെയിൻസ് പറയുക, തലവേദന എടുക്കുക, കഴുത്ത് വേദന എടുക്കുക, ദേഹം വേദന. കൂടുതൽ ഈ ഓൾഡ് ഏജ് ആൾക്കാർക്ക് എപ്പോഴും പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ട്രബിൾ, ഡൈജഷൻ ഇഷ്യൂസ് എപ്പോഴും അവർ അഡ്രസ്സ് ചെയ്ത് പറയാറുണ്ട്. ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലായ്മ, ക്വാണ്ടിറ്റി കുറവ് കഴിക്കുന്നത്, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതുന്നവർ, ആൻഡ് ഈവൺ ഭയങ്കരമായിട്ട് ഫെറ്റീഗ്, എപ്പോഴും ക്ഷീണം, എപ്പോഴും ഒരു സ്ലോനെസ്, എപ്പോഴും ഒരു നടക്കുമ്പോഴത്തേക്കും ഇരിക്കുന്നതും എല്ലാം തന്നെ ഭയങ്കര സ്ലോ ആവുക, റുട്ടീൻസ് എല്ലാം തന്നെ സ്ലോ ആവുക. പിന്നെ മെമ്മറി ഡിസ്റ്റർബൻസസ്, പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന മറവി, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി സിംറ്റംസ്. ഈ സിംറ്റംസ് ആണ് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഇവരിൽ കാണുന്ന കാര്യങ്ങൾ.
13: മാം, ഇപ്പം പ്രധാനമായിട്ടും ഈ ഒരു ടൈമിൽ, അതായത് റിട്ടയർഡ് ലൈഫ് അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു ടൈം ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പം ഡിപ്രഷൻ വരാതിരിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
14: മോസ്റ്റ് കോമൺലി ഈ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഡിമൈസ് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ മക്കൾ അബ്രോഡായിരിക്കും, ദേ സഫർ ഫ്രം ഓൾ ദീസ് ലോൺലിനെസ്, അതിലീടെ ഒരു ഡിപ്രസീവ് സിംറ്റംസ്, ഡിപ്രസീവ് കോഗ്നിഷൻസും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത് മാക്സിമം ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഒരു ആക്റ്റീവായിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, നേരത്തെ അവർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാമിലി ഫങ്ഷൻസ് ആവട്ടെ, എല്ലാത്തിലും അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കണം. എപ്പോഴും ഇപ്പോൾ പ്രായമായതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവരെ ഒതുക്കി നിർത്തുക എന്നുള്ളത് ചെയ്യരുത്. മാക്സിമം അങ്ങനെ ഒരുപാട് അസോസിയേഷനും ഗ്രൂപ്പ്സും കാര്യങ്ങളും ഈ ഓൾഡ് ഏജ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് പ്രോഗ്രാംസും ഉണ്ട്, അവർ ആക്റ്റീവായിട്ട് നിൽക്കാനും ഇടപഴകാനും സോഷ്യലി ആക്റ്റീവ് ആക്കാനും ഒക്കെ. അപ്പം അതിലൂടെയൊക്കെ പതിയെ ഇവരെ കൊണ്ടുവരാവുന്നതാണ്.
13: നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ പേരൻസിന് പെട്ടെന്ന് അവർക്കൊരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. കൗമാരത്തിലെത്തുമ്പോഴും കൂട്ടുകാരും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും ഒക്കെ പറ്റും. നേരെ മറിച്ച് വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് അത് തിരിച്ചറിയപ്പെടാതെ പോകാറുണ്ടോ?
14: അത് യൂഷ്വലി അതാ പറഞ്ഞത്, സിംപ്റ്റംസ് ഭയങ്കര ഇറ്റ്സ് എ ബിറ്റ് ഡിഫറെന്റ് അല്ലെ. സൊമാറ്റിക് കംപ്ലയിൻസ് ഇപ്പൊ കഴുത്ത് വേദന തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് മിക്ക ഓൾഡ് ഏജ് ഈ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ദേ ഗോ ഫോർ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോവുക. അപ്പൊ നമ്മൾ ഫിസിഷ്യൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ നമ്മൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചെയ്യും, കാരണം ഏറെക്കുറെ ചിലപ്പോൾ ചിലർക്ക് ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇല്ലനസ് ഉണ്ടാവും, കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവും, കാർഡിയാക്ക് ഇഷ്യൂസ് വരെ ഉണ്ടാവും. അപ്പോൾ അതിന് ഓൺഗോയിങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ വാട്ട്സ് എവർ അതെല്ലാം തന്നെ ഒരു നോർമൽ ലിമിറ്റ്സിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ഇവരുടെ ഈ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ സൊമാറ്റിക് കംപ്ലയിൻസ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് വൺസ് ഓൾ ഇൻവെസ്റ്റിഗേഷൻസ് ആർ നോർമൽ, എല്ലാം ഓക്കെയാണ്, സ്റ്റേബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം. അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് അഡ്രസ്സ് ചെയ്യണം. ഈ പറയുന്ന എയ്ക്സ് ആൻഡ് പെയിൻസ് എന്തിൻ്റെ ഭാഗമാണെന്നുള്ളത് അപ്പോഴാണ് അറിയുക.
13: മാം, അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരിലും ഉറക്കം കുറയുന്നതൊക്കെ?
14: അതെ അതെ, ഈ ഡിപ്രസീവ് സിംപ്റ്റംസിന് കൂടുതലും അവർക്ക് ഉറക്കമില്ലായ്മ, ഒരു 2 o'clock, 3 o'clock ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കുക, പിന്നെ ഉറക്കമില്ലാണ്ടാവുക, അങ്ങനെ കണ്ടുവരാറാണ് കൂടുതൽ കോമൺ ആയിട്ട്. അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ക്വാണ്ടിറ്റി വളരെ കുറവ് കഴിക്കുക, ഭയങ്കര ഫെറ്റീഗ് ആയിട്ട് തോന്നുക, മെമ്മറി ഡിസ്റ്റർബൻസസ് ഭയങ്കര, ഓർമ്മക്കുറവ് ഭയങ്കരമായിട്ട് ഉണ്ടാവുക, ഫോക്കസ് കിട്ടാറിയ, അറ്റൻഷൻ കിട്ടാറിയ, ഇതൊക്കെ ഭയങ്കര കോമൺ സിംപ്റ്റംസ് ആണ്.

0: ഓക്കെ, ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-624012.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: മൈൻഡ് ടോക്സ് തുടരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ കേൾക്കുന്നത് മൈൻഡ് ടോക്സ് ആണ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജീവിതഘട്ടങ്ങളിൽ ഉടനീളം ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങളെ കുറിച്ചാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ വിഷാദ രോഗം ഉണ്ടാകും. അതിന്റെ സിംറ്റംസും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇന്നുള്ളത് ട്രാവൻകൂർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ രശ്മി ചന്ദ്രൻ. മാം, അപ്പോൾ നമ്മൾ ഒരു ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ലൈനിൽ ചേരുന്നുണ്ട്. ആരണം നോക്കാം. ഹലോ, ഹലോ,
6: ഹലോ,
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
6: ഹലോ,
0: ഇച്ചിരി ശബ്ദത്തിൽ സംസാരിക്കണേ, ചോദിച്ചോളൂ ഡോക്ടറുടെ അടുത്ത്.
7: ഹലോ,
6: ഹലോ,
7: പറഞ്ഞോളൂ.
6: എന്ന് പറഞ്ഞാലേ ചിന്തയാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തങ്ങ് വേവലാതി. നമ്മള് ഇപ്പൊ അറിയാം പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണ്, പക്ഷെ എപ്പോഴും അങ്ങ് മൈൻഡ് ഒരു അങ്ങ് പ്രസിഡ് ആവുന്നതാണ്. അപ്പൊ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വേവലാതി അങ്ങ് ആദിയാണ്. അതിന്ന് എപ്പോഴും അങ്ങ് ചിന്തയാണ്, ഏത് മൈൻഡിലൊന്നും വരിക. ഞാന് പിന്നെ വിചാരിക്കും ഇതൊക്കെ ഓക്കെ എന്ന് ചിന്തിക്കും. പിന്നെ ഞങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് മൈൻഡിൽ ഇങ്ങനെ ആലോചന വരും.
0: അപ്പൊ
6: എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം വല്ലതും ആണ്?
7: ചിന്തകൾ മാത്രമാണോ അതോ വേറെ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഉറക്കക്കുറവുണ്ടോ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫോക്കസ് ഉണ്ടോ, പെട്ടെന്ന് മറവിയുണ്ടോ, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ?
6: ഉറക്കക്കുറവുണ്ട്, രാത്രിയൊക്കെ ആയാലും ഉറക്കം കണ്ണിൽ ഒട്ടും അങ്ങോട്ട്, 2 മണിയായാലും 1 മണിയായാലും ഒന്നും ഉറക്കം അങ്ങോട്ട് ഒട്ടും വരത്തില്ല. എന്നിട്ട് പിന്നെ മറവി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ എപ്പോഴും ഞാനിപ്പോ ആലോചിക്കാറുണ്ട്, ഓ മറവി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മറവി ഇങ്ങനെ വരാറുണ്ട് ചില സമയത്ത്.
7: ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, ഇപ്പൊ ജോബിന് പോവാണെങ്കിൽ ജോബിന് പോവാതിരിക്കാൻ തോന്നുക, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാതിരിക്കാൻ തോന്നുക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഹലോ,
6: ഹലോ, ഹലോ,
7: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
6: അല്ല, കേട്ടില്ല. അത്
7: ആ ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ അങ്ങനെ ഉണ്ടോ? ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള നേരത്തെ ഇഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒന്നും തന്നെ തിരിച്ച് ഇപ്പോ ആ ഒരു ഇൻട്രസ്റ്റ് ഹോബീസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോ അത് ചെയ്യാൻ തോന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
6: അതല്ല, ഞാൻ മറ്റേ PSC എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഒരുപാട് പഠിച്ചിട്ടും ഇതിപ്പം അതിന്റെ ഡിപ്രഷൻ ആണോ എന്നൊരു ഡൗട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അങ്ങ് മടുപ്പ് ഫീൽ ചെയ്യുന്നു, ഓ ഇനി വേണ്ട എന്നൊക്കെ അങ്ങ് നിർത്താമെന്ന് വിചാരിക്കും. പിന്നെ ഒരു അഡിക്ഷൻ പോലെ വീണ്ടും തുടങ്ങും. അപ്പൊ അതിന്റെയൊക്കെ അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ചെയ്യുമ്പോ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം, ഇനി ഞാൻ എന്തിനു ചെയ്യുന്ന, എനിക്ക് വേണ്ട, അങ്ങനെ ഒരു മൈൻഡൊക്കെയാ. ചിലപ്പോ അങ്ങ് ദേഷ്യം വരാറുണ്ട്. രണ്ട് തരത്തിലാണ്, ചിലപ്പോ ഗെനയായി നാഗവല്യം, ഓ നീ പെട്ടെന്ന് കേറി നാഗവല്യ, അങ്ങനെ എന്താ എനിക്ക് അറിയാം.
7: ഒരു ഫോക്കസ് ഇല്ലായ്മ ഉണ്ടോ പഠനത്തില്? പഠിക്കുന്നത് ഒരു ഫോക്കസ് ഇല്ലായ്മ ഉണ്ടോ പഠനത്തിൽ? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകുന്നു,
6: എന്തെങ്കിലും പെട്ടെന്ന് മൈൻഡ് സെറ്റ് ആവത്തില്ല. ഞാൻ ഓക്കെ എനിക്ക് വേണം എന്ന് വിചാരിച്ചിരുന്നാ പോലും ഡൈവേർട്ട് ചെയ്തു പോകും.
7: ഓക്കെ ഓക്കെ, കുറച്ചൊരു ഡിപ്രസീവ് എലമെന്റ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഒരു സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണണം കേട്ടോ. PSC എക്സാമും കൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്, നല്ലൊരു സ്ട്രെസ്സിലൂടെയാണ് അണ്ടർഗോ ചെയ്യുന്നത്. കുറച്ചൊരു ആങ്സൈറ്റി സിംറ്റംസും കൂടെ ഉണ്ട്, രാത്രിയിൽ കിടന്ന ഉടനെ ഉറക്കം വരാതിരിക്കുന്നതും ഒക്കെ തന്നെ കുറച്ചൊരു ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ട്. ഓക്കെ, സോ

0: ഹലോ, കോൾ ഡ്രോപ്പായിരിക്കുകയാണെന്ന് തോന്നുന്നു. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രായമായവരിൽ ഉണ്ടാകുന്ന വിഷാദ രോഗത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ട് വന്നത്. അപ്പം ഓരോ ഘട്ടത്തിലും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് തടയാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ?
1: തടയാനായിട്ട് മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഡെയിലി കഴിക്കുന്ന, നമ്മൾ കഴിക്കുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ ലൈഫ്, ഒരു ഫിസിക്കൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സസൈസ്, ഒരു ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഡയറ്ററി, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് നോൺ ആസ് ഗട്ട് ബ്രെയിൻ ആക്സസ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന കുറച്ച് നല്ല ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ ആ നല്ല ബാക്ടീരിയാസും ഈ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്. അതിലൂടെ ഇമ്മ്യൂൺ ബൂസ്റ്റപ്പ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ സർക്യൂട്ട്സും ഈ പറയുന്ന കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ഒരു ബാലൻസിൽ നിൽക്കാനും അതിലൂടെ നമുക്ക് ഈ ഡിപ്രസീവ് സിംറ്റംസ് തടയാനും നമുക്ക് പറ്റുന്നതാണ്.
0: ഓക്കെ മാം, അപ്പോൾ നമ്മൾ ഒരു കാര്യമാണ് പറഞ്ഞത്, ബാലൻസ് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപേ ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കുന്നതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് ശ്രോതാക്കൾ ഒന്നുകൂടി വിളിക്കുക. ഓക്കെ, നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. ഹലോ,
2: ഞാൻ മുണ്ടകല്ലിൽ നിന്ന് വിളിച്ചാണ്.
0: ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: ഹലോ, ഞാൻ ഫാർമസിസ്റ്റാണ്. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. 11 വർഷം ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ ഷോപ്പ് നടത്തിയ. അപ്പോ ഈ ഞാന് അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്റെ കൂട്ടുകാരന്മാരുടെ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴത്തേക്ക് രാത്രി പിന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. ഉറക്കം കിട്ടാത്തോണ്ട് ഞാൻ ഒരു അല്പം മദ്യപിക്കായിരുന്നു. എന്റെ ഒരു കൂടുതലൊന്നുമില്ല, ഒരു രണ്ട് പ്രതി അതേക്കുള്ള കഴിക്കത്തില്ല. അപ്പൊ എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ. അപ്പൊ അത് പിന്നെ എന്റെ അമ്മ കൊണ്ടുവന്ന്, ഞാൻ മദ്യത്തിന് അഡിക്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. അഡിക്ഷൻ സെന്ററിൽ കൂടെ കൊല്ലത്ത് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ആവശ്യമില്ലാത്ത സൈക്കാട്രി ഗുളികളെല്ലാം എഴുതി തന്നു. എഴുതി തന്ന് ഇതിപ്പോ എനിക്ക് നിർത്താൻ പറ്റാത്ത ഈ ചില മരുന്നുകളും അത് ബാക്കിയുള്ള മരുന്നുകളിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഒരു ഒരു
0: ഹലോ, ഹലോ, എന്തോ ഒരു ചെറിയൊരു ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ട്രൈ ചെയ്യാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം ഇപ്പൊ പറഞ്ഞു, നമുക്ക് ഈ ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. അതിൽ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് മാം പറഞ്ഞിരുന്നു. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്?
1: ഇനി ഒരു ഫിസിക്കൽ പറയാനുള്ളതിനെ പറ്റി, ഫിസിക്കൽ എക്സസൈസ് അല്ലെ, റുട്ടീൻ ആയിട്ടുള്ള ഒരു ബ്രിസ്ക് വാക്കിംഗ് ആവട്ടെ, ഫിസിക്കൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലേ, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഈ സ്ട്രെസ്സസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ചില ഹോർമോൺസ് അല്ലെ, കോർട്ടിസോൾ പോലത്തെ സ്ട്രെസ് ഹോർമോൺ ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ലെവലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെ കൂടി നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും അതിലൂടെ നമുക്ക് മോ

0: സിംപ്റ്റംസ് വരാതിരിക്കാൻ അതിന്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കുറയുന്നതാണ്.
1: ഓക്കെ, അപ്പം ബ്രിസ്ക് വാക്കിംഗ് അല്ലെ, എന്താണ് എക്സസൈസ്, നമുക്ക് മൈൻഡിനെ ഹാപ്പി ആക്കുന്ന കൂടുതൽ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ നമുക്ക് സ്ലീപ്പ് ഒരു വളരെ ഒരു
0: ഇമ്പോർട്ടന്റ്,
1: സ്ലീപ്പ് ഹൈജീൻ ആണല്ലോ ഇപ്പൊ നമുക്ക് എല്ലാത്തിനും എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്?
0: സ്ലീപ്പ് ഹൈജീൻ ഇപ്പോ ഇപ്പോഴത്തെ നമ്മുടെ തിരക്കേറിയ ഒരു ജീവിതത്തിൽ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എവ്രി വൺ, ഏതൊരു പ്രൊഫഷണൽ ആണെങ്കിലും ദേ ഗെറ്റ് ഒരു ഈ ഇപ്പോൾ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്ക് അത് ഇനീഷ്യേഷൻ്റെ ഡിഫിക്കൽട്ടി ആയിരിക്കാം, കിടന്ന ഉടനെ ഉറക്കം വരില്ല, മേ ബി ഒരു ഹാഫ് വൺ അവർ ടു അവർ ത്രീ അവേഴ്സ് വരെ ഉറക്കമില്ലായ്മ ഉണ്ടാവാം ഇനീഷ്യലി. അപ്പോൾ ഇനീഷ്യേഷൻ ഓഫ് സ്ലീപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലർക്ക് അതൊരു മെയിൻ്റനൻസ് ലെവൽ ഓഫ് സ്ലീപ്പിലായിരിക്കും, സ്ലീപ്പ് സൈക്കിൾ ഒരു മെയിൻ്റനൻസ് ഫേസസിലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുക, പെട്ടെന്ന് ഞെട്ടി ഉണരുക, ഒരു നൈറ്റ് ടെറർ, ഡ്രീംസ് കാണുക, പെട്ടെന്ന് പേടിച്ച് എഴുന്നേക്കുക, പിന്നീട് ഉറക്കം വരാതിരിക്കുക. ഒരു ചില ആൾക്കാർക്ക് എസ്പെഷ്യലി ഡിപ്രസീവ് ഡിസോർഡേഴ്സിൽ കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു ഏർലി മോർണിംഗ് അവേക്കണിങ്, അതായത് ഒരു മൂന്ന് മണി, രണ്ട് മണി, മൂന്ന് മണിക്കൊക്കെ പെട്ടെന്ന് എഴുന്നേക്കുക, അതിനുശേഷം ഉറക്കമില്ലായ്മ. അപ്പോൾ ഇത് ഈ ഉറക്കക്കുറവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലി സ്ലീപ്പിംഗ് പിൽസ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ അണ്ടർലൈൻ കോസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇറ്റ് ക്യാൻ ബി എനി സോർട്ട് ഓഫ് ഡിസോർഡർ, ഇപ്പോൾ ഡിപ്രസീവ് ഡിസോർഡർ അല്ല, ആങ്സൈറ്റി ഡിസോർഡേഴ്സും ആവാം. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു 7:30 അതിനുള്ളിൽ തന്നെ ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. ഡിന്നറിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കരുത്, അധികം ഓയിലിയോ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടൻറ്റോ ഒന്നും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സോ ഒന്നും കഴിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ഒരു 7:30 ഫുഡ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ കിടക്കാതിരിക്കുക. ഓക്കെ, ഒരു 1 or 2 hours കഴിഞ്ഞ് 1 hour അറ്റ്ലീസ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങാൻ പോകുന്ന സമയം നമ്മുടെ ഫോൺ ആവട്ടെ, ഗാഡ്ജറ്റ്സ് ആവട്ടെ, ടാബ്ലറ്റ്സ് ആവട്ടെ, എല്ലാം ഒന്ന് മാറ്റി നിർത്തുക. ഒരിക്കലും ഫോൺ സൈഡിൽ വെച്ചുകൊണ്ടോ ഫോൺ നോക്കിക്കൊണ്ടോ കിടക്കുന്ന ഒരു ഹാബിറ്റ് ഒരുപാട് അത് കുറയ്ക്കേണ്ടതാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, മാറ്റി നിർത്തുക. കിടക്കുന്ന റൂം ആവട്ടെ, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു വളരെ നീറ്റായിരിക്കണം, എൻക്ലോസ്ഡ് ആയിരിക്കും, ഡാർക്ക് സ്പേസിൽ വേണം, ലൈറ്റ് ഇട്ടുകൊണ്ടൊന്നും ഉറങ്ങാൻ പാടില്ല. അപ്പം ഇതൊക്കെ കുറച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കെഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം. ഒരു ഈവനിങ് ആഫ്റ്റർ 5 കെഫീനേറ്റഡ് ആയിട്ടുള്ള ടീ, കോഫി പോലത്തെയുള്ള ബിവറേജസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ സ്റ്റിമുലൻസ് ആണ്. സ്റ്റിമുലൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന
1: കാര്യങ്ങളാണ്.
0: അതുപോലെ തന്നെ ആൽക്കഹോൾ, ആൽക്കഹോളും പലരും ഉറക്കം ഇല്ലായ്മയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ആൽക്കഹോൾ കുടിക്കണേ എന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ മാത്രമേ കുടിക്കുന്നുള്ളൂ, ഇപ്പം നേരത്തെ വിളിച്ച ഒരാൾ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയെ കുടിക്കുന്നുള്ളൂ എന്ന് പറയുന്നെങ്കിൽ പോലും ഉറക്കം ഇല്ലായ്മ കാരണമാണ് കുടിക്കുന്നതെങ്കിൽ പോലും ഈ ആ ഒരു ഇറ്റ്സ് എ ടെമ്പററി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അപ്പോൾ ആൽക്കഹോൾ ഒരു സെഡേഷൻ ഉണ്ടാക്കുമായിരിക്കും, ബട്ട് സ്റ്റിൽ അതിൻ്റെ വിഡ്രോവൽ ഫേസസിൽ വരുമ്പോഴത്തേക്ക് ഈ ഉറക്കമില്ലായ്മൻ്റെ കോസ് ആണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ വിഡ്രോവൽ ഫേസ് വരുമ്പോഴത്തെ എഗെയിൻ ആ ഉറക്കമില്ലായ്മ വീണ്ടും മോർ സിവിയർ ആയിട്ട് പ്രെസിപ്പിറ്റേറ്റ് ആയിട്ടാണ് വരിക. ഇറ്റ്സ് എ ടെമ്പററി റിലീഫ് അത്രേ ഉള്ളൂ. അപ്പോൾ ആ വിഡ്രോവൽ ഫേസസിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ആ ആൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആൽക്കഹോൾ ഒരിക്കലും ഒരു സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടിക്കണമെന്ന് ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ല.
1: ഓക്കെ, അപ്പം ബാലൻസ്ഡ് ഡയറ്റ്, എക്സസൈസ്,
0: സ്ലീപ്പ്
1: ഹൈജീൻ എല്ലാം പറഞ്ഞു. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
2: നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: മൈൻഡ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ജീവിത കാലഘട്ടങ്ങളിലുണ്ടാകുന്ന വിഷാദ രോഗങ്ങളെക്കുറിച്ചാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ രശ്മി മാം ആണ്. മാം, അപ്പം നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് അയൽ ചേരുന്നു. ഹലോ
3: ഹലോ
1: ആ ഹലോ ഡോക്ടറിനോട് ചോദിച്ചു.
3: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: ഞാനേ 60 ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്.

0: ഓക്കെ, പറഞ്ഞോളൂ.
1: എന്റെ മകളുടെ മകൾക്ക്
0: ഓക്കെ എത്ര വയസ്സുണ്ട്?
1: കുട്ടിയാണ്, ഇപ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷെ അത് ഈ ഇതുവരെ കിടന്നു മുഴുവൻ ആ ഒരു പ്രവണത വിട്ടിട്ടില്ല.
0: ഓക്കെ,
1: അത് കാരണം അത് സ്കൂളിൽ തന്നെ നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. 1ാം സ്റ്റാൻഡേർഡ് മുതല് ഞങ്ങള് സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ വിട്ടുവിട്ട് നിന്ന് മൂത്രം ഒഴിക്കേണ്ടി വരും. അത് ഒന്നും അത് പറയത്തില്ല, പറയാതിരിക്കുമെങ്കിൽ അത് മൂത്രം വിട്ടുപോകുന്നു.
0: ഓക്കെ,
1: അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. അത് പറഞ്ഞ ഉടനെ അങ്ങനെ അതിനെ ബാത്റൂമിലോട്ട് വിടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് ഇപ്പൊ 4ാം ക്ലാസ്സിലായി. ഇപ്പോഴും അത് ആ കിടന്നു മുള്ളുന്ന അത് ആ രീതി ഉറക്കത്തി പകലില്ല
0: കിടന്ന
1: അത് മൂത്രം വിട്ടുപോകും.
0: നോർമലായിട്ട്
1: 9 വയസ്സായി.
0: ഓക്കെ, രാത്രി അല്ല, ഇതിന് മുൻപ് ഇതുപോലത്തെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 4-5 വയസ്സായപ്പോഴത്തേക്ക് ഇതേ കണക്ക്, ഐ മീൻ ഈ ഒരു ഇഷ്യൂ എത്ര നാളായിട്ടാണ് തുടങ്ങിയേക്കണേ? ഇതുവരെ ആരും കൺട്രോൾ ഉണ്ടായിട്ടില്ലേ?
1: അത് എത്ര നാള് ഇപ്പൊ അത് നമുക്ക് അതിനും ഒരു വിഷമമാണ്. അത് ഇപ്പം
0: അതല്ലാതെ
1: ഇരിക്കുമ്പോ സ്കൂളിൽ പോകുമ്പോ അതിനൊരു വിഷമമാണ്.
0: ഓക്കെ,
1: സൈക്യാട്രിസ്റ്റിനെ കാണിക്കണോന്നല്ല ഞാൻ ചോദിക്കുന്നത്, ചിൽഡ്രൻസിന്റെ ഏത് പീഡിയാട്രീഷനെ കാണിക്കണോ വേണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്.
0: ഓക്കെ, അല്ല ഇത് ഈ ഒരു ഗ്യാപ്പ് ഇത്രയും നാളിന്റെ സമയത്തിനുള്ളിൽ, ഈ ഒരു 5 വയസ്സൊക്കെ ആയ സമയത്ത് ഈ ബ്ലാഡർ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഈ 5 വയസ്സാവുമ്പോഴത്തേക്ക് രാത്രിയിൽ ഇപ്പൊ 1 or 2 times ഒക്കേഷനലി ഇതേ കണക്ക് ബെഡ് വെറ്റിംഗ് ഉണ്ടാവുന്നത് അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ പെർസിസ്റ്റന്റ് ആയിട്ട് 5 വയസ്സിന് ശേഷവും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി? ഓക്കെ ഓക്കെ ഓക്കെ.
1: ഈ 9 വയസ്സിൽ ഇപ്പോഴും ഇന്നും നേരം വിളിക്കുമ്പോ 2 ബെഡ്ഷീറ്റും അതിട്ടേക്കുന്ന ഡ്രസ്സും നേരം വിളിക്കുമ്പോ അതിനെടുത്ത് കുളിപ്പിക്കും. എടുത്ത് കുളിപ്പിക്കല്ല, അത് ഓടി നീക്കും വിളിക്കുന്ന ഉടനെ.
0: ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും അത് ഉണ്ടാവാറുണ്ട് അല്ലേ?
1: ആ,
0: ഒരിക്കലും നോർമൽ പീരിയഡ് ഉണ്ടായിട്ടില്ല.
1: ഇന്ന് വരെയും അത് ഇങ്ങനെ ഉറക്കത്തി.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 9 വയസ്സ് എന്നുള്ളത് യൂഷ്വലി ഒരു 5 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കോ 3 to 5 ഇയേഴ്സിലേക്ക് അറ്റൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ ബ്ലഡ് കൺട്രോൾ എന്നുള്ളത്, അപ്പോ ഡെഫിനറ്റ്ലി അതൊന്ന് അഡ്രസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് ഫസ്റ്റ് ഒരു പീഡിയാട്രീഷ്യനെ ഒന്ന് കാണിക്കാം. നമുക്ക് ഫിസിക്കൽ എയിൽമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ യൂറിനറി ട്രാക്റ്റിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫിസിക്കലി ആൾ നോർമൽ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷൻ ആവശ്യകതയുണ്ട് കേട്ടോ.
2: ഓക്കെ, വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. നോക്കാം, ഇനി ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ
3: ഹലോ,
2: ഡോക്ടർ ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് സംസാരിച്ചോളൂ.
3: എന്റെ മോനെ ഇതുപോലെ, അവന് 30 വയസ്സ് പ്രായമുണ്ട്.
0: ഓക്കെ,
3: അവന് ഇതുപോലെ ഇങ്ങനെ ഉറക്കമില്ലായ്മയും പ്രശ്നങ്ങളും കാര്യവും വീര്യവും ദേഷ്യവും ഒക്കെ ആയിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ച്, അതായത് കുണ്ടർത്ത് ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ച് മരുന്ന് കൊടുത്തോണ്ടിങ്ങനെ ഇപ്പൊ കഴിഞ്ഞ 5 ജനുവരി കൊണ്ടുപോയി, അന്ന് തൊട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊടുക്കുന്ന അങ്ങനെ ഇവന് ഉറക്കവും ഉണ്ട്, കാര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവൻ കൈ വരുന്ന് കാല് വരുന്ന് അവര് വരുന്ന് ഇവര് വരുന്ന് എന്ന് ഉള്ള ഈ പറച്ചിലിന് ഒരു കുറവും ഇല്ല. അതെന്താണ് സാറേ?
0: ഒരു പേടി ഭയപ്പാടൊക്കെയാണോ? ഇല്ലാത്തതുണ്ടെന്ന് പറയാ, അങ്ങനൊക്കെയാണോ?
3: എന്തൊരു സാറേ?
0: അല്ല, പേടിയും ഭയപ്പാടും ആണോ കൂടുതലുമായിട്ടുള്ളത്?
3: ആ, അതായത് അയാള് ഒരു നീ ഇതെന്താ ഇത് തന്നേടാൻ്റെ ഇയാള് എനിക്ക് ഒന്ന് പിള്ളേർ തമ്മിൽ അടുകൂടി തലയിൽ വീറു കുത്തി തടി കൊണ്ടിട്ടുണ്ട്. ആ തയ്യൽ ഇയാൾ തന്നെ എടുത്ത് അതിന് ശേഷമാണ് ഈ സംസാരം, ഈ കൈ വരുന്ന് കാല് വരുന്ന് എന്നുള്ള.
0: ഓക്കെ
2: ഓക്കെ. ഹലോ ഹലോ, എന്താ കോള് വീണ്ടും ഡ്രോപ്പ് ആയിരിക്കാണ്. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ മൈൻഡ് ടോക്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 11:25 ആയിട്ടുണ്ട്. കൂടെയുള്ളത് ട്രാവൻകൂർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ രശ്മി മാമാണ്. ജീവിതകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷാദ രോഗം, ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അമിനി ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ,
1: പറഞ്ഞോളൂ.
2: എന്തായിരുന്നു ബുദ്ധിമുട്ട്?
1: ഞാൻ വർക്ക്ഷോപ്പ് ജോലി ചെയ്തത്. തലവേദന ഭയങ്കരമായിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് ഓർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാത്തിനും.
2: തലവേദനയും പിന്നെ എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ട ഉള്ളത്?
1: തലവേദന ഛർദ്ദി പോലെ ഒക്കെ ഉണ്ടോ? അങ്ങനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ തലയുടെ ഏതെങ്കിലും ഒരു സ്പോട്ടില് പോയിന്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും.
2: ഓക്കെ ഓക്കെ. വേറെ ഉറക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക?
1: നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങിട്ടില്ല. ആ ഒരു ക്ഷീണം രാവിലെ എഴുന്നേൽക്കുമ്പോഴും കാണും.
2: ഉറക്ക രാത്രി എത്ര മണിയാകുമ്പോഴത്തേക്ക് കിടക്കും? യൂഷ്വൽ ടൈം
1: രാത്രി ഒരു 12
2: ഓക്കെ. അപ്പൊ കിടന്ന ഉടനെ ഉറക്കം വരാറുണ്ടോ, അതോ കൊറേ നേരം കഴിഞ്ഞിട്ടാണോ?
1: ഇല്ല ഇല്ല, ഉടനെയൊന്നും ഉറക്കം വരാറില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2-3 വട്ടമെങ്കിലും എഴുന്നേൽക്കാറുണ്ട്.
2: ഓക്കെ ഓക്കെ. പിന്നെ രാവിലെ എത്ര മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കാറുണ്ട് യൂഷ്വലി?
1: രാവിലെ ഒരു 8-8:30
2: കുറച്ചൊരു ഡിസ്റ്റർബ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ ഓഫ് സ്ലീപ്പ് എത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട്? വിശപ്പില്ലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിശപ്പില്ലായ്മ? ഓക്കെ ഓക്കെ. ഈ ബി പി ഉള്ള ആളാണോ? വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണോ? ഷുഗറ്, ബി പി,
1: കൊളസ്ട്രോൾ ഒന്നും കഴിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ബി പി ഇച്ചിരി ലോ ആവും, പക്ഷെ നമ്മൾ തന്നെ എല്ലാം ചെയ്താലും
2: കുറയും. ഓക്കെ. ഫസ്റ്റ് ഈ പറഞ്ഞ ഇനീഷ്യൽ കംപ്ലൈൻസ് എന്ന് പറയുന്നത് കുറച്ച്,
1: ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുഞ്ഞി വിവരത്തില്ല. ആ സമയത്തേക്ക് നമുക്കൊരു തലയിലോട്ട് ബ്ലഡ് ഇറച്ചി കയറിയിട്ട് ഒരുമാതിരി വല്ലാത്തൊരു അസ്വസ്ഥത പോലെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ.
2: ആദ്യം ഇതാണ് പെക്യുലർ ആയിട്ടുള്ളതെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താട്ടെ. ഇഫ് എവറിഥിങ് ഈസ് നോർമൽ, അല്ലെങ്കിൽ ഈ കാരണം ഈ തലവേദന, ഈ ഛർദ്ദിൽ ഈ ബുദ്ധിമുട്ടുകൾ എന്താണ് വരണേന്നുള്ളത്, എന്തെങ്കിലും ഒരു കോസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ബി പി ഹൈക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ വേറെ ഒന്നും ഇല്ല എങ്കിൽ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാ റിപ്പോർട്ട്സ് എല്ലാം നോർമൽ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഈ ബുദ്ധിമുട്ടുകൾ ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷൻ വേണ്ടി വരും. ഓക്കെ
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നമുക്കിപ്പോൾ അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. സമയം ഇപ്പോൾ 11:28 പോകുന്നു. മാം, അപ്പം നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മെസ്സേജ് നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുണ്ടോ?
2: പറയാനുള്ളത്, നമ്മുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടേഴ്സ് ഭയങ്കര കോമൺ ആണ്. എല്ലാവർക്കും ഉണ്ട് സ്ട്രെസ്, അല്ലേ? ഏത് പ്രൊഫഷണൽ ആണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. ചെറിയ ചെറിയ സെറ്റ് ബാക്സ് ലൈഫിൽ ഉണ്ടായാൽ പോലും അതിൽ തളരാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുക, ഒരു ഹോപ്പ് ഉണ്ടാവുക. ഓക്കെ, എല്ലാം നേരെയാവും, എല്ലാം ഓക്കെ ആവും, എല്ലാം ബെറ്റർ ആവും എന്നുള്ളത് തിങ്ക് ചെയ്യുക. അതേപോലെ തന്നെ പലരും വിചാരിക്കുമ്പോൾ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ആ ഒരു ഇച്ഛാശക്തി ചിലർക്ക് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഒരു സെർട്ടൺ സ്റ്റേജ് ആകുമ്പോഴത്തേക്കില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഡോണ്ട് എവർ ഹെസിറ്റേറ്റ് ടു കൺസൾട്ട് എ സൈക്യാട്രിസ്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ പറയാനായിട്ട്.
0: ഓക്കെ, താങ്ക് യു മാം. മാമിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ട്രാവൻകൂർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ രശ്മി ചന്ദ്രനാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശേഷങ്ങൾ പറയൂ.
7: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
8: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ അമിത ലാളനം വരുത്തുന്ന ദുരന്തം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
9: എക്സസീവ്ലി പാമ്പേർഡ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. പൊതുവെ അവർ കരിയർ രംഗത്തും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും അവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് ഇതിലൊന്നും സക്സസ്ഫുൾ ആയിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. ഒരു 20 വയസ്സോ 25 വയസ്സോ കഴിഞ്ഞിട്ട് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അത്ര എളുപ്പമല്ല. ചെറിയ പ്രായത്തിൽ ഈ ഒരുപാട് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. പാമ്പറിങ്ങിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ വീട്ടിലും വലിയ സാധ്യതകളൊക്കെ വളർന്നു. ആ സാമ്പത്തികമായി കിട്ടിയ അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ കുട്ടികളിലേക്ക് അല്ലെ കുട്ടികളുടെ ഒരു അഡ്വാൻറ്റേജിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെ ഉപകരിക്കുന്നതിൽ കൂടുതൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ശരിയായ രീതിയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലൂടെ തന്നെ കടന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അവരുടെ അഡൽട്ട്ഹുഡിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഈ ഹൈലി പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ഈ പാമ്പേർഡ് ചൈൽഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയുണ്ട്. അത്തരം കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അവർ എല്ലാ ഹാർഡ്ഷിപ്പിൽ നിന്ന് അവരെ ഷീൽഡ് ചെയ്താണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടാനുള്ള അവസരങ്ങൾ കൊടുക്കാതെ അവരെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആക്കി വളർത്തിക്കൊണ്ട് വരുന്ന പേരൻസ് ഉണ്ട്. അത് പേരൻസിന്റെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ പേരൻസ് ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്ന അതിന്റെ അഡ്വാൻറ്റേജ് കുട്ടികൾക്ക് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ പേരൻസിന് സമയമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ടാകാം. ചിലടത്ത് ഇത് ഗ്രാൻഡ് പേരന്റിങ്ങിന്റെ പ്രശ്നമാണ്. ഗ്രാൻഡ് പേരൻസ് പലപ്പോഴും ചെയ്യുന്ന പേരന്റിങ് അല്ല, പാമ്പറിങ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവരെ ആർട്ട്ഷിപ്പ് ചെയ്യുന്ന ഷീൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിടാനുള്ള സാധ്യതകൾ അവർക്ക് കൊടുക്കാതിരിക്കുക. ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ആണ് ഇത്തരം കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് നേരിടാനായിട്ട് അവർ വളർന്നു വരുമ്പോൾ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവർ ഭയങ്കരമായ ദേഷ്യം കാണിക്കുക, പൊട്ടിത്തെറിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് വിൽറ്റ് ചെയ്തു പോവുക, അത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുക, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഇത്തരം കുട്ടികളിൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഫെയിലിയറുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അവർ വിചാരിക്കുമ്പോഴെല്ലാം വിജയം കിട്ടണം, അവരാഗ്രഹിക്കുമ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും സാധിക്കണം. അപ്പോൾ ഒരു തോൽവിയോ ഒരു തിരിച്ചടിയോ ഒരു പ്രതിസന്ധിയോ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത്തരം കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് കിട്ടിയ ഒരു പാമ്പറിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ല അവർക്ക് ലൈഫിൽ ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചുള്ളൊരു അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ, അത്തരം കുട്ടികൾ അഡൽട്ട്ഹുഡിൽ ഒരു വലിയ പരാജയമായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷെ അവിടെ വരെയൊക്കെ നമ്മൾ ഇവരെ ഇങ്ങനെ വളരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ എത്ര കൊണ്ടുപോയാലും എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, പുള്ളി മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷെ പേരൻസിനെ ഒരു ഡോക്ടർ വരെ ആക്കാൻ കഴിഞ്ഞു. കാരണം അതുവരെയുള്ള സാഹചര്യങ്ങളിലെല്ലാം അവർ പൈസ കൊടുത്തും അസിസ്റ്റൻസ് കൊടുത്തും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തും ഒക്കെ ഒരു തരത്തിലൊക്കെ ഡോക്ടറാക്കി. പക്ഷെ പുള്ളി പ്രാക്ടീസ് ചെയ്യത്തില്ല. പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്താണ്, പുള്ളിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടണം. ഇൻഡിവിജ്വലായിട്ട് നേരിട്ടേ പറ്റുള്ളൂ. കാരണം വീട്ടുകാർക്ക് പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പുള്ളിയുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റും. പല ഹോസ്പിറ്റലിലും പുള്ളി മാറി മാറി ജോലി ചെയ്തു. എല്ലായിടത്തും 1 മാസം 2 മാസം 3 മാസം കഴിയുമ്പോൾ പുള്ളി വിഡ്രോ ചെയ്യും. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാതെ പുള്ളി വീട്ടിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അവസാനം ഇപ്പോൾ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലിയാണ്. ഒരു ഡോക്ടറിന് ചെയ്യേണ്ട ഒരു ജോലിയല്ല അത്. വീട്ടിലിരുന്ന് ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് ചെയ്തുകൊണ്ടാണ് പുള്ളി സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ പോലും ഇഫക്റ്റീവ് ആകാതെ പോയത് പുള്ളി ഒരു പാമ്പേർഡ് ചൈൽഡ് ആയതുകൊണ്ടാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുത്തു. മോൻ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറായാൽ മതി, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് എല്ലാം നടത്തി അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു. അവസാനം പുള്ളി ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഫെയിലിയറാണ്. കാരണം പുള്ളിക്ക് ഒരു വിവാഹ ജീവിതവും പറ്റിയിട്ടില്ല, ഒരു വിവാഹമൊക്കെ കഴിച്ചു, അത് രണ്ട് മാസം കൊണ്ട് തന്നെ അതെല്ലാം മോശമായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പുള്ളി പരാജിതനായി ജീവിക്കേണ്ടി വരികയാണ്. ഇത്തരം കുട്ടികളുടെ വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേഷനോ ആക്ഷനോ ഉണ്ടാവില്ല. അവർ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം അവരുടെ ആ ഇനിഷ്യേഷൻ എപ്പോഴും നടത്തിക്കൊടുത്തത് അവർക്ക് ചുറ്റുമുള്ള പ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വന്തമായിട്ടൊന്നും ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല, അവർക്കൊരു ആക്ഷനും ഉണ്ടാവില്ല. ഇപ്പം വിവാഹ ജീവിതത്തിൽ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ പിന്നിട്ട ഒരു ഹസ്ബൻഡും വൈഫുമാണ്. അവര് രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്. പക്ഷെ ഈ ആൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ച് പുള്ളിക്ക് ആ വിവാഹ ജീവിതം വളരെ മോശമായ രീതിയിൽ പോവാണ്. പക്ഷെ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ, പുള്ളിക്ക് അത് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇനിഷ്യേഷനും പുള്ളിയുടെ ഭാഗത്തുനിന്ന് പറ്റുന്നില്ല. പുള്ളി ഇതെല്ലാം നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പെൺകുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞു, അവൾക്ക് ടോളറേറ്റ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒന്നുകിൽ നേരെയാക്കി പോകണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകണം, രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുന്ന വഴി തടഞ്ഞ് നിൽക്കുകയാണ്. പുള്ളി നേരെയാകും, ഞാനെല്ലാം ശരിയാക്കാം, ഞാനെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ പുള്ളിക്ക് ഒരു ഇനിഷ്യേഷനും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ആക്ഷനും ഇല്ല. എന്നാൽ ഇത്തരത്തിൽ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹ ബന്ധത്തെ മെച്ചപ്പെടുത്താനായിട്ട് പുള്ളിക്ക് ഒരു ആക്ഷനും ഉണ്ടാവുന്നില്ല. ഒരു ലീഡർഷിപ്പും ഇല്ല, ഇത്തരം ആൾക്കാർക്ക് ഒരു ലീഡർഷിപ്പ് ഇല്ല, അവർക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ശരിയായ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഓവറായിട്ട് പാമ്പർ ചെയ്ത ഒരാളിൻ്റെ പിന്നീടുള്ള സ്റ്റേജിൽ അവർക്ക് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഡെഫിഷ്യൻസീസ് ആണ് ഉണ്ടാകുന്നത്. ഇത് പേരൻസൊക്കെ വളരെ നേരത്തെ മനസ്സിലാക്കണം. ഇന്ന് സാമ്പത്തികമായ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. അത് എഡ്യൂക്കേഷൻ പോലും ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഓരോ ഫിനാൻഷ്യൽ ക്ലാസ്സിനും അല്ലെ ഓരോ എക്കണോമിക് ക്ലാസ്സിനും പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു കോളേജിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. കോണ്ടിനെന്റൽ ഫുഡ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അങ്ങനെ എല്ലാ തരത്തിലൊക്കെ. ഒരു തരത്തിലും കുട്ടികൾക്ക് യാതൊരു ചലഞ്ചും വരരുത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള പേരൻസ് പലപ്പോഴും കുട്ടികളെ വിടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടാണ് വിടുന്നത്. ഒരു എ സി ഇല്ലാതെയൊന്നും അവർക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല, കറണ്ട് ഇല്ലാതെവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഫോണില്ലാതെവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ പഠിക്കാൻ പോലും പെടുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ പോലും കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ചാലഞ്ചുകളെയും എല്ലാം നമ്മൾ അവിടെ ഇല്ലാതാക്കും. അപ്പൊ അൾട്ടിമേറ്റ്ലി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രോയിലർ ചിക്കൻ ആയിരിക്കും. അതിനാ നമുക്ക് ഒന്നിനും അവസാനം കൊള്ളിക്കില്ല. ഇതാണ് സംഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ ഈ അമിതമായി നമ്മൾ കുട്ടികൾക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവസാനം രൂപപ്പെട്ടു വരുന്ന വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുന്നു. ഇവർക്ക് ഒരു റെസീലിയൻസ് വളരെ കുറവാണ്. എല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും ഒരു കോൺസിക്വൻസസ് നേരിടാൻ അനുവദിക്കാത്തത് കൊണ്ടും ഇവരിലൊരു റെസീലിയൻസ് ഉണ്ടാവില്ല. ഒന്നിൻ്റെയും കോൺസിക്വൻസസ് അവർ നേരിട്ടിട്ടില്ല. ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ആ പരീക്ഷയെ ജയിപ്പിക്കാൻ പറ്റുന്ന പാക്കേജുകളൊന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുവിടുന്നത്. അതെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്ന പാക്കേജുകളാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ അങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങൾ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുവിടുന്നു. ഇനി ജോലിക്കായിട്ടും നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. ജോലിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊന്നും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയും ഇന്ന് ലോകത്തില്ല. ഇപ്പം എവിടെ ജോലിക്ക് പോകുമ്പോഴോ അവിടെയെല്ലാം പലതരത്തിലുള്ള ഹാർഡ്ഷിപ്പുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ ചെന്ന് സഹകരിക്കേണ്ട വ്യക്തികളൊക്കെ പലതരത്തിലുള്ളവരായിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടിയ ഒരു കംഫോർട്ട് സോണോ ഒരു എഡ്യൂക്കേഷൻ ടൈമിൽ നമുക്ക് കിട്ടിയ ഒരു കംഫോർട്ട് സോണോ ഒന്നും റിയൽ ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ക്ഷമയെല്ലാം ഭയങ്കരമായിട്ട് നശിക്കുന്നു. അവർക്ക് വേറൊരു വലിയ കുഴപ്പം എന്നാന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എല്ലാം കിട്ടണമെന്നും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്നും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നും ഒരു നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇത്തരം. അത് സ്വാഭാവികമായിട്ട് ലൈഫിൽ നടക്കത്തില്ല. അത് ഒരുപക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ അപ്പൻ തന്നെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയിൽ മോനെ ഇരുത്തിയാൽ നടക്കും. സാധാരണ തരത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്കെല്ലാം കിട്ടണമെന്നും എനിക്കെല്ലാം കൃത്യസമയത്ത് നടക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം സംഭവിക്കണമെന്നും ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുമ്പോൾ അതിനെ അവിടെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു ഒരു ഇൻഡിഫറൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു, ഒരു യാതൊരു ഇഫക്റ്റീവ്നെസ്സും ഇല്ലാത്ത ഒരാളായിട്ട് മാറുന്നു. ഒരു ഫെയിലിയറിന് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഒരുക്കിയെടുക്കുന്നത്. അത് നേരത്തെ മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ ഒരു സാഹചര്യം കണ്ടുകഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ വളരെ വലിയൊരു പ്രശ്നമാണ്, ഇവർക്ക് വളരെ പുവർ ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അടിവെച്ച് പിരിയാനേ ഇവർക്ക് സാധിക്കത്തുള്ളൂ. കാരണം അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന് വരുന്നു. മാത്രമല്ല ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്പൗസാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അവർ പല കറക്ഷന് വേണ്ടിയും ഫോഴ്സ് ചെയ്യും. അപ്പം കറക്ഷൻ ആദ്യമായിട്ട് ജീവിതത്തിൽ നേരിടുന്ന ആ സമയത്തായിരിക്കും, അല്ലെ അതിനുള്ളൊരു ഫോഴ്സ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആദ്യമായിട്ട് ഉണ്ടാകുന്നത്, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൻ്റെ ഒരു ചാൻസ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഒക്കെ ആ സമയത്തായിരിക്കും. ഇത്തരം കുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കളോ ചെറിയ പ്രായത്തിൽ തന്നെ തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാർ ഒരു വിവാഹ ജീവിതത്തിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആദ്യമായിട്ടൊരു എതിർപ്പോ ഒരു ക്രിറ്റിസിസമോ ഒരു ഒപ്പോസിഷനോ ഒക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഡിസെന്റ് ഉണ്ടാവുന്ന ആ സമയത്താണ്. അപ്പം അതിനോടൊന്നും ടോളറേറ്റ് ചെയ്യാനുള്ള യാതൊരു മാനസികാവസ്ഥ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാവത്തില്ല. അവർ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറുക്കി ഒന്നും സഹിക്കാനുള്ള ക്ഷമ കാണിക്കാത്ത ആൾക്കാരായിരിക്കും. ഇവരുടെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ചാരി മാത്രമേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു പുവർ ഇൻഡിപെൻഡൻസ് ആണ് ഇവർക്കുള്ള, ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഇവർ കാണിക്കും. എപ്പോഴും അവരെ സഹായിക്കാനോ അവരുടെ ചുറ്റുപാടോ എപ്പോഴും ആൾക്കാരിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന ആൾക്കാർ ഇല്ലാതെ വരുമ്പോൾ അവരുടെ ജീവിതം വളരെ തകരാറിലാകുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് ഉള്ളിൽ നിന്ന് ഒരാഗ്രഹമോ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനോ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ എനിക്കൊന്ന് അതിജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഒരു റിവേഴ്സൽ ഉണ്ടാവണം, അത്തരത്തിലുള്ള ഒരു ഇൻട്രൻസിക് മോട്ടിവേഷനോ ഒരു ഡെവലപ്മെൻ്റൽ ആറ്റിറ്റ്യൂഡോ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോ ഇതൊന്നും ഇത്തരം ചെറുപ്പക്കാരിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇവരെ വലിയ പഠനങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊണ്ട് ഇറക്കിയാൽ അവസാനം ഇവരൊരു ഫെയിലിയറായിട്ട് മാറാനാണ് സാധ്യത. പൊതുവെ ഇത്തരം ആൾക്കാർ ഒരു ജോലിയിലൊക്കെ പോകാൻ തന്നെ സാധ്യത കുറവാണ്. ഇവർ ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെന്നും പറഞ്ഞ് പല ബിസിനസ്സുകളൊക്കെ തുടങ്ങി ഒരുപാട് ബിസിനസ്സുകൾ പൊട്ടിച്ചു കളയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിലാണ് ഇങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നതെങ്കിൽ ആ ഫാമിലി ബിസിനസ് താഴോട്ടാണ് പിന്നീട് വളരാനുള്ള സാധ്യത. പിന്നെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇവർ ബിസിനസ്സിലാണെങ്കിലും ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണെങ്കിലും, ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഇവർക്കൊരു പ്രൊഫഷണലിസമോ ഒരു പിന്നെ ഒരു സ്റ്റാൻഡേർഡോ ഒന്നും അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഒരു ടീനേജ് ടൈമിലെങ്കിലും ആ പാമ്പറിംഗ് ഒക്കെ നിർത്തി വളരെ റിയൽ ലൈഫ് സിറ്റുവേഷനിലൂടെ അവരെ കടത്തിവിടുക. അവർ പോകുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കോൺസിക്വൻസസ് നേരിടാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇത്തരം കുട്ടികളെ രക്ഷപ്പെടുത്തണം. ഇന്ന ഇന്ന കാര്യങ്ങളിൽ യാതൊരു ഡിപ്പെൻഡൻസും സാധ്യമല്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് വളരെ ഫോഴ്സ് ചെയ്യണം. അത്തരം ബൗണ്ടറി സെറ്റ് ചെയ്തെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിലുള്ള സഹായങ്ങൾ നമ്മൾ നിർത്തണം. അത്തരം കാര്യങ്ങളിലുള്ള ഡിപ്പെൻഡൻസിനെ നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യരുത്, ടോളറേറ്റ് ചെയ്യരുത്. എങ്കിലിവരെ ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യണം. അവരുടെ റെസ്പോൺസിബിലിറ്റിയെ ക്ലിയർ ആയിട്ട് അവർക്ക് കൊടുക്കണം. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും, ഒരു ജോലിയിലാണെങ്കിൽ അവിടുത്തെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി, ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേരിടാനുള്ള റെസ്പോൺസിബിലിറ്റി, അമിതമായി അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ആരും തന്നെ കയറി സഹായം കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആൾക്കാർ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. മൂന്നാമതായിട്ട് ആ നാച്ചുറൽ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യണം. അവിടെ ഫെയിലിയർ ഉണ്ടായാലോ, തിരിച്ചടികൾ ഉണ്ടായാലോ, പ്രശ്നങ്ങൾ ഉണ്ടായാലോ, ഇപ്പൊ സ്പൗസ് പിണങ്ങിപ്പോയി, അതിനെ പോയി നേരിടട്ടെ. ആ പ്രശ്നം പിന്നെ വീട്ടുകാര് അതിനകത്ത് കയറി അതിനകത്ത് ഇടപെട്ട് അതെല്ലാം നാശമാക്കാനായിട്ടിരിക്കരുത്. ഒരു വിവാഹ ജീവിതത്തിലോ ഒരു തൊഴിൽ രംഗത്തോ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ആ പരാജയത്തെ മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പരാജയത്തെ റിപ്പയർ ചെയ്യാനുള്ള ആ നാച്ചുറൽ സിറ്റുവേഷൻ അവർക്ക് തന്നെ ഓഫർ ചെയ്യുക, അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുക. അപ്പോൾ അധികം കാലം അവർ അത്തരം സാഹചര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യില്ല. കാരണം ആരെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാൻ നിരന്തരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെയിനും അവർക്കുണ്ടാവുന്നില്ല, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടാവുന്നില്ല. എപ്പോഴും ആൾക്കാർ സഹായത്തിന് വരുമെന്ന് അവർ അമിതമായി പ്രതീക്ഷിക്കും. പക്ഷെ ഇതൊന്നും ലോകത്ത് യാഥാർത്ഥ്യമായി നമുക്ക് കൊടുക്കാനും കഴിയില്ല. അവിടെയാണ് നമ്മൾ ഇത്തരം ആൾക്കാരെ നശിപ്പിച്ച് കളയുന്നത്. ഒരുപാട് അത്തരം പാമ്പേർഡ് ചിൽഡ്രൻ ഇന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വന്ന് പരാജിതരായി മാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പരാജയപ്പെടുകയും അവർ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പോകാതെ വരികയും അതുവരെ അവർ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ആൾക്കാരുടെ ഒരു ഡിപ്പെൻഡൻസി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരം ആൾക്കാരെ ഡ്രഗ്സിലേക്ക് പോകാനും മാനസികമായി തകരാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ രൂപപ്പെടുത്തിയെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പേരൻസൊക്കെ വളരെ ചെറിയ പ്രായം മുതലേ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ വളരുന്ന പ്രായത്തിനനുസരിച്ച് അവരുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവർക്ക് അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കയറി ഇടപെട്ട് മൈക്രോ മാനേജ് ചെയ്ത് അവർക്കെല്ലാം സാധിച്ചു കൊടുത്ത് അവരെ ചീറ്റയാക്കാതിരിക്കുക. റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുക. കോൺസിക്വൻസസ് നേരിടാൻ അവരെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങളിലൂടെ അവരെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. ഹാപ്പി ലിവിംഗ്.
10: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ടി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ്. അതായത് അവരുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ തന്നെ മധുരം ചേർത്തവ നൽകാതിരിക്കുന്നതാണ് നല്ലത്. ധാന്യ വിഭവങ്ങൾ പയറുവർഗത്തിനും പച്ചക്കറികൾക്കും ഒപ്പം അവർക്ക് നൽകാം. നാരുകൾ അടങ്ങിയ ഓട്സ്, മില്ലറ്റ്, റാഗി എന്നിവയാണ് ഏറ്റവും അവർക്ക് കൊടുക്കാൻ നല്ലത്. പാക്കറ്റിൽ ലഭിക്കുന്ന ജ്യൂസിലും പൊടി കലക്കി തയ്യാറാക്കുന്ന നിറമുള്ള പാനീയങ്ങളിലും മധുരം കൂടുതലാണ്. അപ്പോൾ അതിൽ നാര് വളരെ കുറവുമാണ്. പഴങ്ങൾ കഴിക്കാനായിട്ട് നൽകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സ്മൂത്തി നൽകാം. ആപ്പിൾ, ഏത്തപ്പഴം, പപ്പായ, പേരയ്ക്ക എന്നിവയിൽ ധാരാളം നാരുകളുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് സാൻഡ്വിച്ച്. അപ്പോൾ എപ്പോഴാണെങ്കിലും സാൻഡ്വിച്ച് തയ്യാറാക്കാൻ ഹോൾ വീറ്റ് ബ്രെഡും റോൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചപ്പാത്തിയും ഉപയോഗിക്കാം. മൈദ മാത്രമുള്ള വൈറ്റ് ബ്രെഡ് ഏറ്റവും അധികം ഒഴിവാക്കുന്നതാണ് നല്ലത്. ദിവസവും കാൽ കപ്പ് തൈര് കുട്ടിക്ക് നൽകുന്നത് നല്ലതാണ്. വീട്ടിൽ ഉറയൊഴിച്ച് തയ്യാറാക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത്. കുക്കുംബർ കഷ്ണങ്ങൾ തൈരിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് കൂടുതൽ, അതായത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതൊരു ഇരട്ടി ഗുണമാണ്. പകൽ സമയം ദാഹം അകറ്റാൻ ഇഞ്ചി ചതച്ചിട്ട് മോര് നൽകാം. ഡ്രൈ ഫ്രൂട്ട്സും വിത്തുകളും വറുത്ത് തരിതരിപ്പായി പൊടിച്ചു വെച്ചാൽ സ്മൂത്തി, സാൻഡ്വിച്ച്, ഫ്രൂട്ട് സാലഡ്, ഓട്സ് കുറുക്കിയത് എന്നിവയിലെല്ലാം ചേർത്ത് നൽകാം. അപ്പോൾ നല്ല ഗുണം അവർക്ക് കിട്ടും. ഈന്തപ്പഴവും ശർക്കരയും ചേർത്ത് സ്നാക്ക് ബോൾസ് തയ്യാറാക്കാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ ആ ഒരു ഗട്ട് ഹെൽത്ത്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്സുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. 1000 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബിൽ വരുന്നവർക്കും ബാറ്ററി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ഓൺഗ്രിഡ് പദ്ധതികളുടെ സർക്കാർ സബ്സിഡിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രാത്രിയും പകലും AC, ഇൻഡക്ഷൻ കുക്കർ, വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിച്ചു വൈദ്യുതി ബിൽ ഒഴിവാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747423821. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പത്മന ക്യാമ്പസിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 4 വർഷത്തെ BA സംസ്കൃത വേദാന്തം, BA മലയാളം കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അവസാന തീയതി ജൂലൈ 13. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496-71186. മറ്റൊരു നമ്പർ 9847-25312. MG സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഏകജാല പ്രവേശനത്തിനുള്ള പ്രത്യേക അലോട്ട്മെന്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 13:00 to 5:00 PM രജിസ്റ്റർ ചെയ്യാം. MG സർവകലാശാലയുടെ PG ഏകജാല പ്രവേശനത്തിന്റെ 3rd അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ലഭിച്ചവർക്ക് 13:00 to 4:30 PM കോളേജുകളിൽ എത്തിച്ചേരണം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 13:00 to 10:30 PM നടക്കും. SC/ST/OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-50854. കേരള കേന്ദ്ര സർവകലാശാലയിൽ BSc ഫിസിക്സ്, BSc ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ 4 വർഷ ഓണേഴ്സ് UG പ്രോഗ്രാമുകൾ കൂടി ഈ അധ്യയന വർഷം ആരംഭിക്കും. ഇതുൾപ്പെടെ കേന്ദ്ര സർവകലാശാലയിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUED UG പരീക്ഷ എഴുതുന്നവർക്ക് ജൂലൈ 17 അപേക്ഷിക്കാം. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരിൽ വിവിധ ആനുകൂല്യങ്ങൾ അർഹരായവരുടെ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരാതികൾ നാളെ രാവിലെ 11 അറിയിക്കണം. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പത്മന ക്യാമ്പസും ചേർന്ന് മധുരവനം സൃഷ്ടിക്കുന്നു. 2026 ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ ഫലവൃക്ഷത്തെ നേരിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരവിപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം 5 PM ഇരവിപുരം ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ CHO ശ്രീ പ്രദീപ് അവർഗൾ നിർവഹിക്കുന്നു. കിംസ് ഹെൽത്ത് DBMന്റെ സഹകരണത്തോടെ സോൾസ് ഓഫ് കൊല്ലം സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ മാരത്തോൺ 4 PM ആശ്രമ മൈതാനിയിൽ. ഇന്ന് പല ഭാഗത്തും മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

കാലാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ കാതോട് കാതോരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ ഞാനാണ് പ്രവീൺ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ആനിവേഴ്സറീസ്, അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങൾ കൂടെ നിന്ന് ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തിയും ചേർന്ന് നിന്നും ആശംസകൾ നേരുന്നു. ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പ്രമുഖരായ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സ്നേഹനിധികളായ ഒരുപാട് പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ വിട്ടുപിരിഞ്ഞു പോയവരെയും നമ്മൾ ഈ കൂട്ടത്തിൽ, ഈ അവസരത്തിൽ, ഈ സന്തോഷവേളയിലൊക്കെ നമ്മൾ അവരെയും ഓർത്തെടുക്കുന്നു, അവരുടെ ഓർമ്മകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ഈ ശരിക്കും ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ ഈ ആഘോഷങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതില്ലാണ്ട് ഒന്ന് ആഘോഷിക്കാൻ ആരുമില്ലാതെ, കൂടെ ഒരാളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന അങ്ങനെയും ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരെയും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക. കാരണം ആഘോഷങ്ങളൊക്കെ അവർക്ക് മണ്ണിൽ കുഴിച്ചു മൂടിയ എന്തോ കല്ലുപോലെയോ പാറ പോലെയോ ഒക്കെ ഫീൽ ചെയ്യുന്ന അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചിന്തയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്നു. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. അപ്പോൾ നമുക്ക് തുടങ്ങാം.
2: ഹലോ.
1: ഹലോ,
2: പ്രവീൺ സാറാണോ?
1: അതെ അതെ, പേര് പറഞ്ഞോളൂ.
2: ഞാൻ ജിജു.
1: ജിജു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: വിശേഷം, മഴ രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തിട്ട്.
1: ശരി, ചെറുതായിട്ടൊക്കെ പെയ്തോ?
2: സാറ് പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ഇരിക്കുന്നാണ്?
1: അതെ അതെ,
2: ഞാൻ ഒറ്റയ്ക്കാ.
1: ഒറ്റക്കിരിക്കുന്നവരെ ചേർത്ത് നിർത്താൻ നമ്മളെല്ലാവരും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും ഈ വന്ന് കൂട്ടത്തോടെ വന്ന് കൂട്ടുകൂടി ഇരിക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷേ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഓർത്തെടുക്കാൻ. ആണല്ലേ, അവരുമായിട്ട് ഒക്കെ ബന്ധപ്പെടാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? ആണോ, വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്? പഴയ കാര്യങ്ങളൊക്കെ ആണോ അതോ ഗൾഫ് ചരിത്രമാണോ? അതല്ല, വീണ്ടും വീണ്ടും വീണ്ടും എല്ലാ അവധിക്കാലങ്ങളിലും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച്
2: വരുമ്പോൾ എന്റെ അടുത്ത് വന്ന കാര്യങ്ങൾ സംസാരിക്കും. പൈസ തരും,
1: പക്ഷെ ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞ് കേട്ട് നമ്മൾ മറന്നുപോയതാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ കാര്യം. എനിക്ക് ജിജോ എപ്പോഴും വിളിക്കും, സംസാരിക്കും, അതെല്ലാം ശരിയാണ്. പക്ഷെ ജിജോ എവിടെയാ താമസിക്കുന്നത്?
2: ഞാൻ ആദ്യം താമസിച്ചത്.
1: ശരി, ഓക്കെ.
2: ഇപ്പൊ താമസിക്കുന്നത് ഒഴുക്കോട് ആണ്.
1: ഓക്കെ, ഒഴുക്കോടോ?
2: ഒഴുക്കോട് ഈ സുയാമി ഫ്ലാറ്റ് കോഞ്ചേരി പറഞ്ഞാൽ. ഒഴുക്കോട് എന്ന് പറഞ്ഞാൽ ഈ ദേവസ്ഥാനത്ത് മുന്നാന്റെ കുറിശ്ശേര കിഴക്കോട്ട് വേണം.
1: ഓക്കെ, അതായത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഈ നമ്മുടെ രാമൻകുളങ്ങരയൊക്കെ അങ്ങ് ഉള്ളിലോട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഒഴുകുതോട്. ഓക്കെ, ശരി. ഓക്കെ, എങ്ങനെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് നേരം?
2: പക്ഷേ എന്റെ വല്യപ്പൻ വല്യമ്മ അടുത്ത്.
1: അടുത്ത് കൂടെ ഉണ്ടോ അതോ തൊട്ട് അടുത്ത് താമസിക്കും?
2: കൂടെ ഇല്ല, കുറച്ച് മാറി ദൂരെയാണ്. മൂന്നാം ഫ്ലാറ്റില്, ഞാൻ ആറാം ഫ്ലാറ്റിൽ.
1: ഓ ശരി ശരി, അപ്പൊ ഓക്കെ. അവര്
2: വ്യത്യാസമില്ല, അത്ര വ്യത്യാസമില്ല. അവര് ചോറ് രാവിലെ കാപ്പി, ഉച്ചക്ക് രാത്രി ചോറ് കൊടുത്തരും.
1: ശരി, ഓക്കെ. അപ്പൊ നമ്മളൊരു
2: രാവിലെ വൈകിട്ട് കട്ടൻ കാപ്പി ഞാൻ തന്നെ ആയിരുന്നു.
1: ശരി, ഓക്കെ. അപ്പൊ ഒറ്റപ്പെടലിന്റെ ഫീൽ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ഒരു വിളി ഒരു വെളിപ്പാടകളെ ആളുണ്ട്.
2: അതെ, അവർക്ക് വല്ലാത്ത സുഖമില്ലാത്ത ആൾക്കാരല്ലേ, പിന്നെ അവർക്ക് വെക്കുന്ന ഒരു പങ്ക് കൊണ്ട് തരുന്ന ഞാൻ കരുതി.
1: ജിജോ അറിയാതെ ജിജോയ്ക്ക് ഒരു കൂട്ടുണ്ട്, അതറിയാമോ? അവരൊന്നും അല്ലാണ്ട് നിങ്ങൾ ആരും അറിയാണ്ട് ജിജോയ്ക്ക് നല്ലൊരു കവചം നൽകിക്കൊണ്ടൊരു കൂട്ടുകാരനുണ്ട്. ആരാണെന്നറിയോ? ദൈവം കേട്ടോ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പ്രാർത്ഥന മുടക്കണ്ട, ഹാപ്പി ആയിട്ടിരുന്നോ ജിജോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ശരി, ഓക്കെ. അപ്പൊ ഏതായാലും ജിജോക്ക് ഇഷ്ടമായ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്, ഐശ്വര്യമായിട്ട് തന്നെ. അപ്പൊ നമുക്ക് ഗാനത്തിന് പോകാം. ഗാൻ കടുത്തിരിയത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആശ്രാമത്തിൽ നിന്നും? ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി. സങ്കടമാണെങ്കിൽ കേൾക്കട്ടെ, പറഞ്ഞോളൂ. ഞാൻ ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എൻ്റെ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. സ്പീക്കർ ഫോൺ ഇട്ടിരിക്കുകയാണോ അതോ ദൂരെ നിന്ന് സംസാരിക്കുകയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാര്യം ഒരു ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല. ആണോ, റേഡിയോ അടുത്ത് വല്ല നിൽക്കുവാണോ? കാരണം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
1: ആ,
0: ഇപ്പൊ കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട്
1: കേൾക്കാം.
0: ആ, പറഞ്ഞോ, ഒന്ന് ഉറച്ചു പറഞ്ഞോളൂ. എവിടെയാണ്? ഓ ശരി, ഓക്കെ. ആ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. പക്ഷെ കേൾക്കുന്നത് കാതുള്ളവൻ കേൾക്കും, കാതില്ലാത്തവൻ കേൾക്കില്ല. പിന്നെ ചേച്ചി അമ്മേ, അതങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ലോകം അതാണ്. അപേക്ഷ കൊടുത്തു? അപേക്ഷ ഈ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് സ്ഥാപനത്തിനൊക്കെ അപേക്ഷ കൊടുത്തായിരുന്നോ? ഒറ്റയ്ക്കാണോ പോയി കൊടുക്കുന്നത്? അതോ
1: ഞാൻ താമസിക്കുന്ന
0: ഈ ചെല്ലുമ്പോൾ എല്ലാവരും എന്തുവാ പറയുന്നേ? ചെല്ലുമ്പോ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഈ രേഖകൾ കുറവാണെന്നോ അല്ലെങ്കിൽ പോയിട്ട് പിന്നെ വരാനോ അങ്ങനെയൊക്കെയാണോ പറയുന്നേ? അയ്യോ, ഈ ചില
1: കുഞ്ഞുണ്ട്,
0: നമ്മള് ഈ ചില കാര്യങ്ങൾ കൊണ്ടല്ലോ അമ്മേ. അതില് ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ, നമുക്ക് ഇപ്പൊ ഒരു സർക്കാർ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാം ഒരു രേഖ നമുക്ക് ഉണ്ടായിരിക്കണം. അവർ ചോദിക്കുന്ന ചില രേഖകൾ, ഡോക്യുമെന്റുകളെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പൊ അത് കൊടുത്തിട്ടും അവരെന്തെങ്കിലും ഒഴിവ് കിഴിവുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അപ്പൊ അത് അമ്മ ഒരു കാര്യം ചെയ്യാൻ തന്നിരുന്നു, ആ ഒരു പിന്നെ മരണ സർട്ടിഫിക്കറ്റും അതെല്ലാം ഒന്ന് റെഡിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: ഇവിടെ പോയെന്ന് മരിച്ചെന്നാണ് എന്റെ ഓർമ്മ. എല്ലാം കൊറോണ സമയത്തൊക്കെ പോയതാ.
0: നാട് വിട്ടു പോയതാണോ?
1: വന്നില്ല.
0: നാട് വിട്ടു പോയതാണോ?
1: എവിടാ പോയി, എവിടാന്നെന്ന് എനിക്കറിയത്തില്ല. എന്റെ മോള് മരിച്ചപ്പോ പോലും

0: വന്നിട്ടില്ല.
1: ഓക്കെ, ശരി അമ്മളിയമ്മേ, അതിപ്പോ അല്ല, ഈ അതാണ്, ഇത് ഒരു വേറിട്ട ഒരു ദുഃഖം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കുക, കാരണം ഒരു എല്ലാ വഴികളും അടഞ്ഞ ഒരു സ്ഥിതിയല്ലേ. ശരി, ഓക്കെ, സാരമില്ല അമ്മേ, നമുക്ക് ശരി എന്തായാലും എന്തെങ്കിലും ഒരു വഴി തെളിയും. ഓക്കെ, നമുക്ക് ഗാനത്തിൽ ഇപ്പം ഗാനം കടുത്തിരി എത്താം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: മനോഹരമായ ഒരു നാടൻ പാട്ടായിരുന്നു അല്ലേ? വളരെ ഫെമിലിയറായ ഒത്തിരി ഒരുപാട് ആൾക്കാർ കേൾക്കുകയും ഇപ്പോഴും പാട്ട് മൂളിപ്പാട്ടായിട്ടൊക്കെ പാടുന്ന ഒരു മനോഹരമായ ഒരു നാടൻ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. മാത്രമല്ല, നമ്മുടെ ജിജു ആവശ്യപ്പെട്ടൊരു ഗാനം, അതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, കൈതപ്പുഴ കായലിലെ മനോഹരമായ ഒരു ഗാനമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ഗാനമായിരുന്നു ആദ്യത്തെ നമ്മുടെ ഗാനം, ത്രിവേണി എന്ന സിനിമയിലെ ഗാനമായിരുന്നു അത്. ദേവരാജ മാഷിൻ്റെ സംഗീതവും വയലാർ രാമവർമ്മ രചിച്ച് ദാസട്ടം പാടിയതുമാണ്. അതിൽ തന്നെ ഏറ്റവും എനിക്ക് ഈ ത്രിവേണി എന്ന സിനിമയിലെ മറ്റൊരു ഗാനം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഗാനമുണ്ട് കേട്ടോ. അതിൽ ആ ഉച്ചാരണം തന്നെ ഭയങ്കര രസമാണ്. കിഴക്ക് കിഴക്കൊരാന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പക്ഷെ മനോഹരമായൊരു ഗാനം കേട്ടോ അത്. ഞാനത് പെട്ടെന്ന് ഓർത്തെടുത്തപ്പോൾ അത് പറഞ്ഞതായിട്ടോ. നേരത്തെ ഞാനത് പറയാനും വിട്ടുപോയി. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, രഞ്ജിനി. അല്ല, ഞാന് രഞ്ജിനിയുടെ ഈ കാതോട് കാതോരം, പിന്നെ നമ്മുടെ മിണ്ടിയും പറഞ്ഞും, പിന്നെ മറ്റ് മ്യൂസിക്കൽ ചെയറോ ആണോ അത്, മറ്റ് ഏത് പ്രോഗ്രാമാ കിട്ടിയാ കിട്ടിപ്പോയപ്പോ അതൊക്കെയാണെന്ന് തോന്നി. ഏതൊക്കെയാണോ എന്തോ രഞ്ജിനിയുടെ വോയിസ് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, രഞ്ജിനി നേരത്തെ നമ്മുടെ ലിസ്ണേഴ്സ് ലോഞ്ചിലും പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ രഞ്ജിനിയുടെ ഒരു വിവരവും ഇല്ല, ഒരു അറിവും ഇല്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. എന്തു പറ്റി? തിരക്കായിരുന്നു, സാരമില്ല. ഓക്കെ,
3: അത് അപ്പച്ചി മരിച്ചപ്പോ.
2: ഈ ബന്ധങ്ങളോട് ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്തൊരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് രഞ്ജിനി എന്ന് എനിക്ക് തോന്നുവാണോ? അമ്മ, അപ്പച്ചി, മാമൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം അവരെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് വൈകാരികമായിട്ടും ഒരുപാട് സ്നേഹത്തോടെയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രഞ്ജിനി സംസാരിക്കുമ്പോൾ.
3: അതെ സർ, കാരണം നമ്മൾ അപ്പച്ചിക്കുണ്ടല്ലേ, അപ്പൊ
2: തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞുനാളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അപ്പച്ചിമാരെയായിരുന്നു. ഞാൻ അപ്പ എന്നാണ് വിളിക്കുന്നത്, അപ്പമാർ എന്ന് പറയാം. അപ്പ അപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ് എൻ്റെ അപ്പച്ചി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പഴയ കഥകൾ, പഴയ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ നാട്ടിലെ കഥകൾ, പിന്നെ അവരുടെ ജീവിത രീതികൾ, പേര്, അവരുടെ ജീവിത ശൈലി, ഇതെല്ലാം എൻ്റെ മൂത്ത അപ്പച്ചി എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ് കുട്ടിക്കാലം മുതലേ. എനിക്ക് അറിവച്ച കാലം മുതലേ പഴയ കഥകൾ, പഴയ പഴയ കഥകളൊക്കെ അപ്പ ഇരുന്ന് പറയുമ്പോഴും ഞാനതിങ്ങനെ ഉറക്കം ഉണർന്നിരുന്ന് ഇങ്ങനെ കേട്ടിരുന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന പോലെയാണത്. അതെ അതെ അതെ, അന്ന് ഈ അപ്പമാരെല്ലാം, അതെനിക്ക് ഒരുപാട് സ്നേഹം വരാനും വേറൊരു കാര്യം കൂടെ ഉണ്ട് രഞ്ജിനി. കാര്യം ഈ അപ്പമാരെല്ലാം എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോകും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അങ്ങനെ തന്നെ കൂടെ എന്നെയും കൊണ്ട് ഇങ്ങനെ പോകും. അതെ അതെ അതെ അതെ, അപ്പൊ അതാണ് ആ ഒരു സ്നേഹത്തിന്റെ രീതി. ഓക്കെ രഞ്ജിനി, അപ്പൊ ഇതിലെ സന്തോഷം. രഞ്ജിനി ഗാനം പറഞ്ഞിട്ടുണ്ടോ? ശരി, സാറില്ല രഞ്ജിനി. ഓക്കെ, സാറില്ല. ഞങ്ങൾ എന്തായാലും രഞ്ജിനിയുടെ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിൽ പോവാം. ഗാനം കേട്ട് തിരിയെത്താം.

0: മനോഹരമായ ഒരു ഗാനം. ഈ ഇത് ഒരു റീമിക്സ് ആണ്, പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് റീമിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ. കാര്യം വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചില, ഇപ്പം ഈ ചില പഴയ പാട്ടുകളെല്ലാം ഇപ്പോൾ റീമിക്സ് ആയിട്ട് മാറുന്നുണ്ട്. അത് ചിലത് നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് വാദ്യോപകരണങ്ങളൊന്നും ഒരുപാട് കൊട്ടിക്കോഷിക്കാതെ വളരെ നമുക്ക് തന്നെ അത് കേട്ടാലും ആ കുഴപ്പമില്ല, അത്യാവശ്യമായിട്ട് അങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ചില റീമിക്സുകളുണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശപിച്ചു അമ്മാതിരി റീമിക്സ് ചെയ്യുന്ന ചില ടീമുകളുണ്ട്. അത് എനിക്കറിയില്ല, ഞാൻ പിന്നെ റീമിക്സ് അങ്ങനെ അധികം ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഈ ഒരു വളരെ ലളിതമായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന റീമിക്സുകളൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് വേനൽക്കിനാവുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. എൽ വൈദ്യനാഥൻ സംഗീതം നൽകി, ഒ എൻ വി കുറിപ്പ് രചിച്ച്, നമ്മുടെ ദാസേട്ടൻ മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ. സരിത. ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നേ? അയത്തിൽ നിന്നും വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ? ഓക്കെ, ഈ ഒരു പേരും ശബ്ദവും എനിക്ക് ആദ്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ? ജോലി ചെയ്തിരുന്നോ? ജോലി ചെയ്യുന്നോ? എങ്ങനെയാണ്? ശരി, ഓക്കെ. നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സ്ഥിരം കേൾക്കാറുള്ള ആളാണ്, സ്ഥിരം വിളിക്കാറുള്ള ആളാണോ? ഐ മീൻ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി വിളിക്കുന്ന ആളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റു പ്രോഗ്രാമിലൊക്കെ വിളിക്കാറുണ്ടോ? ആ ഓക്കെ, അപ്പൊ അതാണ് കേൾവി എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒരു കേൾവിക്കാരി, ഒരു കേൾവിക്കാരനാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം, അല്ല സംസാരിക്കുന്നതിലോ പറയുന്നതിലോ അല്ല. ശരി, എങ്ങനെയുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടമാണോ?
1: എനിക്കെല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണ്. ഞാൻ രാവിലെ ഏതോ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കേൾക്കും.
0: ഓ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഹലോ.
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ, പറഞ്ഞിട്ടുണ്ടല്ലോ.
1: എല്ലാവർക്കും
0: വേണ്ടിയിട്ട്,
1: എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ സരിത ചേച്ചി ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ മനോഹരമായ ഗാനം കേൾക്കാം നമുക്ക് ഒരുമിച്ച്.

രവീന്ദ്ര മാഷിന്റെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ദാസേട്ടൻ മനോഹരമായിട്ട് ആലപിച്ചു. അപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതും 107.8 റേഡിയോ ബൻസികർ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് ഗാതരം. ഇനി കേൾക്കാൻ പോകുന്നതും കാതോട് ഗാതരം തന്നെ. അപ്പോൾ ഇനി ഒരു കുഞ്ഞു ബ്രേക്കാണ്, ഒരു അരമണിക്കൂർ. വീണ്ടും 1 മണി മുതൽ നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. ഒരുപാട് ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഞാനിവിടെ ഉണ്ട് കേട്ടോ, നിങ്ങളോടൊപ്പം പ്രവീൺ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലന്റ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലന്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2-ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ, ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ച് ഉയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900-ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ രണ്ട് വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ ഒരു എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുരഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 times.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 lakh രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 g MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർദ്ധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഖ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മെഖ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6 തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാൺ ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കെ ലിയേ ദൂസരേ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നേ ഹി ദേശ് കെ ലോഗോ കെ ഹാത്തോ സേ വാർഷിപ്പ് ബനാ രഹേ ഹൈ ഓർ വഹ് ബി ഏക് കെ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ്പ് ബനാ രഹേ ഹൈ.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം.

0: ശനിയാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: അങ്ങനെ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു കാതോട് കാതൊരുതിലേക്ക്. ഞാൻ ചാടിഞ്ഞ് കയറുക ചെയ്ത കേട്ടോ. ഓക്കെ, ടൈം പോയി തറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന 3 മണിവരെ നിങ്ങളോടൊപ്പം ഞാനുണ്ട്, പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111-4-749-1111. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ആദ്യത്തെ ആ ഒരു കോളിലേക്ക് തന്നെ പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം പ്രവീൺ മോനെ.
1: നമസ്കാരം. നമസ്കാരം ഭാസ്കർ കേട്ടോ.
2: എന്താ
1: ഭാസ്കർ ഏട്ടാ,
2: അടുത്ത വെള്ളിയാഴ്ചയിലേ മോനെ വിളിക്കാൻ നോക്കൂ.
1: അതെ അതെ അതെ അതെ അതെ.
2: അത് നമ്മൾ മുൻകൂറിയാ.
1: ഓക്കെ ഓക്കെ ഓക്കെ, നല്ല സന്തോഷം ഭാസ്കർ ഏട്ടാ. കാര്യം അത്
2: കേട്ടുകൊണ്ടിരുന്നു.
1: സന്തോഷം. പക്ഷേ
2: ഞാൻ പാട്ട് പാടിത്തരാം.
1: ഓ, പാടിക്കോളൂ.

0: മയിൽ പേരെ ചൂടിക്കൊണ്ടും മഞ്ഞ തുകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലുക്കൊണ്ടും കണി കാണണം. അകറിയ മടി എന്റെ അശ്രുനൂരി അവൽ പൊതി കൈക്കൊള്ളുവാൻ കണി കാണണം. തെറ്റി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.
1: ഓക്കെ, അപ്പൊ എന്നാലും മനോഹരമായി തന്നെ ഭാസ്കരേട്ടൻ നമുക്ക് ആ പാട്ട് പാടി തന്നു. അപ്പൊ നമുക്ക് ആ ഗാനത്തിലിപ്പം ഗാനം കേട്ട് തിരിയെത്താം.

0: ചെമീൻ എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സലീൻ ചൗധരി സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചിച്ച്, നമ്മുടെ ദാസേട്ടനും പി ലീലയും സംഘവും ചേർന്ന് പാടിയ മനോഹരമായൊരു ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസുകർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുക്കാതോരും. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. അതിനെ ബേസ് ചെയ്തൊക്കെ നമ്മൾ പുറകെ പുറകെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ഒരു ജനസംഖ്യാ ദിനത്തിലൊക്കെ ഈ ഒരു ലോകത്ത് ഒരു ജനമായി നമ്മളിങ്ങനെ മുന്നോട്ട് എപ്പോഴും പോകുന്നു എന്നറിയുന്നതിലൊക്കെ സന്തോഷമല്ലേ. അങ്ങനെ കണ്ടു പോകട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, ഹലോ,
0: ഹലോ, ഹലോ. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ, അല്ലെങ്കിൽ റേഡിയോ ഓഫ് ചെയ്യാം. മുന്നൂറ്റി 365 ദിവസവും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ അവതാരകരും പറയുന്നുണ്ട്, രണ്ടാമത് നമ്മളെ റേഡിയോയിൽ എല്ലാതെയും തന്നെ പറയുന്നുണ്ട്. തുടക്കത്തിൽ കാതോട് കാതോരത്തിന്റെ ഇൻട്രോ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ പറയുന്നുണ്ട്, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, അത് മാത്രമല്ല സ്ഥിരം വിളിക്കുന്നവരെ വിളിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളത് പറയുന്നുണ്ട്. അപ്പം അത് ഫോളോ ചെയ്ത് പോകാന്ന് പറയുന്നത് ഇത് നമുക്ക് ബുദ്ധിമുട്ട്, സംസാരിക്കുന്ന ഈ ഹെഡ്ഫോണിലൂടെ ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ട്, സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ശ്രോതാക്കൾക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ശ്രോതാക്കളെല്ലാം കുറ്റം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം എത്ര പറഞ്ഞാലും നമ്മുടെ ശ്രോതാക്കൾക്ക്, ചില ശ്രോതാക്കൾക്ക് ഇതെന്താ മനസ്സിലാകാത്തത് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ ഞാൻ മാത്രമല്ല, അനേകം ശ്രോതാക്കളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എന്നോട് ദേഷ്യം തോന്നരുത്. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. മുഗത്തലയിൽ നിന്നും ഗിരിജാമ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നു.
0: നമ്മള് കഴിഞ്ഞ കാതോട് കാതോരത്തിലാണോ അതോ എപ്പോഴും നമ്മളൊന്ന് സംസാരിച്ചായിരുന്നു അല്ലേ? അന്ന് നമ്മൾ
2: പരിചയപ്പെട്ടായിരുന്നു.
0: അന്ന് നമ്മൾ ലാസ്റ്റ് സംസാരിച്ചപ്പോ എന്തോ ഒരു വിഷയം സംസാരിച്ചായിരുന്നല്ലോ, എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, പ്രധാനപ്പെട്ട ഒരു കാര്യം. ബൗച്ചേട്ടന്റെ ചായക്കടയെ കുറിച്ച് പറഞ്ഞല്ലേ? അതെ, നമ്മുടെ മുഖത്തിലെ കാര്യം. എല്ലാ കടകളിലും ചായക്ക് 12-ഉം 15-ഉം രൂപയെല്ലാം അവർ കൂട്ടിയപ്പോൾ നമ്മുടെ പാവം നമ്മുടെ ബൗച്ചേട്ടന്റെ കടയിൽ മാത്രമാണ് നമുക്ക് 10 രൂപയ്ക്ക് നല്ല മനോഹരമായ ചായ കിട്ടിക്കൊണ്ടിരുന്നത്. അന്നും ഇന്നും എന്നും. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് മുഖത്തിലെ വിശേഷം? ഞാൻ ചായ, രാവിലെ ചായ കുടിച്ചു. ഇപ്പോൾ ഞാൻ വീണ്ടും ചായ, ഉണ്ണിയപ്പം, അങ്ങനെ ഒന്ന് രണ്ട് ഇത്യാദി കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാം കഴിച്ചു.

0: അങ്ങനെ ഒക്കെ അങ്ങ് സുഖമായിട്ട് അങ്ങനെ അങ്ങ് പോവാ.
1: ഉച്ചക്ക് ഊണൊക്കെ കഴിച്ച
0: എല്ലാം കഴിച്ചു, അതൊക്കെ അടിപൊളിയല്ലേ. അപ്പൊ എന്തായാലും ഗാനം
1: പറഞ്ഞിട്ടുണ്ടോ?
0: ആ സുഖമായിട്ടിരിക്കുന്നു. ഗാനം പറഞ്ഞിട്ടുണ്ടോ ഗിരിജാമ? ഓക്കെ, ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയാണോ?
1: അല്ല, പാട്ട് വേണ്ടിയാ.
0: ഓക്കെ ശരി, അപ്പൊ നമുക്ക് കേൾക്കാം.
1: ആ കേൾക്കാം.
0: ഓക്കെ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: പുലിമുരുകൻ എന്ന സിനിമയിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സിന്ധു ഭൈരവി രാഗത്തിൽ നമ്മുടെ ഗോപി സുന്ദർ അതിമനോഹരമായിട്ട് കമ്പോസ് ചെയ്തൊരു ഗാനമാണ് കേട്ടോ ഇത്. വാണി ജയറാമാണ് ആലപിച്ചത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം.
2: ഇതാരാണാവോ?
3: വിഷ്മിക.
2: ഒന്നുകൂടെ പേര് പറഞ്ഞേ.
3: വിഷ്മിക.
2: വിസ്മിക. വിസ്മിക കൊള്ളാലോ, നല്ല പേരാണല്ലോ വിസ്മിക. വീട്ടിലെന്താ വിളിക്കുന്നേ?
3: എന്റെ അച്ഛാമ്മ അവിടെ പാടാൻ വരുന്നുണ്ട്.
2: ആണോ?
3: നാട്ടിലെ പാട്ട്.
2: ആണോ? വന്ന് പാടിയായിരുന്നോ? അച്ഛാമ്മ ഏത് പാട്ടാ പാടിയത്? ഓ അത് ശരി. ഓക്കെ ഓക്കെ.
3: ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട് അവിടെ.
2: എന്തായിരുന്നു അച്ഛാമ്മയുടെ പേര്?
3: ഗിരിജാ സന്തോഷ്.
2: ഓക്കെ, മോള് പാട്ട് പാടുവോ?
3: ഇല്ല.
2: ഓക്കെ, സാരമില്ല, പാട്ടൊക്കെ പാടി പഠിക്കണം. അത് മാത്രമല്ല, ഇനി ഇനി കുറച്ച് വിശേഷമൊക്കെ ചോദിക്കട്ടെ. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: ഞാൻ 5-ലെ.
2: 5-ാം ക്ലാസ്സിലെ. ഏത് സ്കൂളിലാ? ഏത് സ്കൂളിലാ?
3: വിമലാഹൃദയം.
2: ഓ, വിമലാഹൃദയത്തിൽ. ഓക്കെ, മോളിപ്പോ എവിടെ നിന്നാ വിളിക്കുന്നേ?
3: ഞാൻ കല്ലുംതാഴത്ത്.
2: കല്ലുംതാഴത്ത്. ഓക്കെ ഓക്കെ ഓക്കെ.
3: എന്റെ അച്ഛാമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തോട്ടെ.
2: ആ കൊടുത്തോളൂ.
4: ഹലോ പ്രവീൺ.
2: ആ നമസ്കാരം.
4: ആദ്യം താങ്ക് യു പറയട്ടെ.
2: എന്താണ്?
4: പ്രവീൺ ആണ് എനിക്ക് നല്ല പതി പാടാൻ അവസരം
2: തോന്നുന്നത്. എങ്ങനെയാണാവോ? കുഞ്ഞു മനസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോളുടെ മനസ്സിലേക്ക് അച്ഛാമ്മ ഒരു വലിയ ഗായികയാണെന്നുള്ളൊരു ബോധം വന്നു കേട്ടോ. ഗായിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂളിപ്പാട്ട് പാടിയാലും നമ്മൾ ഗായകനും ഗായിക തന്നെയാണ്. നമുക്കൊരിക്കലും ഒരു യേശുദാസോ ചെമ്പൈ
4: വൈദ്യനാഥനും
2: ഇനി നമുക്ക് ഒരുപാട് അവസരം കിടക്കുകയല്ലേ, നമുക്ക് കാണാം, ഉറപ്പായിട്ടും കാണാം. എനിക്ക് തോന്നുന്നു മോള് പറഞ്ഞ പാട്ട് അന്ന് ഇവിടെ ഒന്ന് പാടിയത് ോല പീലിക്കുരുത്തോല എന്ന് പറഞ്ഞൊരു ഗാനമാണ് പാടിയെന്ന് പറഞ്ഞു. നന്നായി, അടിപൊളി. ഓക്കെ, അപ്പൊ ഇതിൽ സന്തോഷം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ആ പാട്ട് അവർക്കുള്ള കലാവാസനകളെയൊക്കെ മോള് പാടില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചമ്മലും ഉണ്ടായിരിക്കാം, പാടിക്കും എന്നുള്ള പേടി ഉണ്ടായിരിക്കാം. മോളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും
4: ചേച്ചി ഒരുപാട് സപ്പോർട്ട്.
2: ഓ വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യം, നല്ല കാര്യം. അതൊക്കെ ചെയ്യണം കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ ഇതിൽ സന്തോഷം കേട്ടോ. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിലും വീണ്ടും സംസാരിച്ചതിലും ഒക്കെ സന്തോഷം. വന്ന് പാടിയതിലും അതിലേറെ സന്തോഷവും താങ്ക്സും പറയുന്നു. നമുക്ക് ഗാനത്തിലേക്ക് പോകാം. ഓക്കെ.

0: നരിവേട്ട എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ചുണ്ടുകളിൽ എപ്പോഴും തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗാനമായിരുന്നു കേട്ടോ ഈ മിന്നൽവള എന്ന ഈ ഒരു ഗാനം. നമ്മുടെ ജേക്സ് ബിജോ ഈ സംഗീതം നൽകി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിയർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടു കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0444293111, 0474239311. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ. വീണ്ടും ഒരു വെള്ളയിട്ടമ്പലം അറിയാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ. അതെ അല്ല, എനിക്ക് തോന്നുന്നില്ല. കടമ്പാട്ട് കോണം ഉണ്ടല്ലോ, കടമ്പാട്ട് കോണം ആ ഏരിയയിലുള്ളവർക്ക് രണ്ടും പറയാം, തിരുവനന്തപുരം ആണെന്നും പറയാം, കൊല്ലം ആണെന്നും പറയാം. രണ്ട് ജില്ലയിലൂടെ ഉള്ളവരാണ്. കാര്യം അവര് ആ വീടിന്റെ ഇപ്പുറത്തോട്ടൊന്ന് ചാടിയാല് തിരുവനന്തപുരം ജില്ലയായി, അവിടെ നിന്ന് ഇപ്പുറത്തോട്ടൊന്ന് ചാടിയാല് കൊല്ലം ജില്ലയായി എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ മുളങ്കാടകവും ഈ വെള്ളയിട്ടമ്പലം ഏകദേശം ഒരുപോലെ തന്നെ. ആ വെള്ളയിട്ടമ്പലം ആ ജംഗ്ഷനിലെ വലിയ ആലിന്റെ ശിഖരങ്ങളൊക്കെ കുറെ ഒക്കെ മുറിച്ചു മാറ്റി അല്ലേ? ആ നന്നായി അത്. പക്ഷെ അതൊരു രസമാണ്, ഇങ്ങനെ നമ്മള് ആ ഹൈവേയിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ആലിന്റെ അവിടെ നിന്ന് രണ്ടായിട്ട് റോഡ്
1: അങ്ങനത്തെ
0: പറ്റി
1: മുറിച്ചു മാറ്റാൻ പോയ കാങ്കത്താലേ, അവിടെ ഓട്ടോ, അവിടെ ഒരു തണൽ, അതേ ഉള്ളു തണൽ മരം.
0: ആണോ?
1: അങ്ങനെ പിന്നെ സ്റ്റേ ചെയ്ത് പിന്നെ ശിഖരങ്ങളും കുറച്ച്.
0: ആ ഓക്കെ ഓക്കെ. അല്ല, ശിഖരങ്ങള് നമുക്ക് ഈ മറ്റു വാഹനങ്ങൾക്കും നമ്മുടെ റോഡിനൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റാം. പിന്നെ മുണ്ടോടെ പുഴുതു മാറ്റണ്ട, അതും ശരിയല്ലല്ലോ. അത് ഈ പറഞ്ഞ പോലെയാണ്, തണലും
1: റോഡുകൾ കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ മന്ത്രിമാരും കൗൺസിലർമാരും ഒക്കെ വരുമ്പോഴത്തേക്ക് പുതിയ ഇതൊക്കെ തുടങ്ങും എന്ന് വെച്ചാൽ മഴ പെയ്താൽ പിന്നെ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. മുളങ്കാടക, നെല്ലുമുക്ക്, ഈ വെള്ളയിട്ടമ്പലം തന്നെ പല സ്ഥലങ്ങളും ഇങ്ങനെ. ആ നെല്ലുമുക്ക് വളവിന് വരുമ്പോഴും മുളങ്കാട ക്ഷേത്രത്തിന് ആ വളവിന് വരുമ്പോഴും പേടിയാ, കരിപ്പേടിയാ. അവിടെ വെള്ളം ട്രാൻസ്പോർട്ടൊക്കെ ആണ് ഇനി വന്ന് കയറും.
0: വെള്ളത്തമ്പ
1: കൊണ്ടുള്ള വണ്ടികളെല്ലാം കൊണ്ട് നിരക്കുമ്പോ നമുക്ക് നടന്നു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
0: ഇത് ഇതെന്താന്ന് അറിയാം, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇതാരും കേൾക്കാനുണ്ടാവില്ല, മനസ്സിലല്ലേ. പണ്ടില്ല ചില വീടുകളുടെ ഫ്രണ്ടില് ഈ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. പണ്ടത്തെ വീടുകളിലൊക്കെ ചില വീടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്ന് കുരങ്ങുകളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്, അറിയാമോ? കാണണ്ട, കേൾക്കണ്ട, മിണ്ടണ്ട, ചെവിയും പൊത്തി, വായും പൊത്തി, കാതും പൊത്തി നിൽക്കുന്ന മൂന്ന് പ്രതിമകൾ പണ്ടത്തെ വീടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ
1: പറ്റും.
0: അതെ അതെ അതെ, എന്ന് പറഞ്ഞു പോലെ. കാര്യം ഈ 365 ദിവസവും കോർപ്പറേഷൻ ഏരിയ ആയ 66 ജംഗ്ഷനിൽ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10, അതായത് അവിടുത്തെ ആ മാർക്കറ്റ്, ആ ചന്ത തുടങ്ങുന്ന സമയം മുതൽ റോഡ് ബ്ലോക്ക് ആവുന്നതാ. ഇപ്പോഴാ റോഡ് എല്ലാം, അവിടെ ആ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ചെളിവെള്ളം, ആ ചെളിവെള്ളം എല്ലാം കടയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്, കടയ്ക്കകത്ത് കയറുന്നുണ്ട്. ഇതെല്ലാം വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ അത്യാവശ്യം ഒരു എമർജൻസി കേസിൽ ഇപ്പൊ ടൂ വീലർ ആൾക്കാരാണെങ്കിൽ ഈ 66 ജംഗ്ഷനിൽ ആ തിരക്കിനിടയിൽ അവരതിനിടെ പിന്നെ ഇടയ്ക്കൂടെയും ഒക്കെ പോയി അത് ഇതുപോലെ പുതിയ കാറിന്റെ അതിൽ ഉരച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ വേറെ വഴക്കുണ്ടാകുന്നു. ഇത് ഇതിനിടയ്ക്ക് പിന്നെ ആംബുലൻസ് തലങ്ങും വിലങ്ങും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു 10 മണി മുതലോ ഒരു എനിക്ക് തോന്നുന്നു 11:30-12 മണി ആ തിരക്ക് അവിടെ ആ ഒരു ബ്ലോക്കാണ് ആ റോഡ്, ആ ഒന്നാമതേ ഇടുങ്ങിയ റോഡ്. അതിനോടൊപ്പം ഈ ഒരു മാർക്കറ്റ്, മാർക്കറ്റ് വേണ്ട എന്നുള്ളതല്ല, പക്ഷെ അത് ഈ ഒരു ബാക്കിയുള്ളവരുടെ ബാക്കി ഒരു അവിടെ വരുന്ന ഇപ്പൊ ഒരു പക്ഷേ ഒരു 500 പേരാണെങ്കിൽ ഈ യാത്രക്കാർ, രണ്ട് സൈഡിലേക്ക് പോകുന്ന യാത്രക്കാരുടെ എണ്ണം, വാഹനത്തിന്റെ എണ്ണം, അവരുടെ അത്യാവശ്യം, അവരുടെ ചില ആവശ്യങ്ങൾ, ഇതൊന്നും ഒരു പരിഗണന ലഭിക്കാതെ അവിടെ ബ്ലോക്കായി പിന്നെ വഴക്കിട്ട് തട്ടിയും മുട്ടിയും അടിയും വഴക്കും, അല്ലെങ്കിൽ തട്ടി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് വേറെ. ഇത് ഈ 2 മിനിറ്റിൻ്റെ 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ, അവർ തങ്ങളിലുള്ള ബാക്കി വരുന്ന മത്സരം, പിന്നെ അവരുടെ ഹോണടി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഇതൊന്നും ആരും കേൾക്കുകയില്ല, കാണുകയില്ല, പറഞ്ഞാലൊട്ട് തന്നെ ഒരു പരിഹാരവും കാണുന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം, ചേച്ചി പറഞ്ഞതുകൊണ്ട് എനിക്കും ചേച്ചിയെ പോലെ തന്നെ വൈകാരികമായിട്ട് എനിക്കും ഇത് പറയാൻ പറ്റി. കാരണം നമ്മൾ ഒരാളെങ്കിലും പറഞ്ഞില്ലെങ്കിലേ കാര്യമില്ല, എങ്കിലും പറയണമല്ലോ.
1: പറയണമെന്ന് വിചാരിക്കുന്നേ. അപ്പഴേ ഈ സമയം മാറ്റിയത് കാരണം നമ്മൾ ജോലി തിരക്കിൽ ഇങ്ങോട്ട് വരാനിരിക്കാൻ ആ ടൈമിലെങ്ങാണ്ട് വെപ്പാളത്തിന് വരാൻ ഒരുങ്ങുന്ന ടൈമിലെങ്ങാണ്ട് ജനശബ്ദം ഇപ്പൊ
0: ജനശബ്ദത്തിലൊക്കെ വിളിക്കണം കേട്ടോ. കാരണം ജനശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
1: രാവിലെ 10 മണിക്കൊക്കെ വെക്കുന്ന സമയത്ത് കടയിൽ വന്നിരുന്ന് ഞാൻ വിളിക്കും. നമുക്ക് ഇവിടെ 10 മണിക്ക് കേറേണ്ടത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമൊക്കെ അത് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല.
0: ഓക്കെ, എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം ചേച്ചി. ഓക്കെ ശരി.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: മയിലാട്ടം എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സുജാത മോഹൻ ആലപിച്ച്, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, MJ ചന്ദ്രൻ സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474 7429 311. ഇന്ന് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3,62,00,000 ജനങ്ങളാണ് ഏകദേശം ഒരു കണക്ക്, 2026 അനുബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയുടേത്, ലോകത്തിൻ്റെത്, അങ്ങനെ വേറെ വേറെ വേറെ കണക്കുകളുണ്ട് കേട്ടോ, അത് നമുക്ക് പറയാം. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം.
4: ഹലോ ഹലോ
3: ഹലോ കേൾക്കുന്നുണ്ട്, പേര് പറഞ്ഞോളൂ.
4: വിജയൻ
3: ചേട്ടനാണോ? ഓ വിജയൻ ചേട്ടാ, ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ വിജയൻ ചേട്ടൻ പറഞ്ഞോളൂ. ആദ്യം വിജയൻ ചേട്ടനാണല്ലോ വിശേഷം പറയുന്നത്, പറയേ, കേൾക്കട്ടെ.
4: ഞാൻ അങ്ങോട്ട് പറയാം.
3: ആ
4: ഇതേ ആദ്യം പാട്ടുകളെ, അതെ അതെ, 64 ഇറങ്ങിയതാ സിനിമ. അന്ന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അന്ന സത്യസാദും രാഗിണി ഒക്കെ അഭിനയിച്ചത്. അതിലാറിന്റെ രചനയും ദേവരാജ് മാസ്റ്റർ സംഗീതവും ആണ്. നല്ല രസ്യം പാട്ട. ആ കായലിന്റെ അല്ല, ദൂരം തന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നു. 1 കിലോമീറ്റർ കണ്ട അകലെ ഉണ്ടെന്ന് തോന്നുന്നു ആ കാലിന്റെ വീതി. കരയിൽ നോക്കിയാ ആ വള്ളത്തിൽ കൂടെ പോകുന്ന ഒരു കള്ളക്കാലം പാടുന്ന പാട്ടാണ്.
3: അതൊക്കെ
4: ഇന്ന് ആ രംഗങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്.
3: പിന്നെ
4: പ്രവീണെ, എനിക്ക് ഒരു വിവരം പറയാനുണ്ട്.
3: പറഞ്ഞു.
4: എന്റെ 1-2 പരിചയക്കാരൊക്കെ ആ ആശ്രമ അമ്പലത്തിന്റെ പരിചയ, ആശ്രമ അമ്പലത്തിന്റെ ബാക്കിലൊരു ദർബനുണ്ട്. ഈ ആശ്രമ അമ്പലത്തിന്റെ ഫ്രണ്ടിലൊരു പൂക്കടയുണ്ട്. പൂക്കട അമ്പലത്തിൽ ആവശ്യമുള്ള പൂക്കള്, എണ്ണ, നെയ്, അങ്ങനെയുള്ള മാലകൾ, അതിൽ നിന്നൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. എന്റെ സഹപ്രവർത്തകരൊക്കെയാണ്, പരിചയക്കാരാണ്. സജീവൻ പോലെ ഒരുത്തരുണ്ട്, അത് മോലാളിയാണ്. ജാക്സൺ എന്ന് പറഞ്ഞൊരു അവിടെ ഒരു ചപ്പളരുണ്ട്. പിന്നെ എന്റെ മാലകളൊക്കെ ഉണ്ട്. ഞാൻ എന്ന് ആ കടയിൽ ചെല്ലും 9 മണിക്ക്. അതുകൊണ്ട് അവരായിട്ടുള്ള സഹകരണം കൊണ്ടാണ് ഈ പാട്ട് പ്രവീണ് അവർക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുന്നത്.
3: പ്രവീണിന്
4: വേണ്ടി 3-4 ദിവസത്തിന് മുമ്പ് ഒരു പാട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് ഓർത്താ.
3: ആണോ? സന്തോഷം, ഒരുപാട് സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഈ ഒരു ഗാനം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ധർമ്മൻ എന്ന് പറയുന്ന ചേട്ടൻ, പിന്നെ അതുപോലെ ഈ പൂക്കട, അത് മാത്രമല്ല വിജയൻ ചേട്ടൻ സ്നേഹത്തോടെ അവരുടെ ഹൃദയത്തിലേക്ക് കരുതി വെച്ചിരിക്കുന്ന എല്ലാവർക്കും ചേർത്ത് തന്നെയാണ് വിജയൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒപ്പം ആ ഒരു ഗാനം കേൾക്കാം. ഗാനം കേട്ട് നമുക്ക് തിരികെത്താം.

0: മനോഹരമായ ഒരു ഗാനം തന്നെയായിരുന്നു. വിജയൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അന്ന എന്ന ചിത്രത്തിലെ ഗാനം തന്നെയായിരുന്നു നമ്മുടെ ദാസേട്ടൻ പാടി വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജ മാഷ് സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം. അല്ല, ഇത് പഴയ ഒരു ഗാനമാണെങ്കിലും ഈ ഗാനവും എനിക്ക് ഇഷ്ടമാട്ടോ. കാരണം കേൾക്കാൻ നല്ല രസമല്ല, അതിൻ്റെ ഒരു മ്യൂസിക്കാണ് ഏറ്റവും അടിപൊളി. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 04742930111 0474-2931111. അടുത്ത കോളിക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ ഷീല ചേച്ചിയാണ്, പണ്ടാരക്കളം പേരൂര്.
0: പേരൂരിൽ നിന്നും ഷീല ചേച്ചി?
1: ആ, ഇപ്പൊ പേരൂരല്ല ഞാൻ.
0: ആണോ, ഇപ്പൊ എവിടെയാ?
1: ആലുവ
0: മനക്കപ്പടി. ഓർമ്മയില്ലേ? മകൾ അല്ലേ? മകളോ മകനോ ആരാണ്ടല്ലേ അവിടെ? അതോ
1: മോനും ഉണ്ട്, രണ്ട് മക്കളും
0: താമസം. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് കൊച്ചുമോളുടെയോ ആരുടെയോ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അല്ലേ അന്ന് എനിക്കൊരു ഓർമ്മ. ആണോ? ഹലോ, ഹലോ, കട്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഞാനത് ഓർക്കുന്നു. ഷീല ചേച്ചി അന്ന് ഒരു ദിവസം വിളിച്ചത് ഇങ്ങനെ ആലുവയിൽ നിന്ന് വിളിക്കുകയാണ്, ഇങ്ങനെ കൊല്ലത്താണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വിളിച്ചത്. ഓക്കെ, ഇനിവേ നമുക്ക് ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് നമുക്ക് തിരികെ വരാം. ഓക്കെ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
2: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിങ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
3: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
4: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
5: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കാര്യം നിസ്സാരം എന്ന ചിത്രത്തിലെ ഗാനം നമ്മുടെ ദാസേട്ടൻ മനോഹരമായിട്ട് ആലപിച്ചു. കോന്നിയൂർ ഫാസ് രചിച്ചിട്ട് കണ്ണൂർ രാജൻ സംഗീതം നൽകിയതാണ്. ഈ കാര്യം നിസ്സാരം ഒരു മനോഹരമായൊരു സിനിമയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഈ കാര്യം നിസ്സാരം. അതുമാത്രമല്ല ഈ ഒരു സോങ്ങും ഭയങ്കര രസമാണ്. അത് ബാലേന്ദ്രമേനോൻ എടുത്തിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു ഗാനം കേട്ട് അതിൻ്റെ ഒരു ആ താരാട്ട് പാട്ടിൻ്റെ ആ ഒരു ലിറിക്സും അതിൻ്റെ ഒരു മഹിമയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സുരാജ് വഞ്ഞാറമോട് ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ നിനക്ക് ഇടയ്ക്കൊന്ന് വായിക്കാൻ ഇടയായി. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരാജ് വഞ്ഞാറമോട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ മോനെ എന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത്, നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. കാര്യം അത് അദ്ദേഹം പറയുമ്പോഴും വളരെ വികാരഭരിതനായി കണ്ണ് നിറഞ്ഞ് ആണ് അദ്ദേഹം ആ ഒരു ഓർമ്മ പറയുകയും അത്രയും ഒരു ഹാപ്പിനെസ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആയിട്ട് അദ്ദേഹം കണ്ടതും ആ ഒരു മൂമെൻ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ നമ്മളിൽ എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒന്ന് ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊന്ന് പൊക്കം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരെ മോനെ മോളെ എന്നൊക്കെ എപ്പോഴും വിളിക്കുക എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഒരുപക്ഷെ അവർ വലുതാകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ സന്തോഷം, സമാധാനം സന്തോഷമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുക. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ,
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, പേര് പറഞ്ഞോളൂ. പഴയാറ്റിൻകുഴിയിൽ നിന്നും അഷ്റഫ് കേട്ടോ, എന്തൊക്കെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ?
6: നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്,
5: കുറെ നാളായി പിന്നെ സംസാരിച്ചിട്ട്.
6: പഴയ ശ്രോതാവാണ്.
5: അതെ അതെ അതെ, എനിക്കറിയാം.
6: എന്തെങ്കിലുമൊക്കെ നല്ല വിഷയങ്ങൾ വരണം, ടൈം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തിരക്കാണ്, ഇപ്പൊ വിളിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം പ്രയാസമാണ്,
5: അതുകൊണ്ടാണ്
6: ജനസംഖ്യ അതിനാലേ 820 കോടിയിലേക്ക് എത്തുകയാണ്.
5: അതെ അതെ അതെ അതെ,
6: ഇന്നത്തെ എന്റെ പാട്ട് ഈ 820 കോടി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക.
5: ഓക്കെ, നമ്മള് ചൈനയെക്കാളും ഏറ്റവും കൂടുതലാണ് നമ്മളെ ഇന്ത്യയുടെ ജനസംഖ്യ. നേരത്തെ ചൈനയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ അതെ അതെ,
6: ഏതെങ്കിലും ഒരു കാര്യത്തെങ്കിലും നമ്മൾ മുന്നേറട്ടെ.
5: അതെ, ഇപ്പൊ നമ്മുടെ കൊല്ലത്ത് തന്നെ ഇപ്പൊ നമ്മുടെ സെൻസസ് ജനസംഖ്യ കണക്കെടുക്കാനായിട്ടൊക്കെ ഇപ്പോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വന്ന്
6: അതെ,
5: 20 മുന്നേ തന്നെ അതെല്ലാം എടുത്ത് കൊടുക്കണമെന്നൊക്കെയാണ് കളക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു കണക്കെടുക്കാനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ജില്ലയില് 5748 ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ അതെ, അപ്പൊ അവർക്ക്
6: ഇവരെല്ലാവരും അധ്യാപകരാണ്.
5: അതെ അതെ, അതാണ് വേറൊരു
6: അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം ഇറങ്ങേണ്ടത്. അവരുടെ ബുദ്ധിമുട്ട് ഭയങ്കരമാണെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, എങ്ങനെ പൈസ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതൊരു അതിനെ കുറിച്ച് നമ്മളിപ്പോ ഈ ഒരു നമുക്ക് ചുരുങ്ങിയ ഒരു മിനിറ്റുകൾ കൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നതല്ല, പക്ഷെ എങ്കിലും അതൊന്നും മാറ്റി പിടിക്കാമായിരുന്നല്ലേ. പി എസ് സി എഴുതിയിട്ട് നിൽക്കുന്ന കാത്തു നിൽക്കുന്ന വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജോലിക്കൊക്കെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇതൊരു പരസ്യമോ കൊടുത്തിട്ട് നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിക്കാമായിരുന്നല്ലേ. ഒത്തിരി യുവാക്കളും യുവതികളൊക്കെ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞു.
6: രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് ജനസാന്ദ്രത കൂടുതലെന്നുള്ളതാണ്. നമ്മുടെ ഓരോ ജില്ലയിലും ഉള്ള ജനസംഖ്യ ഒരു സംസ്ഥാനത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനസംഖ്യയാണ്.
5: അഷ്റഫേട്ട, അതിപ്പോ പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അഷ്റഫേട്ട, പെട്ടെന്ന് ഇപ്പൊ ഈ ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരെ ഈ ഒരു ജോലിയിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും ഇതെല്ലാം പഠിപ്പിച്ചാണ് അവരെയും വിടുന്നതല്ലേ.
6: അതെ അതെ, പിന്നെ ക്ലാസ് എടുക്കാതെ പറ്റില്ലല്ലോ.
5: ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ നമ്മുടെ ഈ പഠിച്ചു നിൽക്കുന്ന ഡിഗ്രി ഒക്കെ എടുത്ത് ജോലി ഇല്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെല്ലാം അല്ലെങ്കിൽ പിന്നെ വിദ്യാർത്ഥിനികളൊക്കെ അത് കഴിഞ്ഞ് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് വിളിച്ച് ഇതുപോലെ ഒരു ക്ലാസ് എടുത്ത് അവർക്ക് അവരെ ഇതിനായിട്ട് അയച്ചിരുന്നു എങ്കിൽ അവർക്ക് ചെറിയ
6: വരുമാനം
5: എന്നുള്ള രീതിയിൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇതിപ്പോ ക്ലാസ്സുകളിലെ കുട്ടികളുടെ
6: ജോലിയുള്ളവരെ തന്നെ ഏതാണ്ട് ഇവർക്ക് ഒരു 16,000 രൂപ എങ്ങാണ്ട് സംതിങ് എനിക്ക് തോന്നുന്നു ഈ ജനസംഖ്യയ്ക്ക് കൊടുക്കുന്നതാണ് എന്റെ ഒരു അറിവ്.
5: അല്ല, ഇതിപ്പോ സ്കൂളുകളിൽ ഈ പറയുന്ന ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റിന് അതിന്റേതായ ടീച്ചേഴ്സ് ഉണ്ട്, അവർക്ക് ക്ലാസ്സിൽ അവരുടേതായ ഡിവിഷൻസ് ഉണ്ട്, അവരുടേതായ ടൈം ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പത്തെ ഓണ പരീക്ഷ വരികയാണ് അല്ലേ,
6: പിന്നെ തീർച്ചയായിട്ടും ഇത് റിസ്കി ജോബായി.
5: അതെ അതെ അതെ അതെ,
6: ഒരു ഒരു മനുഷ്യന് 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് ഇന്റർനാഷണൽ റൂള്.
5: അതിൽ
6: നമ്മളൊരു എക്സ്ട്രാ ഒരു 2 മണിക്കൂറിലൂടെ ചെയ്യാൻ പറ്റും, അതിൽ പിന്നെ 2 മണിക്കൂറിലൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യും, പക്ഷെ അത് നമ്മളെ എനർജി അതോടുകൂടി നഷ്ടപ്പെടും.
5: 12 മണിക്കൂർ
6: ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിതനാകും.
5: അതെ അതെ, തീർച്ചയായിട്ടും
6: ഈ ഓരോ ജോലിക്കും അതിന്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ
5: ചെയ്യിക്കാവും,
6: അപ്പുറത്തുള്ള കാര്യം ചെയ്യിക്കഴിഞ്ഞാൽ അതിനെ ഉത്തരവാദിത്ത കുറവ്.
5: അതെ, താല്പര്യമില്ലാതെ ആരോ പേടിച്ച് ചെയ്യുന്ന പോലെ ആയി.
6: എന്തായാലും
5: ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയായിരുന്നു, എവിടേക്കായിരുന്നു ഫോൾട്ടുകൾ വന്നത്, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
6: ഇനിയുണ്ട് ജനറേഷൻ, ഇതിപ്പോ ഒരു ഒറ്റകെട്ട് ആകുന്നുള്ളൂ. ആദ്യം നമ്പർ ഇടുവെന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇടീര് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല,
5: അല്ലാതെ
6: നോട്ടീസ് വീടുകളിൽ കൊടുത്തിരിക്കുകയാണ്.
5: ഇതിന്റെയൊക്കെ സാങ്കേതിക
6: കൊടുക്കണമെന്ന് പറയുന്ന
5: സാങ്കേതിക
6: ചോദ്യങ്ങൾ അതിനകത്തുണ്ട്.
5: സാങ്കേതിക ഉദ്ദേശവും സാങ്കേതിക തകരാറും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. ഇനി വരും സമയകാലങ്ങളില്ലെങ്കിലും ഇല്ലേ ഇതുപോലെയുള്ള നമ്മളെയൊക്കെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങൾ ഒന്ന് മനസ്സിലാക്കി അതുപോലെയൊക്കെ വേണ്ടപ്പെട്ടവർ
6: യഥാർത്ഥത്തിൽ ജനസംഖ്യാ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്
5: വേണ്ടപ്പെട്ടവർ
6: യഥാർത്ഥത്തിൽ ജനസംഖ്യാ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചപ്പോ ഇത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
5: തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ സംസാരിക്കേണ്ടായിരുന്നു തന്നെയാണ്. ശരി എന്നാൽ.
6: അതെ അതെ,
5: സന്തോഷം ചേട്ടാ.
6: സന്തോഷാറില്ലായിരുന്നു
5: സന്തോഷം എന്തെങ്കിലും ശരി എന്നാലും സന്തോഷം.
6: ഒരുപാട് സന്തോഷം.
5: താങ്ക് യു സോ മച്ച്.

0: ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കെ രാഘവൻ മാഷ് സംഗീതം നൽകി, പി ഭാസ്കരൻ രചിച്ച്, പി ശുശീലയും സംഘവും ആലപിച്ച മനോഹരമായ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസികർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111, 0474-7491-1111. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: മിനി.
0: മിനി,
1: ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരുപാട് നാളായതുകൊണ്ട്
1: പൂനം വായിക്കളോ മിനി.
0: ആ അതെ അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ആ സ്ഥലവും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി കേട്ടോ, കാര്യം ഒരുപാട് മിനി ചേച്ചിമാരുണ്ട്. ഓക്കെ, ഇപ്പൊ ജോലി സ്ഥലത്താണോ അതോ ഇന്ന് ജോലിക്ക് പോയില്ലയോ?
1: അല്ല, ജോലിയില്ല, ഞങ്ങൾക്ക് പുതിയ സർക്കാർ വന്നപ്പോ ജോലിയൊന്നുമില്ല.
0: ഓക്കെ,
1: പിന്നെ ഞാന് ഒരുപാട് വിശദമായിട്ട് പറയണ്ട ഒരു കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ, അത് സത്യമാണ് പറഞ്ഞ. ഒരുപാട് ജോലി പഠിച്ചിട്ടിരിക്കുന്ന പിള്ളേര് ഇപ്പൊ ഉണ്ട്.
0: അതെ,
1: അത് ഒരു ജോലിക്ക് തന്നെ വീണ്ടും അവർക്ക് തന്നെ ഒരു ശമ്പളം കൊടുത്ത് ജോലി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് വേറുള്ളവർക്കൊരു ജോലി കൊടുക്കുമ്പോ അവർക്കൊരു ജോലി ആവത്തില്ല. അത്
0: തീർച്ചയായിട്ടും.
1: നമുക്കൊരുപാട് വിദ്യാഭ്യാസം ഒന്നും ഇല്ല, പക്ഷെ എന്റെ ഒരു അറിവ് വെച്ച് ഞാനിപ്പോ കേട്ടനെ കൊണ്ട് അത് വിളിച്ചറിയാന്ന് പറയണോ?
0: അല്ലെ, ഇത് ഒരു ഇതില് ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ ഇല്ല, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിലും നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലും ഒരു സാമാന്യ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പൗരന് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. അതില് ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് ബുദ്ധിശക്തിയും ശാസ്ത്രീയ സംഭവമൊന്നും വേണ്ട. ഇത് നമുക്ക് ആർക്കും ഇത് തോന്നും, കാരണം ഇന്നിവിടെ ജോലി ഇല്ലാതെ നിൽക്കുന്നല്ലേ ഒരുപാട് പേരുണ്ട്.
1: അതെന്തെന്നറിയാ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പോകുന്ന ടീച്ചേഴ്സ് തന്നെ ഒരുവിധം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരല്ലേ പോകുന്നത്. അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, അന്നേരം എത്രയോ കുട്ടികൾ പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലാതെ നിൽക്കുന്ന എത്രയെണ്ണം ഉണ്ട്. അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് ഇതണക്ക് വിട്ടിരുന്നെങ്കിൽ അവർക്ക് ഒരു മാസത്തെ ജോലിയെങ്കിലും കിട്ടൂലേ?
0: അതെ അതെ അതെ അതെ അതെ,
1: അതാണ് അതൊന്ന് പറയണോന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ
0: വീട്ടില് വെറുതെ ഇരിക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തോട്ടൊക്കെ യുവാക്കൾ പോവുക അല്ലെ, കൂട്ടുസെറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെയൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞ് എക്സ്പീരിയൻസും ആയി വേറെ എവിടെയെങ്കിലും ജോലിക്ക് ചെല്ലുമ്പോൾ. അതെ അതെ, കഴിവുള്ള നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് പേര്. അതിന്റെ പിന്നെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ അതൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ അതിപ്പോ ചേച്ചി പറഞ്ഞ ഒരു ഇതുപോലെ ഇതിനെ കുറിച്ചൊന്നും നമുക്ക് എന്താണ് അറിയില്ലല്ലോ അല്ലെ. പിന്നെ ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം നമുക്ക് പറയാം.
1: അഭിപ്രായം പറഞ്ഞാൽ 10 പേർക്ക് ഒരുപാട് പേർക്ക് കൊടുക്കണ്ട, 10 പേർക്കെങ്കിലും കിട്ടിയ അതൊരു സഹായമല്ലേ?
0: അതെ, പാവപ്പെട്ട അധ്യാപകർ അവര് മര്യാദക്ക് സ്കൂളിൽ ഇരുന്ന് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഓണ പരീക്ഷയ്ക്ക് ഇല്ലേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും.
1: ഇനി അവരെന്ന് ഈ ക്ലാസ്സുകൾ എടുത്തു വെക്കും?
0: അതെ അതെ അതെ, എന്നിട്ട് പിള്ളേര് മാർക്ക് കിട്ടിയില്ലെങ്കിൽ രക്ഷകർത്താക്കളെ ഇടിയും മേടിക്കണം പിള്ളേര്.
1: അല്ല, ഇനി ഈ ടീച്ചേഴ്സുമാർക്ക് തന്നെ ആയിരിക്കും ഇനി വരുന്ന പാടുകളും.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: കാര്യം ഞങ്ങളുടെ കണ്ണും വെട്ടത്തില് ഇപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതിനെ കൊണ്ടാണ് ഇതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റിയത്.
0: അതെ അതെ, അപ്പൊ എന്തായാലും ചേച്ചി ഇതെല്ലാം കേക്കട്ടെ. ചേച്ചി പറഞ്ഞ നല്ലൊരു കാര്യമാണ് കേട്ടോ ചേച്ചി, നല്ലൊരു ആശയമാണ് എനിക്ക്.
1: ഓക്കെ
0: ശരി, സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു. അപ്പൊ നോക്കാനത്തില്ല ഇപ്പൊ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസേട്ടൻ പാടി, ചുനക്കര രാമൻകുട്ടി രചിച്ച്, ശ്യാം സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം. നേരത്തെ നമ്മുടെ ഈ അഷ്റഫേട്ടനും ഷിലി ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ അഭിപ്രായത്തോട് ഞാനും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എങ്കിലും ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ എത്ര തന്നെ നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടാലും ഒക്കെ നമുക്ക് പരാതികൾ പിന്നും പിന്നും നമ്മൾ കൊടുത്തോണ്ടിരിക്കും. കാരണം കൊടുക്കുന്നതിനൊന്നും ഒരുപക്ഷെ നമുക്ക് അതിനുള്ള മറുപടിയും കിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് കാരണമെന്നൊന്നും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു പരാതി അതിൽ പരിഹാരം കാണാതെ വരുമ്പോൾ വീണ്ടും നമുക്ക് പരാതികൾ കൊടുക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം ഇതിനൊന്നും പരിഹാരം കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സാങ്കേതിക തടസ്സങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ കാണുന്നില്ല, കേൾക്കുന്നില്ല, മിണ്ടുന്നില്ല എന്നുള്ളതായിരിക്കും. അത് പറയുമ്പോഴാണ് ഒരു തമാശ ഓർമ്മ വരുന്നത്. കാരണം ദാരിദ്ര്യവും കഷ്ടപ്പാടും പറയാനായിട്ടൊക്കെ ദേവാലയത്തിൽ ചെല്ലും. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇട്ടുകൊണ്ട് വന്ന് ചെരുപ്പ് കാണത്തില്ല, ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും, വിടത്തില്ല. വീണ്ടും കയറി ആ പരാതിയും കൂടെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടേ നമ്മൾ തിരിച്ചിറങ്ങി പോവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് നിസ്ത, ഞാൻ അയച്ചിൽ നിന്ന് വിളിക്കുന്നു.
2: ഞാൻ
3: ജോലി സ്ഥലത്ത് സിദ്ദിഖ് മലയുടെ കമ്പനി എഴുതി വെച്ചു. ജോലിക്കാർക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ അനിയത്തിയുടെ മോൻ ശരത്തിന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.
2: ഓക്കെ, ശരത്ത് എന്ത് ചെയ്യുന്നു?
3: മോൻ ഇന്ന് ഗൾഫിൽ പോവാണ്.
2: ഓ, ഇന്ന് പോവാണോ? ഏത് സ്ഥലത്താ? ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ ശരത്ത് മോന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും. എനിക്കൊന്ന് ജോലിയുടെ തിരക്കിലായിരിക്കും അല്ലേ, അതിനിടയിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി വരട്ടെ കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാവും. നന്നായി വരട്ടെ. വലിയൊരു കുടുംബമൊക്കെ നയിക്കാൻ പ്രാപ്തനായിട്ട് അന്യദേശത്ത് ജോലി ചെയ്യാനുള്ള എല്ലാ ശക്തിയൊക്കെ ദൈവം നൽകട്ടെ. ഓക്കെ, ഗാനത്തിലിപ്പോ.

0: ഹിറ്റാക്കിയ ഒരു ഗാനം കൂടിയാണ് ഈ ഒരു ഗാനം, കുറെ കാലഘട്ടം മുന്നേ. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ പെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോട്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, എന്നോടാണോ?
1: ആ
0: ഓക്കെ. ഹലോ
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: ചങ്കേശന്റെ താഴ്ന്ന് ചന്ദ്രൻ ചേട്ടൻ.
0: ചന്ദ്രൻ ചേട്ടോ?
1: ചന്ദ്രൻ ചേട്ടന്റെ ഭാര്യ അംബിക.
0: ഓക്കെ, ചന്ദ്രൻചേട്ടൻ ചന്ദ്രൻചേട്ടനോടാണോ പറഞ്ഞത് ഊണൊക്കെ കഴിച്ചിട്ട് കയ്യെ കഴുകിട്ട് വന്നിരിക്കാൻ?
1: അല്ല, എന്റെ അടുത്ത് പറഞ്ഞ ചോറെല്ലാം തുറന്നിരിക്കുന്നത് വന്ന് അടച്ചു വെച്ചാൽ.
0: ഓക്കെ ഓക്കെ, ഭക്ഷണം കഴിച്ചോ ചന്ദ്രേട്ടൻ?
1: പ്രവീൺ മോനല്ലേ?
0: അതെ അതെ അതെ അതെ,
1: പറഞ്ഞു പറ്റിക്കുന്നു.
0: സമയം കിട്ടിയില്ല ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ട്.
1: ഞാൻ പത്തിരി നേരം കൊണ്ട് പറയുന്ന വിളിക്ക് വിളിക്കുന്നു, 45 പ്രാവശ്യം വിളിച്ചു.
0: ഞാൻ ശരിക്കും സത്യം പറയാലോ കേട്ടോ. അമ്മയമ്മേ അമ്മയമ്മേ അമ്മയമ്മേ, കേട്ടോ.
2: ഹലോ,
0: ഞാൻ ഈ അല്ല അമ്മയമ്മ പറഞ്ഞേ പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞത്, ഞാൻ ശരിക്കും അന്ന് വരണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു ചന്ദ്രേട്ടാ, കാരണം ഓരോരോ കാര്യങ്ങളായിട്ട് അതങ്ങ് മുന്നോട്ട്
1: പോകും. ഞാൻ
0: അയ്യോ അങ്ങനെയല്ല അമ്മയമ്മേ, കാരണം എനിക്കറിയാം. അതെ അതെ, അന്നൊരു പ്രാവശ്യം ഞാൻ വരാനായിട്ട് നിന്ന് ആ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ചന്ദ്രേട്ടൻ ഞാൻ അത് വന്ന് കാണണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ചന്ദ്രേട്ടന് അല്ല ഇപ്പൊ വരണ്ട പിന്നെ വന്നാ മതി തന്നെ മാറ്റി. അതുകൊണ്ടാ മരുന്നെല്ലാം കഴിച്ചു ചന്ദ്രേട്ടാ?
2: ചന്ദ്രേട്ടാ
0: മോന്റെ വിവാഹ കാര്യം എന്തെങ്കിലും ആയോ? മോന്റെ ഒരു ശരി ഓക്കെ, എന്തായാലും മരുന്ന് കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. സന്തോഷമായിട്ടിരുന്നോളൂ ചന്ദ്രേട്ടാ, എനിക്കറിയാം കേട്ടോ. അപ്പൊ ഈ ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം വരെ പറഞ്ഞോ, ഹോസ്പിറ്റലിൽ ഇനി ഇന്ന് പോകണം എന്നല്ലോ പറഞ്ഞോ.
2: ഹോസ്പിറ്റലിൽ
0: പോയിരുന്നു, ശരി ഓക്കെ ഓക്കെ ഓക്കെ,
2: യൂറോളജി കാണാൻ.
0: ഓ ശരി ശരി ശരി,
2: അങ്ങനെയൊക്കെ
0: മാസത്തിൽ രണ്ടു പ്രാവശ്യം രണ്ടെടുത്ത്
2: പോകും.
0: ശരി ശരി ശരി, എന്തായാലും പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ദൈവ
2: കൃപയാണ്.
0: താങ്ക് യു ചന്ദ്രേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ചന്ദ്രേട്ടൻ നമ്മുടെ എല്ലാ പ്രോഗ്രാംസുകളും കേൾക്കുന്ന കേട്ടോ. എന്നെ വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓരോ പ്രോഗ്രാമുകളെ കുറിച്ച് പറയാറുണ്ട്. ചന്ദ്രേട്ടൻ്റെ ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ പോലും ആ ഒരു സ്നേഹത്തിന് നമ്മളെ റേഡിയോയെക്കുറിച്ചും നമ്മുടെ ശ്രോതാക്കളെക്കുറിച്ചും നമ്മുടെ പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കാൻ അമ്പിയാമ്മയെ അതുപോലെ തന്നെ ചന്ദ്രേട്ടനെ അതുപോലെ തന്നെ നമ്മളെ റേഡിയോ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളാട്ടോ, അവർ ഭാര്യയും ഭർത്താവും ചന്ദ്രേട്ടനും അമ്പികാമ്മയും. എന്നാലും ഒത്തിരി ആ ഒരു ഹൃദയത്തിൽ എനിക്ക് തരുന്നൊരു സ്നേഹവും വളരെ വലുതാണ്, ഞാനും അതുപോലെ തന്നെയാണ്. സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഗാനത്തിലേക്ക് പോകാം.

0: മനോഹരമായ അടുത്ത ഒരു ഗാനം മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ദാസേട്ടനും ചിത്ര ചേച്ചിയൊക്കെ മനോഹരമായിട്ട് പാടിയ ഒരു ഗാനം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, രവീന്ദ്ര മാഷ് സംഗീതം നൽകിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ഈ എല്ലാവരും ഇപ്പോൾ വിശേഷം ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്ന, സന്തോഷമായിട്ടിരിക്കുന്ന, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെ പോകുന്നു ജീവിതമൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ ചില സുഹൃത്തുക്കൾ പറയുന്നത് പോലെ, ആ ജീവിതമൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പോകുന്നു. കാശ് നന്നായി പോകുന്നു, ആരോഗ്യം നന്നായി പോകുന്നുണ്ട്, അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായി പോകുന്നുണ്ട്, പ്രായവും അതിനേക്കാൾ കൂടുതൽ നന്നായി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നു ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ടീമിലുണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: ആ, എന്റെ പേര് ജഗത.
0: ജഗത,
1: എനിക്ക് പാട്ട് ജോയിൻ അറിയത്തില്ല.
0: ആ സാറല്ല,
1: കലാഭവന്റെ ഒരു പാട്ടാണ്, തെക്കേപ്പുറ മാവുമേൻ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ.
0: ഓക്കെ, സാറില്ല, നമുക്ക് നോക്കാം. പിന്നെ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഇത് പേരൂർ.
0: ഓക്കെ ശരി, അപ്പൊ നമുക്ക് മനോരമായ ഗാനം കേട്ടാലോ. എനിക്ക് തോന്നുന്നു അവിടെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഓക്കെ ശരി, ജോലി സമയത്തല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് 07.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുക്കാതോരം.

0: മനോഹരമായ ഒരു ആൽബം സോങ് ആണ് നമ്മൾ കേട്ടത്, കലാഭൻ മണിയുടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
2: The person you are speaking with has put your call on.
0: Okay. അതിനെ തന്നെ ഹോൾഡ് ആയി പോയി തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ വിളിക്കുന്ന സമയത്തേ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കൊന്നുമില്ല, പെട്ടെന്ന് ധൃതിയിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഈ കവിള് തട്ടിയിട്ടോ അല്ലെങ്കിൽ കവിൾ തട്ടിയോ അല്ലെങ്കിൽ കൈ തട്ടിയോ വിരൽ തട്ടിയോ ഒക്കെ അങ്ങനെ ഹോൾഡായി പോകുന്നതാണ് കേട്ടോ. കാര്യം ഒരുപാട് സമയം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു കോൾ കിട്ടുന്നത്, പക്ഷെ ആ കോൾ അങ്ങനെ കിട്ടുമ്പോൾ അതൊന്ന് ഇതുപോലെ ഹോൾഡായി പോവുകയോ അല്ലെങ്കിൽ കട്ടായി പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ വിഷമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ജനസംഖ്യയുടെ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, വായിച്ചപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. അതായത് ഈ ഒരു 100 കോടി ജനങ്ങൾ ലോകത്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1000 വർഷങ്ങളെടുത്തു എന്നാണ് പറയുന്നത്, 100 കോടി ജനം എത്താനായിട്ട് ലോകത്തെ. അത് കഴിഞ്ഞ് വരുന്നത് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടും. അതായത് അതിൻ്റെ 7 ഇരട്ടി ആകാനായിട്ട് വെറും 200 വർഷം എടുത്തുള്ളൂ എന്നുള്ളത്. അത്രയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കുതിക്കുകയാണ് നമ്മുടെ ജനസംഖ്യ നിരക്ക്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് മിനി എന്നാണ്. എന്റെ പേര് മിനി.
0: നിമ്മി?
3: ആ, മിനി. മിനി
0: മിനി. ഓക്കെ ഓക്കെ ഓക്കെ.
3: ആ, ഞാൻ നീരാവിൽ നിന്ന് വിളിക്കുന്നു.
0: നീരാവിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്.
3: ഉണ്ട് ഉണ്ട്. അവളെ പാമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു.
0: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ചിലപ്പോ സംസാരിച്ച ഒരുപാട് ശബ്ദം ഇങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ പെട്ടെന്ന് എനിക്ക്
3: മനസ്സിലാവും.
0: എന്ത് ചെയ്യുന്നു? ജോലിയാണോ? വീട്ടമ്മയാണോ? എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ കേട്ടില്ല, ഓക്കെ, പാട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് അത് ഇന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഗാനമാണോ, അതോ പെട്ടെന്ന് ഫോൺ കണക്ട് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഗാനമാണോ?
3: അല്ലല്ല, ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഇങ്ങനെ വിളിച്ചു, ഇന്നത്തും കിട്ടില്ല.
0: ഓക്കെ, ഇന്നലെ കിട്ടിയില്ലായിരുന്നോ?
3: ഇല്ല, ഇന്നലെ കിട്ടിയില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. സന്തോഷമാറായിരുന്നല്ലോ, ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ശരി ശരി ശരി ശരി. പിന്നെ അപ്പൊ എന്തായാലും ഗാനം നമുക്ക് കേട്ടാലോ?
3: ഓ ശരി,
0: ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഗാനത്തിൽ പോവാം. ഗാനം കേട്ട് നമുക്ക് തിരികെത്താം.

0: മനോഹരമായ മറ്റൊരു ഗാനം കൂടെ, ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം, യേശുദാസും എം ജി ശ്രീകുമാറും ഒരുമിച്ച് ആലപിച്ച ഗാനം, മിച്ചു തിരുമലയുടെ വരികളായിരുന്നു. അപ്പോൾ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, ഹലോ, ഹലോ, ലോകത്ത് ഓരോ മിനിറ്റിലും ഏകദേശം 260 കുട്ടികൾ വീതം ജനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയുമോ, ഏതാണ്ട് 2060 ആകുമ്പോഴത്തേക്കും ലോകം 1000 കോടി ജനങ്ങളാൽ നിറയും എന്നാണ് കണക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ
0: സ്മിതയാണ്. സ്മിതയൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളായല്ലോ. ശാസ്താംകോട്ടയിൽ നിന്നും
1: ഹോസ്പിറ്റലിലൊക്കെ.
0: അയ്യോ, എന്ത് പറ്റി? ഓക്കെ, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ശരി, അപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ? ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണ്, ഓക്കെ അല്ലേ?
1: ആ ഓക്കെ, വരുന്നതേ ഉള്ളു. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ മറ്റേ ബാബുച്ചേട്ടനെ കാണാൻ പോകാന്നൊക്കെ?
0: ആ ശരി ശരി.
1: പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലായി, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല.
0: കണ്ടായിരുന്നോ ബാബുച്ചേട്ടനെ? കണ്ടായിരുന്നോ?
1: എന്തോ ഇല്ല, കാണാൻ പോയില്ല. ഇപ്പൊ പയ്യെ പയ്യെ നടക്കാൻ പറ്റുന്നതേ ഉള്ളു.
0: ശരി ശരി, അപ്പൊ എന്നാലും അതെല്ലാം ഒന്ന് ഓക്കെ ആവട്ടെ. അതുവരേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കാണാനൊക്കെ പോയാ മതി. ഏ ഓക്കെ. അപ്പൊ കുഞ്ഞുങ്ങള്, കുഞ്ഞൊക്കെ?
1: അയ്യോ, രണ്ടുപേരും ഇവിടെ ഉണ്ട്.
0: ഓക്കെ,
1: ഇപ്പൊ വിളിച്ചതേ ഈ പാട്ടില്ലയോ, ഇവരുടെ ഡോക്ടറുണ്ട് കുട്ടികളെ നോക്കുന്നത്, ശാസ്താംകോട്ട ഡോക്ടർ. ഇവര് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വിളിക്കുന്നത് എടുക്കുന്നതൊക്കെ. അപ്പൊ അവരോട് ഇവര് പറഞ്ഞ് റേഡിയോ കേൾക്കണം. അപ്പൊ ഡോക്ടർ ഒരു ദിവസം വരാന്നൊക്കെ ഇവരോട് ഏറ്റിട്ടുണ്ട്.
0: അപ്പൊ
1: ആ ഡോക്ടറിനും ഇവരുടെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറിനും ആന്റിക്കും വേണ്ടിയാ ഈ പാട്ട്.
0: ഓ ശരി, ഈ പാട്ട് അവർക്ക് വേണ്ടിട്ടാണ്, കുഞ്ഞുങ്ങളുടെ നിർദ്ദേശപ്രകാരം. ഓക്കെ, അപ്പൊ ഇതാ കുഞ്ഞു കേട്ടോളൂ.

0: മനോഹരമായ മറ്റൊരു ഗാനം കൂടി വീണ്ടും നമ്മൾ കേട്ടു. റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. മധു ബാലകൃഷ്ണൻ ആലപിച്ച്, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്തൊരു കോൾ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അനിത. ഞാൻ പേരൂരിന്നാ വിളിക്കുന്നത്.
0: അനിത.
1: അനിത.
0: ഓക്കേ.
1: കണ്ടിട്ട്
0: മോഹൻലാലിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയോ അതോ ചേട്ടച്ചനോട്?
1: എപ്പോഴും സ്നേഹം തോന്നി. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണത്.
0: അതെ അതെ അതെ അതെ. അതില മീനാക്ഷി എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് ശരിക്കും ദീക്ഷയും തോന്നും അല്ലേ?
1: ചേട്ടച്ചന്റെ മകളായിട്ടുള്ള ഒരു അച്ഛനും മകളും പോലെ തോന്നുന്ന സ്നേഹ സഹോദര
0: സ്നേഹം. എനിക്ക് അതില് ശരിക്കും ശ്രീനിവാസന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ചേട്ടനായിട്ടുള്ള ഡോക്ടറായിട്ട് വരുന്നത്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ശ്രീനിവാസന്റെ. എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം പവിത്രത്തിലെ ആ ഒരു ഡോക്ടർ. ഒത്തിരി എനിക്ക് ശരിക്കും ഞാൻ ശ്രീനിവാസന്റെ ഒരുപാട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണെങ്കിലും ആ ഒരു സിനിമയിലെ കഥാപാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അല്ലേ? നല്ലൊരു നല്ലൊരു മനോഹരമായൊരു ചിത്രമായിരുന്നു അത്. മനോഹരമായൊരു ചിത്രമായിരുന്നു അത്, രാജീവ് കുമാറിന്റെ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. ഓക്കെ.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: മനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ കേട്ടു, ശരത്തിന്റെ സംഗീതം. ഈ ശരത്ത് അദ്ദേഹം ചെയ്യുന്ന സംഗീതം അതെടുത്ത് പാടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും സംഗീതം പഠിച്ചൊരു വ്യക്തിക്ക് മാത്രമേ അത് പാടാൻ കഴിയുന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് അമ്മാതിരി കമ്പോസിങ് ആട്ടർ, ഒന്നൊന്നര കമ്പോസിങ് രചിച്ചത് വൻ വി ഗ്രൂപ്പ് സാറ്, ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ദാസേട്ടൻ, പവിത്രം എന്ന സിനിമയിലെ ഗാനമായിരുന്നു. അപ്പം ഇതിൽ രാഗം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രണ്ട് രാഗമാണ് ഈ പാട്ടിൽ എടുത്തിട്ടുള്ളത്. അത് ദ്വിജാവന്തി, മധ്യമാവധി. ഈ ദ്വിജാവന്തി എന്നുള്ള രാഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഈ മധ്യമാവധി അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി, അപ്പം നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറഞ്ഞോളൂ.
2: ബിനോയ്.
1: ബിനോയ്,
2: കടവൂർ നിന്ന് വിളിക്കുന്നു.
1: കടവൂർ നിന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ടാണെന്ന്
2: തോന്നുന്നു.
1: ആ ഓക്കെ, പേരും ശബ്ദവും ഏകദേശം എനിക്കൊന്ന് കണക്ട് ആയി വരുന്നുണ്ട്. അടിപൊളിയാണല്ലോ ഇത്. പാട്ട് പാടിയ ഈ കുഞ്ഞു വലിയ ഗായികയുടെ പേരെന്താണ്?
2: ധ്രുവ.
1: ധ്രുവ, ഓക്കെ. ധ്രുവ, വീട്ടിൽ എന്താ വിളിക്കുന്നേ?
2: മിന്നു.
1: മിന്നു, ഓക്കെ. മിന്നു, ആരാ ഈ പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ?
2: അല്ല, ഞങ്ങള് പഠിപ്പിക്കുക.
1: നല്ല
2: കഴിഞ്ഞാഴ്ച സൈക്കിളിൽ ഒരു പാട്ട് പാടിയില്ലായിരുന്നോ?
1: അതെ അതെ അതെ അതെ അതെ അതെ. നല്ല കാര്യം കേട്ടോ, കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ അവരുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ്. ഈ പുസ്തകങ്ങളിൽ അച്ചടിച്ച വാക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ
2: തീർച്ചയായിട്ടും
1: നല്ലൊരു കാര്യം. ഇതാരാ മുൻകൈ എടുക്കുന്ന ആരാണ്? പിന്നെ വിനോയ് തന്നെയാണ്. ശരി, വിനോയിന്റെ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? സംഗീതത്തോട് വളരെ കേൾക്കാനുള്ള ഒരു അടുപ്പമാണ്. ആസ്വാദനം മാത്രം. ആസ്വാദനാണ് ഏറ്റവും വലുത് കേട്ടോ. എന്നെ പോലെ ഞാനും വളരെ നല്ലൊരു ആസ്വാദനാണ് സംഗീതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ.
2: മറ്റേ സന്തോഷം.
1: ഇരുവീരൻ ചേട്ടൻ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. സന്തോഷേട്ടൻ
2: ഇന്നലെ
1: ചേട്ടൻ ഓ, അത് ശരി. സന്തോഷായിട്ടാണ് ഞങ്ങളുടെ ആസ്ഥാന ഗായകനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട്.
2: ഓക്കെ,
1: ശരി. എന്തായാലും സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം.
2: ഓക്കെ,
1: താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
3: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
2: എന്തിനാ? പത്രത്തിലിടാനാണോ?
3: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
2: റേഡിയോയിലോ?
3: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
2: അതെയോ?
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
2: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
4: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
5: വാത്സല്യം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കൈതപ്രം രചിച്ച് യേശുദാസും ചിത്രയും ആലപിച്ച ഒരു ഗാനം. എസ് പി വെങ്കടേഷിൻ്റെതായിരുന്നു സംഗീതം. ഈ വാത്സല്യം എന്ന ചിത്രമുണ്ടല്ലോ, അതിൽ അവസാന ഭാഗങ്ങളൊക്കെ എന്നെ ഒരുപാട് കരയിപ്പിച്ച ഒരു സിനിമ ഈ വാത്സല്യം. ഞാൻ കണ്ട് കരഞ്ഞ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ വാത്സല്യം ഏകദേശം അടുത്തൊക്കെ വന്ന് നിൽക്കും കേട്ടോ. ഒത്തിരി എത്ര തവണ കണ്ടാലും അതിൻ്റെ ഒരു ക്ലൈമാക്സും മമ്മൂട്ടിയുടെ വൈകാരികമായ ഡയലോഗും വർത്തമാനവും ആ ഒരു മൂവ്മെൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയും. ഈ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ ഹൃദയത്തിൽ പതിയുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ഓരോ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഏതൊക്കെയോ ഒരു അംശം നമ്മളിലൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ.
6: ഞാൻ തട്ടാമലയിൽ
5: നിന്നും ലളിതാമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
6: ആണോ?
5: ഓക്കെ. പക്ഷെ എന്നാലും വലിയ സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു ലളിതാമേ. നമ്മൾ ഒരാള് ആണോ? ഞാനിപ്പോ അത് പറയാൻ തുടങ്ങുമായിരുന്ന ഒരു കാര്യം, കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഫോൺ നമ്മള് ഒരാള് സംസാരിക്കും, നമ്മളെ ഫോണില് ഹലോ എന്ന് വെച്ച കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഇഷ്ടത്തോടെയും ഒരു മാതൃസ്നേഹത്തോടെയും മോനെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ, ശരിക്കും അത് അതൊരു വലിയൊരു മഹാഭാഗ്യമാണ് കേട്ടോ. അയ്യോ, ആണ് തീർച്ചയായിട്ടും അമ്മ വന്നോളൂ ഒരു ദിവസം. ഇതുപോലെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഓഫീസ് ഇവിടെ നമ്മളെ റേഡിയോയില്.
6: അയ്യോ മോനെ, ഒറ്റയ്ക്കൊന്നും വരാൻ വയ്യ.
5: അയ്യോ, ഓക്കെ ഓക്കെ, സാരില്ലമ്മേ. ഓക്കെ, നമുക്ക് എങ്ങനെയല്ലേ, ദൈവം നമുക്ക് അതിന്റെ അവസരം ഉറപ്പായിട്ട് തരും കേട്ടോ. ഉറപ്പ്
6: അന്ന് കിട്ടിയതിന് ശേഷം എനിക്ക് ഇരുപതിനും സന്തോഷത്തിന്റെ ഒരു ദിവസം കിട്ടി.
5: ആ
6: ഒരു ദിവസം
5: ായിട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന, അമ്മയുടെ ഒക്കെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു, അതെ അതെ, അതിങ്ങനെ നമ്മളെ വലയും ചുറ്റി ഇങ്ങനെ നിൽക്കും ചില ഈ സ്നേഹം. അതൊരു പ്രാർത്ഥന പോലെ, ഒരു അനുഗ്രഹം പോലെ നമ്മളെ ചുറ്റുവിനെ, അത് ആർക്കും അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രോഗ്രാം ഒക്കെ കണ്ടിരിക്കുക, സോറി, പ്രോഗ്രാം എല്ലാം കണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പിയായിട്ടിരുന്നോളൂ അമ്മേ, സന്തോഷമായിട്ടിരുന്നോളൂ. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ടൊരു അവസരം ദൈവം നമുക്ക് ഒരുക്കും. എന്തോ ഓക്കെ, സന്തോഷം അമ്മ, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ശരി അമ്മേ, ഓക്കെ.

0: വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി.
1: 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശതവാർഷികം 1957 കേരളത്തിൽ ആ ചടങ്ങുകളുടെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ മുൻപിൽ ശിവായിലകളിലെ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് വയലാർ രാമവർമ്മ എഴുതി, ദേവരാജൻ മാഷ് ഈണം നൽകി, കെ എസ് ജോർജ്, സിയോ ആൻഡോ, സുലോചന തുടങ്ങിയ 100 പേർ ചേർന്ന് തിരുവനന്തപുരം വി ജി ടി ഹാളിൽ അവതരിപ്പിച്ച വിപ്ലവ ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. വയലാറിൻ്റെ രചനയ്ക്ക് ദേവരാജൻ മാഷ് ആദ്യമായി ഈണം നൽകി എന്ന സവിശേഷതയും ഈ ഒരു വിപ്ലവ ഗാനത്തിന് ഉണ്ട്. മനോഹരമായ ഒരു ഗാനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാത്തോട് കാതുരത്തിൽ നിന്നും നമുക്ക് തൽക്കാലം ഇവിടെ പറയാൻ സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ പുഴയും നദിയൊക്കെ കാണാനായിട്ടൊക്കെ നമുക്ക് വളരെ ഭംഗിയാണല്ലേ അതിൻ്റെ കരയിൽ നിന്നൊക്കെ കാണുക. അപ്പോൾ അതിന് ഒരുപാട് സൗന്ദര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആ ഒരു ശബ്ദമാണ് അത് ഒഴുകുന്നു, അല്ലെങ്കിൽ അതൊരു നദിയാണ്, പുഴയാണ്, ജലമാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അതിനാ ഒരു ശബ്ദം കിട്ടണമെങ്കിൽ അതിൽ നിറയെ കല്ലുകളുണ്ടായിരിക്കണം, അല്ലെ? ആ കല്ലുകളിൽ തട്ടി തട്ടി തട്ടി പോകുന്ന ശബ്ദങ്ങളാണ് അതിനെ സൗന്ദര്യമുള്ളതും വളരെ ഭംഗിയുള്ളതും ഒക്കെ ആക്കി മാറ്റി അതൊരു നദിയാണ്, ജലമാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ ഒരു പാത തന്നെയാണ് എപ്പോഴും നമ്മുടെ ജീവിതം. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകട്ടെ. അതിനുള്ള ഒരു ആത്മധൈര്യവും ശക്തിയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കിട്ടി പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: നമസ്കാരം, കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാൻ രേഷ്മ, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, 4:30 വരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അവധി നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: ഹലോ രേഷ്മ.
1: ഹലോ, നമസ്കാരം.
2: കരിക്കോട്ട് നിന്ന് ലതികയാണ്.
1: ഓക്കെ ലതിക ചേച്ചി, ചോദിക്കട്ടെ.
2: ആ,
1: രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തു
2: ഹീമോഗ്ലോബിൻ.
1: ഹീമോഗ്ലോബിൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
1: ഹലോ, നമസ്കാരം. പേര് പറയോ. വിനയ. വിനയ. ഓക്കെ, ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാർ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
4: ഹലോ,
1: ഹലോ, നമസ്കാരം. ഓക്കെ റീത്ത അമ്മ, ചോദിക്കട്ടെ. സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ആരാന്ന് പറയണം. സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് അയ്യങ്കാളി. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
5: ഹലോ,
1: ഹലോ, നമസ്കാരം.
5: ശോഭന.
1: ഓക്കെ ശോഭന ചേച്ചി, ചോദിക്കട്ടെ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് പറയണം. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം
5: സോഡിയം
1: അല്ല.
5: ഒന്നുകൂടെ പറയട്ടെ. മാഗ്നീഷ്യം
1: അല്ല.
5: എനിക്കറിഞ്ഞു.
1: ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ,
6: ഹലോ,
1: ഹലോ, പേര് പറയോ.
6: ഹലോ,
1: ഹലോ, പേര് പറയോ.
6: ഉഷ, കൊല്ലം.
1: ഓക്കെ ഉഷ ചേച്ചി, അപ്പം ചോദ്യം ഇതാണ്, ഊർജത്തിന്റെ യൂണിറ്റ് ഏതാ എത്രയാന്ന് പറയണം. ഏതാണ് ഊർജത്തിന്റെ യൂണിറ്റ്? ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. ഹലോ,
7: ഹലോ,
1: ഹലോ, പേര് പറയോ. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാന്ന് പറയണം. ഊർജത്തിന്റെ യൂണിറ്റ്
7: ഇംഗ്ലീഷിൽ പറയാവോ.
1: ഊർജത്തിന്റെ യൂണിറ്റ് എനർജി അല്ല.
7: സെൽഷ്യസ് ആണോ
1: അല്ല. ഓക്കെ സാരല മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കിത് ഈ അടുത്തൊരു കോള് കണക്റ്റ് ആവുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ഓക്കെ, ആ കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
8: ഹലോ
1: ഹലോ, പേര് പറയോ. അനുപമ. ഓക്കെ, ചോദ്യം ഇതാണ്, പഴങ്ങളുടെ രാജാവ് ആരാന്ന് പറയണം.
8: മാംഗോ.
1: മാംഗോ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളെ, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111.
9: ഹലോ
1: ഹലോ, പേര് പറയോ.
9: മാഡം സുരേഷ്.
1: ഓക്കെ ചേട്ടാ, ചോദിക്കട്ടെ.
9: കിളിമാനൂർന്നാ വിളിക്കണേ. ഹലോ,
1: ചോദിക്കട്ടെ.
9: ആ ചോദിച്ചോളൂ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
1: നൈട്രജൻ സ്ഥിരീകരണ
9: സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കണ.
1: നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളെ വിളിക്കുന്ന പേര് എന്താണ്? നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളെ വിളിക്കുന്ന പേര്.
9: അയ്യോടേ,
1: ഓക്കെ ഓക്കെ ചേട്ടാ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്.
9: ഹലോ ഹലോ
1: ആ ഹലോ, പേര് പറയോ.
9: പേര് അമർ.
1: അമർ, ഓക്കെ ചോദിക്കട്ടെ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം. വേപ്പ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
1: ഹലോ, പേര് പറയോ. കേട്ടില്ല. ഓക്കെ ജയ ചേച്ചി, ചോദ്യം നമുക്കിവിടെ കുഴപ്പമില്ല, ചേച്ചിയുടെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. നോർക്കയുടെ ആസ്ഥാനം എവിടെയാണ്? നോർക്കയുടെ ആസ്ഥാനം ഏയ് കേരളത്തിനകത്താ. ട്രിവാൻഡ്രം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
1: ഹലോ
11: ഹലോ,
1: പേര് പറയൂ.
11: മഞ്ജിത്ത്
1: ചോദിക്കട്ടെ. മഞ്ജിത്ത്.
11: ഹലോ
1: ഹലോ, പേര് പറയൂ. മഞ്ജിത്ത് എന്നല്ലേ പറഞ്ഞേ?
11: മഞ്ജു.
1: ഓക്കെ, ചോദ്യം ഇതാണ്, എല്ലാ നിറത്തെയും ആഗിരണം ചെയ്യുന്ന വസ്തുവിന്റെ നിറം ഏതാണെന്ന് പറയണം. എല്ലാ നിറത്തെയും ആഗിരണം ചെയ്യുന്ന വസ്തുവിന്റെ നിറം.
11: കറുപ്പ്.
1: കറുപ്പ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
1: ഹലോ, പേര് പറയോ.
12: പേര് വാഫി.
1: ഓക്കെ, ചോദ്യം ഇതാണ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആരാണ്? ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ്. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ.
1: ഓക്കെ, ആ കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
12: ഹലോ
1: ഹലോ, പേര് പറയോ.
12: ഹരിക്കുട്ടൻ.
1: ഓക്കെ, ചോദ്യം ഇതാണ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആര്?
12: റൂദർഫോർഡ്.
1: റൂദർഫോർഡ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
1: ഹലോ, പേര് പറയോ.
13: മൻഹ.
1: മൻഹ, മൻഹ കുട്ടി ഏത് ക്ലാസ്സിലാ?
13: സെക്കൻഡ് സ്റ്റാൻഡേർഡില്.
1: ചോദിക്കട്ടെ, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാന്ന് പറയണം.
13: ആന.
1: ആന കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ ദേവജീത് റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ
1: ഹലോ, പേര് പറയോ.
14: നിവേദ്യ.
1: നിവേദ്യ ഏത് ക്ലാസ്സിലാ? ചോദിക്കട്ടെ, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാന്ന് പറയണം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. അടുത്ത ആരെങ്കിലും ഉണ്ടോ?
14: അമ്മുമ്മയുണ്ട്.
1: ആ, ചോദിച്ചോ, ആൻസർ ചോദിച്ചോ. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് പറയണം. ഹലോ
14: ഹലോ.
1: ആ, പറഞ്ഞോ, ആൻസർ അറിയോ മക്കൾക്ക്?
14: ഇല്ല.
1: അമ്മുമ്മ എടുത്ത് ചോദിച്ചോ. ഹലോ
14: ഹലോ,
1: അറിയോ?
14: ഇല്ല.
1: ഇല്ല, ഓക്കെ. അപ്പൊ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത തവണ വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
15: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846970840.
16: വിശേഷങ്ങൾ പറയൂ.
17: ഹേമ, ഇവിടെ July 9 to 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
18: ഹലോ
1: ഹലോ, പേര് പറയൂ.
18: പേര് ഔസ് എന്നാണ്. AOUSE.
1: ഓക്കെ, ചോദിക്കട്ടെ. ഒരു പക്ഷിയുടെ സാധാരണ ശരീരോഷ്മാവ് എത്ര എന്ന് പറയണം. ഒരു പക്ഷിയുടെ സാധാരണ ശരീരോഷ്മാവ് എത്ര.
18: പക്ഷിയുടെ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്.
1: അല്ല, കുറച്ചും കൂടെ, കുറെ കൂടെ
18: കൂടുതലാ.
1: ഇല്ല, ഇത് ചാവാത്ത പക്ഷിയാണ്.
18: ചാവാത്ത പക്ഷിയാണ്. 32.
1: അതിലൊക്കെ കൂടും.
18: ആണ് 41 ഡിഗ്രി സെൽഷ്യസ്
1: ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 41. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
19: ഹലോ
1: ഹലോ, പേര് പറയോ.
19: ഇത് നീതു ആണ്.
1: ചോദ്യം ഇതാണ്, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള
19: ബാരോമീറ്റർ.
1: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
20: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ, സിദ്ധു കുട്ടാ, ചോദിക്കട്ടെ. ഹൃദയസ്പന്ദനം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്. ഹൃദയസ്പന്ദനം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം. ഇസിജി കറക്റ്റ് ആൻസർ ആണ്.
16: ഓക്കെ,
1: താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണേ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ.
20: ഹലോ
1: ഹലോ, പേര് പറയോ. നെൽസൺ. ഓക്കെ നെൽസൺ ചേട്ടാ, ചോദ്യം എന്താണ്? വാഹന വേഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വാഹന വേഗം അളക്കുന്നതിനുള്ള ഉപകരണം. അറിയത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആവും. ആലോചിച്ച് നോക്ക്, നമ്മുടെ വാഹനത്തിന്റെ സ്പീഡോ മീറ്റർ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
21: ഹലോ
1: ഹലോ, പേര് പറയോ. സിക്കന്ദർ ആസാദ്. ആഹാ, കൊള്ളാലോ, ചോദിക്കട്ടെ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ.
21: വിറ്റാമിൻ കെ
1: അല്ല. ഓക്കെ, വൈറ്റമിൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
22: ഹലോ,
1: പേര് പറയോ. അതുല്യ. അതുല്യ ഏത് ക്ലാസ്സിലാ? ചോദ്യം ഇതാണ്, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു. അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ ടൊബാക്കോയില്. മോളെ, അതിനകത്തൊരു ഒരു കെമിക്കൽ ഉണ്ടല്ലോ, ആ ഒരു അതിന് പറയുന്ന പേരെന്താന്നാ ചോദിക്കുന്നേ. ടൊബാക്കോയിലുള്ള അടങ്ങിയിട്ടുള്ള ആ ഒരു കെമിക്കൽ കമ്പോണന്റ് ഉണ്ട്, അതിന്റെ പേര് അറിയോ? ആ ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
23: ഹലോ,
1: നിക്കോട്ടിൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ അമ്മ, പേര് പറയോ. ഓക്കെ, അക്കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
24: ഹലോ
1: ഹലോ, പേര് പറയോ.
24: ഞാൻ സജിത.
1: ഓക്കെ, ഏത് പദാർത്ഥമാണ് പാറ്റ ഗുളികയിലുള്ളത്? ഏത് പദാർത്ഥമാണ് പാറ്റ ഗുളികയിലുള്ളത്?
24: അറിയില്ല.
1: ഓക്കെ സാറില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദി നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
25: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ സന്തോഷ് ചേട്ടാ, ചോദ്യം ഇതാണ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്ന് പറയണം. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഓക്കെ, അക്കോളും ബ്രേക്ക് ആയിരിക്കുന്നു. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോൾ കണക്റ്റ് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്.
26: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: ഓക്കെ, തിരികെത്താം. കിട്ടിയ കിട്ടി പോയ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
0: ഹലോ രേഷ്മയ, അമ്മ ശബ്ദം കുറവ് കേട്ടോ?
1: ആണോ? ഓക്കെ, ചോദ്യം ഇതാണ്, വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാന്ന് പറയണം.
0: സിട്രിക് ആസിഡ്
1: അല്ല,
0: ടൈറ്റാനിക്കോ
1: അല്ല ആലോചിച്ചോ.
0: ഹലോ,
1: ആ പറഞ്ഞോ.
0: അസിറ്റിക്
1: ആസിഡ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: ഹലോ, എന്റെ പേര് വിഘ്നേശ്.
1: ഓക്കെ വിഘ്നേഷ്, എവിടുന്നാ വിളിക്കുന്നേ?
2: ഹലോ വിഘ്നേഷ്. ഹലോ,
1: ആ കേക്കുന്നുണ്ട്.
2: ഹലോ,
1: ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? സ്കർവി എന്ന രോഗം ഏത് അവസ്ഥ ഏത് അവയവത്തെ ബാധിക്കുന്നു? സ്കർവി എന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? ഹലോ ഹലോ, ആൻസർ അറിയോ? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കണം. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: അനൂഷ.
1: അനൂഷ, അനൂഷ ഏത് ക്ലാസ്സിലാ?
3: മൂന്നാം ക്ലാസ്.
1: സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നറിയോ? സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ.
3: അറിയത്തില്ല.
1: ഓക്കെ, സാരമില്ല മോളെ, വിളിച്ചു സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയോ. ഇപ്പൊ കുറച്ചു മുന്നേ വിളിച്ചതാണോ? അല്ല. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണ്, ധവള വിപ്ലവം ഏത് ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്? പാല്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
4: ഹലോ
1: ഹലോ, പേര് പറയോ.
4: പേര് റസ്മി.
1: ഓക്കെ റസ്മി, ചോദ്യം ഇതാണ്, ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാന്ന് പറയണം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ്.
4: ഹെർട്സ് ആണോ?
1: കേട്ടില്ല.
4: ഹെർട്സ് ആണോ?
1: അല്ല. ഹലോ ഹലോ ഹലോ, അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
20: ഹലോ,
1: പേര് പറയൂ.
20: എന്റെ പേര് പ്രീമ, മങ്ങാട് എന്നാണ്.
1: ഓക്കെ അമ്മ, ചോദ്യം ഇതാണ്, ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഇതാന്ന് പറയണം. ഹലോ. ഓക്കെ സാറില്ല, ഡെസിബൽ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഡെസിബൽ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
22: ഹലോ
1: ഹലോ, പേര് പറയോ.
22: നിവിനി.
1: നിവിനി ആണോ? ഓക്കെ, ചോദ്യം ഇതാണ്, ഇലക്ട്രിക് ബൾബ്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആവുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
23: ഹലോ
1: ഹലോ, പേര് പറയോ.
23: കൃഷ്ണദേവ്.
1: കൃഷ്ണദേവ്. ഓക്കെ കൃഷ്ണദേവ്, ചോദിക്കട്ടെ ആൻസർ. സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് പറയണം.
5: വിറ്റാമിൻ ഡി.
1: വൈറ്റമിൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
1: ഹലോ, പേര് പറയോ.
6: അർഷാദ്.
1: അർഷാദ്, ചോദ്യം ഇതാണ്, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രിക് ബൾബ്
6: തോമസ് ആൽവ എഡിസൺ.
1: എഡിസൺ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ, പേര് പറയോ.
7: ശ്രീറാം.
1: ശ്രീറാം, ഏത് ക്ലാസ്സിലാ?
7: ഫോർത്തില്.
1: ഫോർത്തില്, ചോദിക്കട്ടെ. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം.
7: പ്രമേഹം.
1: പ്രമേഹം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
1: ഹലോ, പേര് പറയോ.
8: അമ്പലവയിൽ നിന്ന് കാർത്തിക.
1: ഓക്കെ, ചോദ്യം ഇതാണ്, നേരത്തെ നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ പ്രമേഹം ഉണ്ടാവും എന്ന് പറഞ്ഞു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാന്ന് പറയണം. അമ്മമ്മമാരൊക്കെ വെക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഇല്ലേ, ഇൻസുലിൻ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
1: ഹലോ, പേര് പറയോ.
9: ഹലോ, ഷിയാസ് പള്ളിമുക്ക്.
1: ഓക്കെ, ചോദിക്കട്ടെ.
9: ചോദിച്ചോളൂ.
1: അൾട്രാസോണിക് കമ്പനങ്ങൾ പുറപ്പെടുവിച്ച് അതിന്റെ പ്രതിഫലനത്താൽ വഴിയിലെ തടസ്സങ്ങൾ മനസ്സിലാക്കി ഇരതേടുന്ന ഒരു ജീവി ഏതാന്ന് പറയണം. അൾട്രാസോണിക് കമ്പനങ്ങൾ പുറപ്പെടുവിച്ച് അതിന്റെ പ്രതിഫലനത്താൽ വഴിയിലെ തടസ്സങ്ങൾ മനസ്സിലാക്കി ഇരതേടുന്ന ഒരു ജീവി.
9: വളരെ വലിയ ചോദ്യമായി പോയല്ലോ.
1: ഒരു ചെറിയ ആൻസർ അത്.
9: ഇത്രയും നേരം ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചത് ഇപ്പം വലിയ ചോദ്യം.
1: ഇത് ചോദ്യം മാത്രമേ ഉള്ളൂ, ചോദ്യം മാത്രമേ ഉള്ളൂ വലുത്. ആ സാധനം ഇപ്പം കോഴിക്കോടൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്.
9: വവ്വാലാണോ?
1: വവ്വാല് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
10: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രശ്മിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-7429-3111. ഹലോ
22: ഹലോ
1: ഹലോ, പേര് പറയൂ.
22: നിതിനി.
1: മനുഷ്യ ശരീരത്തില് എത്ര അസ്ഥികളുണ്ടെന്ന് പറയണം. മനുഷ്യ ശരീരത്തില് അസ്ഥികളുടെ എണ്ണം
22: അറിയത്തില്ല.
1: അറിയത്തില്ല. ഓക്കെ, സാരമില്ല മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
27: ഹലോ
1: ഹലോ, പേര് പറയൂ.
27: ശ്രീരാജ്.
1: ഓക്കെ, ചോദിക്കട്ടെ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താന്ന് പറയണം. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം. ഓക്കെ, സാരുല മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, പേര് പറയൂ. ഹലോ ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
5: ഹലോ
1: ഹലോ, പേര് പറയൂ. ഓക്കെ, ഷംലേമ്മ ചോദിക്കട്ടെ. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം ഏതാന്ന് പറയണം. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. അറിയോ,
5: ചൈനയാണ് മോളെ.
1: അല്ല, ചൈനയല്ല, ചൈനയല്ല.
5: തമിഴ്നാട്.
1: അയ്യോ അല്ല അമ്മ,
5: അറിയത്തില്ല.
1: അമേരിക്കയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111.
11: ഹലോ
1: ഹലോ, പേര് പറയോ.
11: ഷിബി, എന്റെ പേര് ഷിബി.
1: ഓക്കെ, ചോദ്യം ഇതാണ്, മഷിക്കറ കളയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാന്ന് പറയണം. മഷിക്കറ കളയാൻ ഉപയോഗിക്കുന്ന ആസിഡ്.
11: ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ?
1: അല്ല, മഷിക്കറ കളയാൻ ഉപയോഗിക്കുന്ന ആസിഡ്. അറിയോ? ഓക്കെ, ഓക്സാലിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474311111. ഓക്കെ, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ, ചോദിക്കട്ടെ. ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഏതാന്ന് പറയണം. ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്.
12: ബോഡി ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്. ഓക്സിജൻ.
1: അല്ല, ഒരു ഒരു നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു പാർട്ടാ അത്, തലച്ചോറ്. അതെ, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്. അല്ലല്ല, തലച്ചോറിനകത്താന്ന് തോന്നുന്നു. തന്നെ
12: മറ്റേ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് അല്ലേ?
1: ഹോമോസാപ്പിയൻസ്. ഓക്കെ, സാറല്ല. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
1: ഹലോ, പേര് പറയോ.
13: അംബിക.
1: ഓക്കെ അമ്മ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് എന്താന്ന് പറയണം. സെറിബെല്ലോ അല്ല, ഏകദേശം ഒക്കെ അടുത്തെത്തുന്നുണ്ട്. അല്ല അല്ല അല്ല, തലച്ചോറിനകത്ത് തന്നെ. ഏകദേശം അടുത്തൊക്കെ വരുമായിരിക്കും, കറക്റ്റ് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ഹൈപ്പോതലാമസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
14: ഹലോ
1: ഹലോ, പേര് പറയോ.
14: ഷൈജ.
1: ഓക്കെ, ചോദ്യം ഇതാണ്, മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്ന് പറയണം. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്?
14: രണ്ട്.
1: രണ്ട് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
15: ഹലോ
1: ഹലോ, പേര് പറയോ.
15: ഹലോ, പ്രജിൻ തുമ്പറ.
1: ഓക്കെ, ചോദ്യം എന്താണ്, മണ്ണിര ശ്വസിക്കുന്നത് എന്ത് വെച്ചിട്ടാന്ന് പറയണം. മണ്ണിര ശ്വസിക്കുന്നത്
15: തൊക്ക്.
1: തൊക്ക് കറക്റ്റ് ആൻസർ.
15: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
16: ഹലോ
1: ഹലോ പേര് പറയോ.
16: നേരത്തെ വിളിച്ചതൊന്നുകൂടെ,
1: നമുക്ക് ഒരു തവണ മാത്രമേ കോള് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പൊ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474249311 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്, നമുക്കൊരു ഗാനം കേട്ട് തിരികെ

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ധ്വനി എന്നാണ് പേര്. പേരൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ, ധ്വനി. അപ്പൊ എന്തായാലും ധ്വനിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് അറിയാം, ഒപ്പം നമുക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ധ്വനിയുടെ വിശേഷങ്ങളും പാട്ടുകളും, നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ധ്വനി. ഏതായാലും നമുക്ക് പിറകെ ഇതെല്ലാം ആസ്വദിക്കാം. അപ്പൊ ഏതായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് ധ്വനിയെ സ്വാഗതം ചെയ്യാണ്. ഹായ് ധ്വനി. ആ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം?
1: കുഴപ്പമില്ല, ഹാപ്പിയാണ്.
0: ഹാപ്പിയാണ്? ഭയങ്കര ഹാപ്പിയാണോ? എന്തുകൊണ്ടാ ഹാപ്പി?
1: അതെ, ഇവിടെ വരുമ്പോ ഭയങ്കര ഹാപ്പി ഇല്ലേ?
0: ഇവിടെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണോ? തിരിച്ചു പോകുമ്പോഴോ?
1: തിരിച്ചു പോകുമ്പോഴും ഇവിടെ വന്നൊരു ഹാപ്പി ഉണ്ട്.
0: ആ, ഇവിടെ വന്നൊരു ഹാപ്പി അങ്ങനെ നിലനിൽക്കും അല്ലേ? ഓക്കെ, എന്താണ് ഇന്ന് ഇവിടെ വരുമ്പോ എന്താണ് ഇവിടെ പരിപാടി, എന്തിനാ വന്നത്?
1: പാട്ട് പാടാനും പിന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാനും
0: ഒക്കെ ആയിട്ടാ വന്നത്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ? അപ്പൊ നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടി തരുമോ? ഓ, എനിക്ക് വയ്യ. പിന്നെന്താ? ആ, അപ്പൊ ധ്വനിയുടെ വിശേഷങ്ങള് അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ധ്വനിയുടെ വിശേഷം നമ്മൾ രണ്ടുപേരും മാത്രമല്ല പറയുന്നത്, അങ്ങോട്ടും അറിയുന്നത് ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒരുപാട് ആൾക്കാർ, അമ്മമാരും എല്ലാം ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കാണ് ധ്വനിയുടെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ധ്വനി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എല്ലാം അങ്ങോട്ട് പറഞ്ഞോ.
1: GHS പണയിൽ, പിന്നെ എ ഡിവിഷൻ പഠിക്കുന്നു.
0: എ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ക്ലാസ്?
1: ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്.
0: സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അല്ലേ? കൊച്ച് ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാണ് കേട്ടോ, ഡിവിഷൻ വരെ പറഞ്ഞു. ഇപ്പം ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ ക്ലാസ് നമ്പറും ഡിവിഷനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധ്വനിയെ കിട്ടും, പെട്ടെന്ന് കിട്ടും അല്ലയോ. ഓക്കെ, സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പോരെ. ധ്വനി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, എ ഡിവിഷനിൽ പഠിക്കുന്നു അല്ലേ? എന്താ പറയുക, ധ്വനിയെ കിട്ടും.
1: സ്റ്റാൻഡേർഡ്
0: മാറിയോ? സന്തോഷം കൊണ്ട് സ്റ്റാൻഡേർഡ് ഒക്കെ മറന്നു പോയോ? ഉറപ്പിച്ചോ? അപ്പം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊച്ചിന് തെറ്റിപ്പോയതാ, പക്ഷെ സന്തോഷം ഇങ്ങനെ അങ്ങ് ആഹ്ലാദം വന്നപ്പോഴത്തേക്കിന് അല്ലേ ആ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഒക്കെ അങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, എ ഡിവിഷനിൽ പഠിക്കുന്ന ധ്വനി എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു തരുമോ സാറുമാര്? ആ, നമ്മുടെ ധ്വനിയെ കണ്ടുപിടിക്കാൻ എല്ലാവരും എളുപ്പം മാർഗമാണ് കേട്ടോ. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, അപ്പാപ്പൻ, പിന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, മുത്തശ്ശി ഉണ്ടായിരുന്നു, കുറെ ദിവസമായിട്ട് മരിച്ചു. പിന്നെ വീട്ടില് എല്ലാരും ഹാപ്പി ആയിട്ട്.
0: വീട്ടില് ഹാപ്പിയാണ്? ഓ, ഫുൾ ടൈം ഹാപ്പിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അല്ലേ. സ്കൂളിലോ?
1: സ്കൂളില് ഹാപ്പിയാണ്.
0: സ്കൂളില് ഹാപ്പിയാണ് അല്ലേ. മോളുടെ വീട് എവിടെയാണ്?
1: എന്റെ വീട് പനയം.
0: പനയത്ത് എവിടെയാണ്?
1: പനയത്ത്
0: വയലിലോ? വയലിൽ കൊണ്ട് വീട് വെച്ചോ? വയലിന്റെ അങ്ങേക്കറിയില്ലോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അമ്മയും അച്ഛനും ഒക്കെ എന്ത് ചെയ്യുന്നു? സുഖായിട്ടിരിക്കുന്നു. വർക്ക് ചെയ്യാണോ?
1: അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു, അമ്മ ആശുപത്രിയിൽ പോയി. അമ്മക്ക് ഏറിയ ജോലിയുണ്ട്. പനിയായിട്ട് പോന്നില്ല.
0: ഓ, പനിയായിട്ട് ഇന്ന് പോയില്ല, അല്ലെങ്കിൽ അമ്മയും വന്നേനല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മോള് മൊത്തത്തിൽ ഹാപ്പിയാണ്. എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിടം തൊട്ടേ നല്ല ഹാപ്പി, നല്ല എന്താ ഒരു എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേനൊക്കെ ആയിരിക്കണം എപ്പോഴും കേട്ടോ. പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
1: സ്കൂളില് കുറെ കൂട്ടുകാരികളുണ്ട്, പിന്നെ അവരുടെ കളിക്കാം, പഠിക്കാം, കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോ വെച്ച് കളിക്കാം.
0: കടിക്കാം?
1: കടിക്കാം.
0: കളിക്കാം, അതല്ലേ പറഞ്ഞേ, കളിക്കാം, പഠിക്കാം, ചിരിക്കാം ഇല്ലയോ, അങ്ങനെയൊക്കെയാണ് അല്ലേ.
1: എല്ലാം ചെയ്യാം.
0: എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അതൊക്കെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് ആരാണ്, നമ്മുടെ ഫ്രണ്ട്?
1: വീട്ടിലെ ബെസ്റ്റ് സുഹൃത്ത് ചേച്ചിയാ, സ്കൂളിൽ എനിക്ക് എല്ലാരും ഇഷ്ടാ.
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു അങ്ങനൊരു സുഹൃത്തൊന്നും ഇല്ല നമുക്കില്ലയോ? ഉണ്ടോ? അങ്ങനെ സുഹൃത്തില്ല, എല്ലാ സുഹൃത്തുക്കളാണ്. ടീച്ചേഴ്സ് ഒക്കെയോ?
1: സുഹൃത്തുക്കളാണ്, അത് പ്രായം കൂടിയുണ്ട്.
0: ഗുരുക്കളെന്ന് വിളിക്കും അല്ലേ, ഗുരുക്കന്മാരെന്ന് പറയാം എല്ലാരും അല്ലേ. ഓ, അവർക്ക് പ്രായം കൂടുതലായതുകൊണ്ട് നമുക്ക് സുഹൃത്ത് വലയത്തിൽ പെടുത്താൻ പറ്റില്ല. ഈ സുഹൃത്താവണമെങ്കിൽ എത്ര വയസ്സുവരെ വേണം?
2: ടീച്ചർമാരുടെ വയസ്സ് വേണം, എന്നാലും സുഹൃത്താവാൻ പറ്റൂ. അല്ല, നേരത്തെ പറഞ്ഞു ടീച്ചർമാര് പ്രായം കൂടുതലല്ലേ, അപ്പം ഗുരുക്കന്മാര് അതല്ലേ പറഞ്ഞത്?
1: കൊച്ചിന്റെ
2: സുഹൃത്ത് ആരൊക്കെയാണ്?
1: എന്റെ സുഹൃത്ത് എല്ലാരും നല്ല തോന്നത്തില്ല, എല്ലാരും നല്ല സുഹൃത്ത്.
2: ആരും നല്ലവരായിട്ട് തോന്നുന്നില്ല,
1: അതുകൊണ്ട് എല്ലാരും നല്ല സുഹൃത്ത്.
2: അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്തിപ്പെടുത്തി നമ്മളില്ലേ, ആരും നല്ലവരില്ല അവിടെ, അതുകൊണ്ട് നമുക്ക് എല്ലാരും നല്ല സുഹൃത്തുക്കളാ. ഓ ശരി ശരി ശരി, അങ്ങനെയാണ് കാര്യങ്ങളുടെ പടപ്പ് അല്ലേ. ഓക്കെ ഓക്കെ, എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
1: കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്.
2: എന്ന് ആരാണ് പറഞ്ഞത്, അച്ഛനോ അമ്മയോ?
1: രണ്ടുപേരും പറയും.
2: രണ്ടുപേരും പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതല്ലേ. സ്കൂളുകാരും പറയാറില്ല?
1: സ്കൂളിൽ
2: എന്താ പറയുന്നേ? എന്താണെന്ന്?
1: അത്ഭുതമാണെന്നൊക്കെ.
2: ഓ, അത്ഭുതമാണെന്നില്ല, ഇത്രയും മാർക്കൊക്കെ മേടിച്ചത് ആണോ? അങ്ങനെ അത്ഭുതമൊക്കെ പിടിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സിനെ? കൊറേ ദിവസം
1: നടന്നിട്ടുണ്ട്
2: അത്ഭുതപ്പെടുത്താനോ? ആ കൊച്ചു കൊറേ ദിവസം ടീച്ചർമാരെ അത്ഭുതപ്പെടുത്താൻ നടന്നിട്ടുണ്ട്. എന്നിട്ട്
1: അത്ഭുതപ്പെട്ടിട്ടുണ്ടോ?
2: എങ്ങനെ അത്ഭുതപ്പെട്ടത് ടീച്ചർ?
1: ചിരിച്ചു കാണിക്കും.
2: സന്തോഷിച്ചോണ്ടിരുന്ന മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുകയും കൂടെ വേണം. ഓക്കെ, പിന്നെ ഒരു പാട്ടുകാരിയാന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ ആണോ? ആണോ, അപ്പൊ നമുക്കൊരു പാട്ട് പാടിത്തരൂ. ഏത് പാട്ടാ ഇഷ്ടം?
1: എനിക്ക് ഒരു കവിത അറിയാം.
2: പിന്നെ സിനിമ പാട്ടൊക്കെ അറിയാമോ?
1: സിനിമ പാട്ടൊക്കെ അറിയാം.
2: ഏത് പാട്ടറിയാം?
1: ആനക്കണിയിലെ, പിന്നെ പഴയൊരു പാട്ടുണ്ട് കദളി വാഴ.
2: പിന്നെ
1: പിന്നെ സാറ് പഠിപ്പിച്ചു തന്നത് ഒരു തുമ്പിയുടെ പാട്ടുണ്ട്.
2: തുമ്പിയുടെ പാട്ടുണ്ട്. പിന്നെ ഇത്രയും പാട്ട് അറിയോ? ഓക്കെ, അപ്പൊ എനിക്കിത് കേട്ടപ്പോ എനിക്ക് കദളി വാഴ അല്ലെ പഴയ പാട്ട്, അതൊന്ന് കേൾക്കണത് ഒരു ആഗ്രഹം, അത് പാടിത്തരൂ.

0: പോകട്ടെ.
1: സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി കേട്ടോ. സൂപ്പർ, എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്. എന്തുകൊണ്ടാണ് ഈ പഴയ പാട്ടൊക്കെ ആര് പഠിപ്പിച്ചതെന്ന്?
0: ഞാൻ കേട്ട് പഠിച്ചപ്പോ ഇടക്കിടക്കേക്ക.
1: ആണോ ഈ പാട്ട് ഇഷ്ടമാണോ? ഏ, പഴയ പാട്ടാണ് ഇഷ്ടം?
0: പഴയ പാട്ട് ഇഷ്ടാ, പുതിയ പാട്ട് ഇഷ്ടാ.
1: ഒറ്റയ്ക്ക് ഇരുന്ന് കേട്ടിട്ട് എഴുതി പഠിച്ചോ അതോ കേട്ട് കേട്ട് പഠിച്ചോ?
0: കേട്ടിട്ട് പഠിച്ചേ.
1: ആഹാ, പഠിക്കുകയാണല്ലോ. അപ്പം ഞങ്ങളെ സന്തോഷിപ്പിച്ചു കേട്ടോ. ധ്വനി ധ്വനി മാത്രല്ല സന്തോഷിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ. ഇത് ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഈ പാട്ട് എവിടെ സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? എവിടെങ്കിലും ഒക്കെ മത്സരങ്ങൾക്കൊക്കെ
0: പാടിയിട്ടുണ്ടോ?
1: ആണോ?
0: കവിത സ്റ്റേജിലൊക്കെ ചെന്ന് പാടും.
1: ആണോ? ആഹാ, ഇനിയിപ്പോ അങ്ങനൊന്നും അല്ല. ഇനിയിപ്പോ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ പഠിച്ച് വലിയ വലിയ വലിയ വലിയ മുട്ടം പാട്ടുകാരിയാവണം കേട്ടോ.
0: ഈ പാട്ടല്ല, വേറെ സിനിമാ പാട്ട് ബീച്ചിലൊക്കെ പോയി പാടിയിട്ടുണ്ട്.
1: അത് രണ്ടുപേരും പഠിക്കേ.
0: ചോര കൺമുയൽ.

0: ഓ, ഞങ്ങള് ഉറക്കി കളഞ്ഞു കേട്ടോ. കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ ഇമ്മ വന്നപ്പോഴാണ് കണ്ണു തുറന്നത്. മനോഹരായിരുന്നു കേട്ടോ, സൂപ്പറായിട്ട് നമ്മള് പാടുന്നുണ്ട് കേട്ടോ. പഠിച്ചു പഠിച്ച് വലിയൊരു പാട്ടുകാരി ആവണം കേട്ടോ. അതുപോലെ തന്നെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതെന്തിനു
1: വേണ്ടിട്ടാ?
0: പഠിക്കത് എന്തിനു വേണ്ടിട്ടാ?
1: പഠിക്കുന്ന പഠിച്ചു വലുതായി വളരെ വളർന്ന് ജോലിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്
0: പഠിക്കുന്നത്. അപ്പൊ എന്ത് ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്? മോക്ക് പഠിച്ചു വളർന്നായിട്ട് ആരാവാനാണ് ആഗ്രഹം?
1: എനിക്ക് കളക്ടർ ആവാനാണ് ആഗ്രഹം.
0: കളക്ടർ ആവാനാണ് ആഗ്രഹം? കളക്ടർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെയുണ്ട്?
1: പ്രശ്നം പറയുമ്പോ ആ പ്രശ്നം തീർക്കണം, പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ അത് മൊത്തം തീർക്കണം. പിന്നെ കുറെ പ്രശ്നം, അത്യാവശ്യമായിട്ടുള്ള പ്രശ്നമൊക്കെ വന്നാ അതിന് പോലീസുകാരുടെ കൈ കൊടുക്കും.
0: പോലീസുകാരുടെ സഹായം തേടും അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പോഴെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. കളക്ടറെ കണ്ടിട്ടുണ്ടോ നേരിട്ട്?
1: കളക്ടറെ കണ്ടിട്ടുണ്ട് നേരിട്ട്.
0: ഉണ്ടോ? എവിടെ വെച്ച്? ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ മോള്, അപ്പൊ എന്തായാലും പഠിച്ചു, നല്ല പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ചു നല്ലൊരു കളക്ടർ ആവണം, അതിലൊരു നല്ലൊരു നല്ലൊരു പാട്ടുകാരി കൂടി ആവണം കേട്ടാ. നല്ല മിടുക്കിയാവണം. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ നല്ലൊരു കളക്ടറും നല്ലൊരു ഗായികയും ഒക്കെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്.
2: ഇതുവരെ കേട്ടത് കുട്ടി മനസ്സ്.

ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
0: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
0: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
5: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്,
6: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
5: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
6: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
5: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
6: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. 1000 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബിൽ വരുന്നവർക്കും ബാറ്ററി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ഓൺഗ്രിഡ് പദ്ധതികളുടെ സർക്കാർ സബ്സിഡിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രാത്രിയും പകലും AC, ഇൻഡക്ഷൻ കുക്കർ, വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിച്ചു വൈദ്യുതി ബിൽ ഒഴിവാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747423821. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പത്മന ക്യാമ്പസിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 4 വർഷത്തെ BA സംസ്കൃത വേദാന്തം, BA മലയാളം കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അവസാന തീയതി ജൂലൈ 13. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496711836. മറ്റൊരു നമ്പർ 9847253162. MG സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഏകജാല പ്രവേശനത്തിനുള്ള പ്രത്യേക അലോട്ട്മെന്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 13 വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യാം. MG സർവകലാശാലയുടെ PG ഏകജാല പ്രവേശനത്തിന്റെ 3 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ലഭിച്ചവർക്ക് 13 വൈകിട്ട് 4:30 മുൻപായി കോളേജുകളിൽ എത്തിച്ചേരണം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 13 വൈകിട്ട് 10:30 വരെ നടക്കും. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447508524. കേരള കേന്ദ്ര സർവകലാശാലയിൽ BSc ഫിസിക്സ്, BSc ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ 4 വർഷ ഓണേഴ്സ് UG പ്രോഗ്രാമുകൾ കൂടി ഈ അധ്യയന വർഷം ആരംഭിക്കും. ഇതുൾപ്പെടെ കേന്ദ്ര സർവകലാശാലയിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUED UG പരീക്ഷ എഴുതുന്നവർക്ക് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരിൽ വിവിധ ആനുകൂല്യങ്ങൾ അർഹരായവരുടെ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരാതികൾ നാളെ രാവിലെ 11:00 അറിയിക്കണം. നന്മമരം ഗ്ലോബൽ ഫൌണ്ടേഷനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പത്മന ക്യാമ്പസും ചേർന്ന് മധുരവനം സൃഷ്ടിക്കുന്നു. 2026 ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10:00 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഫലവൃക്ഷത്തെ നേരിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഇന്ന് പല ഭാഗത്തും മഴയ്ക്ക് സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: അൾട്രാമൊണ്ടെയ്ൻ. അൾട്രാമൊണ്ടെയ്ൻ.
4: Ultramontane is spelled as U L T R A M O N T A N E.
5: This is an adjective and means one advocating supreme papal authority in matters of faith and discipline. 2. Situated on the other side of the Alps from the point of view of the speaker. മലയാളത്തിൽ വിശ്വാസത്തിന്റെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിൽ പോപ്പിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന.
4: Thank you all.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു K കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
5: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
4: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
6: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
4: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
4: ഓണക്കാലത്തെ യാത്രാ നിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in ൽ പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി നമസ്കാരം.
10: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
11: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
12: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
11: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
12: ഡബിൾ ഹാപ്പി.
11: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
13: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ അമിത ലാളനം വരുത്തുന്ന ദുരന്തം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
14: എക്സസീവ്ലി പാമ്പേർഡ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. പൊതുവെ അവർ കരിയർ രംഗത്തും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും അവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് ഇതിലൊന്നും സക്സസ്ഫുൾ ആയിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. ഒരു 20 വയസ്സോ 25 വയസ്സോ കഴിഞ്ഞിട്ട് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് റിവേഴ്സ് ചെയ്യാനോ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അത്ര എളുപ്പമല്ല. ചെറിയ പ്രായത്തിലെ ഈ ഒരുപാട് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. പാമ്പറിങ്ങിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ വീട്ടിലും വലിയ സാധ്യതകളൊക്കെ വളർന്നു. ആ സാമ്പത്തികമായി കിട്ടിയ അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ കുട്ടികളിലേക്ക് അല്ലെ കുട്ടികളുടെ ഒരു അഡ്വാൻറ്റേജിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ വളർച്ചയെ ഉപകരിക്കുന്നതിൽ കൂടുതൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ശരിയായ രീതിയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലൂടെ തന്നെ കടന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അവരുടെ അഡൽട്ട്ഹുഡിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഈ ഹൈലി പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ഈ പാമ്പേർഡ് ചൈൽഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയുണ്ട്. അത്തരം കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അവർ എല്ലാ ഹാർഡ്ഷിപ്പിൽ നിന്ന് അവരെ ഷീൽഡ് ചെയ്താണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടാനുള്ള അവസരങ്ങൾ കൊടുക്കാതെ അവരെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആക്കി വളർത്തിക്കൊണ്ട് വരുന്ന പേരൻസ് ഉണ്ട്. അത് പേരൻസിന്റെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ പേരൻസ് ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നതിന്റെ അഡ്വാൻറ്റേജ് കുട്ടികൾക്ക് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ പേരൻസിന് സമയമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ടാകാം. ചിലടത്ത് ഇത് ഗ്രാൻഡ് പേരന്റിങ്ങിന്റെ പ്രശ്നമാണ്. ഗ്രാൻഡ് പേരൻസ് പലപ്പോഴും ചെയ്യുന്ന പേരന്റിങ് അല്ല പാമ്പറിങ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവരെ ആക്ഷിപ്പിൽ നിന്ന് ഷീൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിടാനുള്ള സാധ്യതകൾ അവർക്ക് കൊടുക്കാതിരിക്കുക. ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ആണ് ഇത്തരം കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് നേരിടാനായിട്ട് അവർ വളർന്നു വരുമ്പോൾ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവർ ഭയങ്കരമായ ദേഷ്യം കാണിക്കുക, പൊട്ടിത്തെറിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് വിൽറ്റ് ചെയ്തു പോവുക, അത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുക, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഇത്തരം കുട്ടികളിൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഫെയിലിയറുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അവർ വിചാരിക്കുമ്പോഴെല്ലാം വിജയം കിട്ടണം, അവരാഗ്രഹിക്കുമ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും സാധിക്കണം. അപ്പോൾ ഒരു തോൽവിയോ ഒരു തിരിച്ചടിയോ ഒരു പ്രതിസന്ധിയോ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത്തരം കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് കിട്ടിയ ഒരു പാമ്പറിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ല അവർക്ക് ലൈഫിൽ ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചുള്ളൊരു അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ, അത്തരം കുട്ടികൾ അഡൽറ്റ്ഹുഡിൽ ഒരു വലിയ പരാജയമായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷെ അവിടെ വരെയൊക്കെ നമ്മൾ ഇവരെ ഇങ്ങനെ വളരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ എത്ര കൊണ്ടുപോയാലും എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, പുള്ളി മെഡിക്കൽ ഡോക്ടറാണ്, പക്ഷെ പേരൻസിനെ ഒരു ഡോക്ടർ വരെ ആക്കാൻ കഴിഞ്ഞു. കാരണം അതുവരെയുള്ള സാഹചര്യങ്ങളിലെല്ലാം അവർ പൈസ കൊടുത്തും അസിസ്റ്റൻസ് കൊടുത്തും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തും ഒക്കെ ഒരു തരത്തിലൊക്കെ ഡോക്ടറാക്കി. പക്ഷെ പുള്ളി പ്രാക്ടീസ് ചെയ്യത്തില്ല. പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്താണ്, പുള്ളിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടണം. ഇൻഡിവിജ്വലായിട്ട് നേരിട്ടേ പറ്റുള്ളൂ, കാരണം വീട്ടുകാർക്ക് പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പുള്ളിയുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റും. പല ഹോസ്പിറ്റലും പുള്ളി മാറി മാറി ജോലി ചെയ്തു. എല്ലായിടത്തും ഒരു മാസം, രണ്ട് മാസം, മൂന്ന് മാസം കഴിയുമ്പോൾ പുള്ളി വിഡ്രോ ചെയ്യും. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാതെ പുള്ളി വീട്ടിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അവസാനം ഇപ്പോൾ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലിയാണ്. ഒരു ഡോക്ടറിന് ചെയ്യേണ്ട ഒരു ജോലിയല്ല അത്. വീട്ടിലിരുന്ന് ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് ചെയ്തുകൊണ്ടാണ് പുള്ളി സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ പോലും ഇഫക്റ്റീവ് ആകാതെ പോയത് പുള്ളി ഒരു പാമ്പേഴ്ഡ് ചൈൽഡ് ആയതുകൊണ്ടാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുത്തു. മോൻ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറായാൽ മതി, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് എല്ലാം നടത്തി അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം പുള്ളി ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഫെയിലിയറാണ്. കാരണം പുള്ളിക്ക് ഒരു വിവാഹ ജീവിതവും പറ്റിയിട്ടില്ല. ഒരു വിവാഹമൊക്കെ കഴിച്ചു, അത് രണ്ട് മാസം കൊണ്ട് തന്നെ അതെല്ലാം മോശമായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പുള്ളി പരാജിതനായി ജീവിക്കേണ്ടി വരികയാണ്. ഇത്തരം കുട്ടികളുടെ വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേഷനോ ആക്ഷനോ ഉണ്ടാവില്ല. അവർ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം അവരുടെ ആ ഇനിഷ്യേഷൻ എപ്പോഴും നടത്തിക്കൊടുത്തത് അവർക്ക് ചുറ്റുമുള്ള പ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വന്തമായിട്ടൊന്നും ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല, അവർക്കൊരു ആക്ഷനും ഉണ്ടാവില്ല. ഇപ്പം വിവാഹ ജീവിതത്തിൽ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ പിന്നിട്ട ഒരു ഹസ്ബൻഡും വൈഫാണ്. അവർ രണ്ടുപേരും പ്രൊഫഷണൽസാണ്. പക്ഷേ ഈ ആൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെ ആ പുരുഷനെ സംബന്ധിച്ച് പുള്ളിക്ക് ആ വിവാഹ ജീവിതം വളരെ മോശമായ രീതിയിൽ പോവാണ്. പക്ഷെ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ, പുള്ളിക്ക് അത് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇനിഷ്യേഷനും പുള്ളിയുടെ ഭാഗത്തുനിന്ന് പറ്റുന്നില്ല. പുള്ളി ഇതെല്ലാം നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പെൺകുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞു. അവൾക്ക് ടോളറേറ്റ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒന്നുകിൽ നേരെയാക്കി പോകണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകണം, രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുന്ന വഴി തടഞ്ഞ് നിൽക്കുകയാണ്. പുള്ളി നേരെയാകും, ഞാനെല്ലാം ശരിയാക്കാം, ഞാനെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ പുള്ളിക്ക് ഒരു ഇനിഷ്യേഷനും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ആക്ഷനും ഇല്ല. എന്നാൽ ഇത്തരത്തിൽ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹ ബന്ധത്തെ മെച്ചപ്പെടുത്താനായിട്ട് പുള്ളിക്ക് ഒരു ആക്ഷനും ഉണ്ടാവുന്നില്ല. ഒരു ലീഡർഷിപ്പും ഇല്ല. ഇത്തരം ആൾക്കാർക്ക് ഒരു ലീഡർഷിപ്പ് ഇല്ല, അവർക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ശരിയായ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഓവറായിട്ട് പാമ്പർ ചെയ്ത ഒരാളിൻ്റെ പിന്നീടുള്ള സ്റ്റേജിൽ അവർക്ക് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഡെഫിഷ്യൻസീസ് ആണ് ഉണ്ടാകുന്നത്. ഇത് പേരൻസൊക്കെ വളരെ നേരത്തെ മനസ്സിലാക്കണം. ഇന്ന് സാമ്പത്തികമായ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. അത് എഡ്യൂക്കേഷൻ പോലും ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഓരോ ഫിനാൻഷ്യൽ ക്ലാസ്സിനും അല്ലെ ഓരോ എക്കണോമിക് ക്ലാസ്സിനും പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു കോളേജിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. കോണ്ടിനെന്റൽ ഫുഡ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അങ്ങനെ എല്ലാ തരത്തിലൊക്കെ. ഒരു തരത്തിലും കുട്ടികൾക്ക് യാതൊരു ചലഞ്ചും വരരുത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പേരൻസ് പലപ്പോഴും കുട്ടികളെ വിടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടാണ് വിടുന്നത്. ഒരു എ സി ഇല്ലാതെയൊന്നും അവർക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല. കറണ്ട് ഇല്ലാതെവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഫോണില്ലാതെവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ പഠിക്കാൻ പോലും പെടുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ പോലും കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ചാലഞ്ചുകളെയും എല്ലാം നമ്മൾ അവിടെ ഇല്ലാതാക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രോയിലർ ചിക്കൻ ആയിരിക്കും. അതിനാ നമുക്ക് ഒന്നിനും അവസാനം കൊള്ളിക്കില്ല. ഇതാണ് സംഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഈ അമിതമായി നമ്മൾ കുട്ടികൾക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവസാനം രൂപപ്പെട്ടു വരുന്ന വളരെ ഇൻഎഫക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുന്നു. ഇവർക്ക് ഒരു റെസീലിയൻസ് വളരെ കുറവാണ്. എല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും ഒരു കോൺസിക്വൻസസ് നേരിടാൻ അനുവദിക്കാത്തത് കൊണ്ടും ഇവരിലൊരു റെസീലിയൻസ് ഉണ്ടാവില്ല. ഒന്നിൻ്റെയും കോൺസിക്വൻസസ് അവർ നേരിട്ടിട്ടില്ല. ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ആ പരീക്ഷയെ ജയിപ്പിക്കാൻ പറ്റുന്ന പാക്കേജുകളൊന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുവിടുന്നത്. അതെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്ന പാക്കേജ്
15: പാക്കേജുകളാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങൾ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുവിടും. ഇനി ജോലിക്കായിട്ടും നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. ജോലിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊന്നും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയും ഇന്ന് ലോകത്തില്ല. അപ്പം എവിടെ ജോലിക്ക് പോകുമ്പോഴോ അവിടെയെല്ലാം പലതരത്തിലുള്ള ഹാർഡ്ഷിപ്പുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ ചെന്ന് സഹകരിക്കേണ്ട വ്യക്തികളൊക്കെ പലതരത്തിലുള്ളവരായിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടിയ ഒരു കംഫോർട്ട് സോണോ ഒരു എഡ്യൂക്കേഷൻ ടൈമിൽ നമുക്ക് കിട്ടിയ ഒരു കംഫോർട്ട് സോണോ ഒന്നും റിയൽ ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ക്ഷമയെല്ലാം ഭയങ്കരമായിട്ട് നശിക്കുന്നു. അവർക്ക് വേറൊരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എല്ലാം കിട്ടണമെന്നും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്നും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നും ഒരു നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇത്തരം. അത് സ്വാഭാവികമായിട്ട് ലൈഫിൽ നടക്കത്തില്ല. അത് ഒരുപക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ അപ്പൻ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയിൽ മോനെ ഇരുത്തിയാൽ നടക്കും. സാധാരണ തരത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്കെല്ലാം കിട്ടണമെന്നും എനിക്കെല്ലാം കൃത്യസമയത്ത് നടക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം സംഭവിക്കണമെന്നും ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുമ്പോൾ അതിനെ അവിടെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു ഒരു ഇൻഡിഫറൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു, ഒരു യാതൊരു ഇഫക്റ്റീവ്നെസ്സും ഇല്ലാത്ത ഒരാളായിട്ട് മാറുന്നു. ഒരു ഫെയിലിയറിന് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഒരുക്കി എടുക്കുന്നത്. അപ്പം അത് നേരത്തെ മനസ്സിലായിക്കോളൂ. അങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ വളരെ വലിയൊരു പ്രശ്നമാണ്, ഇവർക്ക് വളരെ പുവർ ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അടിവെച്ച് പിരിയാനേ ഇവർക്ക് സാധിക്കത്തുള്ളൂ. കാരണം അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന് വരുന്നു. മാത്രമല്ല ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്പൗസാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അവർ പല കറക്ഷന് വേണ്ടിയും ഫോഴ്സ് ചെയ്യും. അപ്പം കറക്ഷൻ ആദ്യമായിട്ട് ജീവിതത്തിൽ നേരിടുന്ന ആ സമയത്തായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു ഫോഴ്സ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആദ്യമായിട്ടുണ്ടാകുന്നത്, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൻ്റെ ഒരു ചാൻസ് ആദ്യമായിട്ടുണ്ടാകുന്നത് ഒക്കെ ആ സമയത്തായിരിക്കും. ഇത്തരം കുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കളോ ചെറിയ പ്രായത്തിൽ തന്നെ തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാർ ഒരു വിവാഹ ജീവിതത്തിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആദ്യമായിട്ടൊരു എതിർപ്പോ ഒരു ക്രിറ്റിസിസമോ ഒരു ഒപ്പോസിഷനോ ഒക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഡിസെൻ്റ് ഉണ്ടാവുന്ന ആ സമയത്താണ്. അപ്പം അതിനോടൊന്നും ടോളറേറ്റ് ചെയ്യാനുള്ള യാതൊരു മാനസികാവസ്ഥ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാവത്തില്ല. അവർ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ഒന്നും സഹിക്കാനുള്ള ക്ഷമ കാണിക്കാത്ത ആൾക്കാരായിരിക്കും. ഇവരുടെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ചാരി മാത്രമേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു പുവർ ഇൻഡിപെൻഡൻസ് ആണ് ഇവർക്കുള്ള, ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഇവർ കാണിക്കും. എപ്പോഴും അവരെ സഹായിക്കാനോ അവരുടെ ചുറ്റുപാടോ എപ്പോഴും ആൾക്കാരിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന ആൾക്കാർ ഇല്ലാതെ വരുമ്പോൾ അവരുടെ ജീവിതം വളരെ തകരാറിലാകുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് ആ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹമോ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനോ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ എനിക്കൊന്ന് അതിജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഒരു റിവേഴ്സൽ ഉണ്ടാവണം, അത്തരത്തിലുള്ള ഒരു ഇൻട്രൻസിക് മോട്ടിവേഷനോ ഒരു ഡെവലപ്മെൻ്റൽ ആറ്റിറ്റ്യൂഡോ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോ ഇതൊന്നും ഇത്തരം ചെറുപ്പക്കാരിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇവരെ വലിയ പഠനങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊണ്ട് ഇറക്കിയാലും അവസാനം ഇവരൊരു ഫെയിലിയറായിട്ട് മാറാനാണ് സാധ്യത. പൊതുവെ ഇത്തരം ആൾക്കാർ ഒരു ജോലിയിലൊക്കെ പോകാൻ തന്നെ സാധ്യത കുറവാണ്. ഇവർ ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെന്നും പറഞ്ഞ് പല ബിസിനസ്സുകളൊക്കെ തുടങ്ങി ഒരുപാട് ബിസിനസ്സുകൾ പൊട്ടിച്ച് കളയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിലാണ് ഇങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നതെങ്കിൽ ആ ഫാമിലി ബിസിനസ് താഴോട്ടാണ് പിന്നീട് വളരാനുള്ള സാധ്യത. പിന്നെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇവർ ബിസിനസ്സിലാണെങ്കിലും ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണെങ്കിലും, ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഇവർക്കൊരു പ്രൊഫഷണലിസമോ ഒരു പിന്നെ ഒരു സ്റ്റാൻഡേർഡോ ഒന്നും അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഒരു ടീനേജ് ടൈമിലെങ്കിലും ആ പാമ്പറിംഗ് ഒക്കെ നിർത്തി വളരെ റിയൽ ലൈഫ് സിറ്റുവേഷനിലൂടെ അവരെ കടത്തിവിടുക. അവർ പോകുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കോൺസിക്വൻസസ് നേരിടാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇത്തരം കുട്ടികളെ രക്ഷപ്പെടുത്തണം. ഇന്ന ഇന്ന കാര്യങ്ങളിൽ യാതൊരു ഡിപ്പെൻഡൻസും സാധ്യമല്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് വളരെ ഫോഴ്സ് ചെയ്യണം. അത്തരം ബൗണ്ടറി സെറ്റ് ചെയ്തെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിലുള്ള സഹായങ്ങൾ നമ്മൾ നിർത്തണം. അത്തരം കാര്യങ്ങളിലുള്ള ഡിപ്പെൻഡൻസിനെ നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യരുത്, ടോളറേറ്റ് ചെയ്യരുത്. എങ്കിൽ ഇവരെ ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യണം. അവരുടെ റെസ്പോൺസിബിലിറ്റിയെ ക്ലിയർ ആയിട്ട് അവർക്ക് കൊടുക്കണം. ഒരു വിഭാഗം കഴിച്ചു കഴിഞ്ഞാൽ അതിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും, ഒരു ജോലിയിലാണെങ്കിൽ അവിടുത്തെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേരിടാനുള്ള റെസ്പോൺസിബിലിറ്റി, അമിതമായി അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ആരും തന്നെ കയറി സഹായം കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആൾക്കാർ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. മൂന്നാമതായിട്ട് ആ നാച്ചുറൽ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യണം. അവിടെ ഫെയിലിയർ ഉണ്ടായാലോ, തിരിച്ചടികൾ ഉണ്ടായാലോ, പ്രശ്നങ്ങൾ ഉണ്ടായാലോ, ഇപ്പൊ സ്പൗസ് പിണങ്ങിപ്പോയി, അതിനെ പോയി നേരിടട്ടെ. ആ പ്രശ്നം പിന്നെ വീട്ടുകാര് അതിനകത്ത് കയറി അതിനകത്ത് ഇടപെട്ട് അതെല്ലാം നാശമാക്കാനായിട്ടിരിക്കരുത്. ഒരു വിവാഹ ജീവിതത്തിലോ ഒരു തൊഴിൽ രംഗത്തോ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ആ പരാജയത്തെ മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പരാജയത്തെ റിപ്പയർ ചെയ്യാനുള്ള ആ നാച്ചുറൽ സിറ്റുവേഷൻ അവർക്ക് തന്നെ ഓഫർ ചെയ്യുക, അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുക. അപ്പോൾ അധികം കാലം അവർ അത്തരം സാഹചര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യില്ല. കാരണം ആരെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാൻ നിരന്തരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെയിനും അവർക്കുണ്ടാവുന്നില്ല, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടാവുന്നില്ല. എപ്പോഴും ആൾക്കാർ സഹായത്തിന് വരുമെന്ന് അവർ അമിതമായി പ്രതീക്ഷിക്കും. പക്ഷെ ഇതൊന്നും ലോകത്ത് യാഥാർത്ഥ്യമായി നമുക്ക് കൊടുക്കാനും കഴിയില്ല. അവിടെയാണ് നമ്മൾ ഇത്തരം ആൾക്കാരെ നശിപ്പിച്ച് കളയുന്നത്. ഒരുപാട് അത്തരം പാമ്പേർഡ് ചിൽഡ്രൻ ഇന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വന്ന് പരാജിതരായി മാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർ പരാജയപ്പെടുകയും അവർ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പോകാതെ വരികയും അതുവരെ അവർ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ആൾക്കാരുടെ ഒരു ഡിപ്പെൻഡൻസി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരം ആൾക്കാരെ ഡ്രഗ്സിലേക്ക് പോകാനും മാനസികമായി തകരാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ രൂപപ്പെടുത്തിയെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പേരൻസൊക്കെ വളരെ ചെറിയ പ്രായം മുതലേ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ വളരുന്ന പ്രായത്തിനനുസരിച്ച് അവരുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവർക്ക് അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കയറി ഇടപെട്ട് മൈക്രോ മാനേജ് ചെയ്ത് അവർക്കെല്ലാം സാധിച്ചു കൊടുത്ത് അവരെ ചീത്തയാക്കാതിരിക്കുക. റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുക. കോൺസിക്വൻസസ് നേരിടാൻ അവരെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങളിലൂടെ അവരെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. ഹാപ്പി ലിവിങ്.

0: ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18 ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണം.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലാന്റിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലാന്റിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3 ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100,000 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീം വർക്കും തമ്മിലാണ് 4-ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3-ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവെ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2,00,000+ സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഉൾക്കൊള്ളിത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽകി ആവാസ്, 11:15 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9:00 മുതൽ പുലർച്ചെ 1:00 വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
4: എല്ലാവർക്കും മത്സരിക്കാനാണ് ഇഷ്ടം. മത്സരങ്ങളുടെ ലോകത്താണ് എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും മത്സരങ്ങൾ. ടിവി ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, റേഡിയോകൾ, എല്ലായിടത്തും മത്സരത്തിൻ്റെ ആധിക്യം മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കാകട്ടെ, ഇത് പരീക്ഷാകാലം കൂടിയാണ്. മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഈ കുത്തൊഴുക്കിൽ പലപ്പോഴും മനുഷ്യൻ മറന്നുപോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ജീവിതം ഒരു മത്സരത്തിനുള്ള വേദിയല്ല എന്ന വലിയ സത്യം. ജീവിതത്തോട് ഇല്ല എന്നും വേണ്ട എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട്, മത്സരിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കാനാണ് പല മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യന്തം അപകടകരവുമാണ്. ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തോട് ഉണ്ട് എന്നും അതെ എന്നും പറയുവാൻ കഴിയുമ്പോഴാണ് ജീവിതം വിജയപൂർണമാകുന്നത്. കൂടുതൽ പേർക്കും ജീവിതത്തോട് നോ ഡീൽ എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം അവന് മത്സരിക്കണം, കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ നേട്ടങ്ങളുണ്ട്. പക്ഷെ ഓർക്കുക, നോ ഡീൽ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിക്കുവാനും കൂടുതൽ സമ്പാദിക്കുവാനുമുള്ള വാശിയും വേറും വെല്ലുവിളികളുമൊക്കെയുണ്ട്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്, ജീവിതത്തോട് നോ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, കർമ്മ മേഖലകളിൽ നിന്നും, ദൗത്യ മേഖലകളിൽ നിന്നുമൊക്കെ അവൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. എന്നാൽ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഇന്നത്തെ മനുഷ്യന് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപൂർവം ചിലർ മാത്രം ഡീൽ എന്ന് പറഞ്ഞ് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കയ്യടി വാങ്ങി ഇറങ്ങിപ്പോകുന്നു. ഓർക്കുക, ജീവിതത്തോട് എപ്പോഴും ഡീൽ എന്ന് തന്നെ പറയുക. ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോടും പ്രതിബന്ധങ്ങളോടും വെല്ലുവിളികളോടും കൂടി ഏറ്റെടുക്കുവാനും നേരിടുവാനും തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തോട് ഒരിക്കലും നോ ഡീൽ എന്ന് പറയാതിരിക്കട്ടെ.
3: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. ഇനി നമ്മൾ AI യുഗത്തിലേക്ക്. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി MS. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്തെ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രബല സാങ്കേതിക ശക്തിയാണ് AI. മനുഷ്യന്റെ ചിന്താശേഷിയെ അനുകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളും സംവിധാനങ്ങളുമാണ് AI. ആരോഗ്യരംഗം മുതൽ കാർഷിക രംഗം വരെ, വിദ്യാഭ്യാസം മുതൽ വ്യവസായം വരെ, എല്ലാ മേഖലകളിലും AIയുടെ സ്വാധീനം ശക്തമായി പ്രകടമാകുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും AI രംഗത്ത് മുന്നേറ്റ രാജ്യമാകാൻ ലക്ഷ്യമിട്ട് ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ അടുത്തിടെ നടന്ന AI ഉച്ചകോടിയിൽ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു. AI ഫോർ പീപ്പിൾ എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനം ഒരു പ്രധാന സന്ദേശമാണ് നൽകുന്നത്. AI മനുഷ്യനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയല്ല, മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. സാങ്കേതിക പുരോഗതി സമൂഹ നന്മയുമായി ചേർന്നിരിക്കണം എന്നതാണ് ഭാരതത്തിന്റെ സന്ദേശം. BJP സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിനി പറയുന്നത് കേൾക്കാം.
3: ജൂലൈ 2015 തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബേസിക്കലി അതിനകത്ത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അതൊരു കോർ യൂട്ടിലിറ്റി ആക്കി മാറ്റി. അതായത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എല്ലാവർക്കും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ ബേസിൽ നമുക്ക് പല ആനുകൂല്യങ്ങളും കിട്ടണം എന്നുള്ളതും, അതുപോലെ തന്നെ ജാം എന്ന് പറഞ്ഞു, അതായത് ആധാർ, അതായത് ജനധ

0: അക്കൗണ്ട് നോർമലായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എല്ലാ ആളുകൾക്കും അത് ഓപ്പൺ ചെയ്യാനും വേണ്ടിയും അക്കൗണ്ട് ആധാറുമായിട്ട് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തത് ജാം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നപ്പം ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും പല ട്രാൻസ്ഫേഴ്സ് ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതിൽ നേരിട്ട് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സിസ്റ്റംലേക്ക് വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നിപ്പോ യു പി ഐ നമ്മളൊക്കെ ജി പേയും മറ്റുമൊക്കെ ചെയ്യുന്നത് അത് ലോകത്ത് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. കോവിഡ് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് യു പി ഐ എന്ന് പറയുന്നത്. അത് പല രാജ്യങ്ങൾക്കും ഇവിടെ ഭയങ്കര അത്ഭുതമായിട്ടാണ് അവർ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തുന്ന പച്ചക്കറി കച്ചവടം നടക്കുന്ന അവരിൽ പോലും ആ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം. ഇതുകൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഇന്ത്യയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനുകൊണ്ട് എന്ത് ഉപയോഗം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മേക്ക് എ ഐ ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് എ ഐ വർക്ക് ഫോർ ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് ഒരു ഇന്ത്യൻ എ ഐ മിഷൻ തുടങ്ങി. ഏകദേശം ഒരു 10,000 crore rupees പ്രൊജക്ട് ആണ്. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ എ ഐ മോഡൽസ് കൊണ്ടുവരിക, ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മോഡൽസ് സർവം എ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളമുണ്ട്. എ ഐ ഉപയോഗിച്ച് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ ഗവർണൻസിലേക്ക് അതായത് സർക്കാരിന്റെ പദ്ധതികളിലേക്ക് എ ഐ ഉപയോഗിക്കുക, ആരോഗ്യ രംഗത്ത് കൊണ്ടുവരിക, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കൊണ്ടുവരിക, ഇങ്ങനെ ധാരാളം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് പറഞ്ഞ് നമ്മൾ ഭാരതത്തിന് തന്നെ ഇവിടെ ചിപ്പ് ഡിസൈൻ ചെയ്യാനും അതിന്റെ മാനുഫാക്ചറിംഗും സപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതികളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വരും വർഷങ്ങൾ അതായത് അടുത്ത ഒരു 20-25 വർഷത്തിന് വേണ്ടിയുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഭാരതത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷ അത് ഉറപ്പു വരുത്തുന്ന ഒരു രീതിയിലാണ് പ്രൈം മിനിസ്റ്റർ മോദി മുന്നോട്ട് പോകുന്നത്.
1: AI വന്നാൽ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്ക ലോകമെമ്പാടുമുണ്ട്. ചില ജോലികൾ ഓട്ടോമേഷൻ മൂലം കുറയാം. എന്നാൽ അതിനൊപ്പം തന്നെ പുതിയ തൊഴിൽ അവസരങ്ങളും സംരംഭങ്ങളും സൃഷ്ടിക്കപ്പെടും. പുതിയ കഴിവുകൾ ആവശ്യമാകും. ഡാറ്റ അനാലിസിസ്, സോഫ്റ്റ്വെയർ വികസനം, സൈബർ സുരക്ഷ, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകൾ തുറക്കപ്പെടുന്നു. പ്രജാപിത ബ്രഹ്മകുമാരീസ് കൊല്ലം സെന്ററിലെ സിസ്റ്റർ എസ് രഞ്ജിനി പറയുന്നത് കേൾക്കാം.
2: ഞാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സർവീസ് കോർഡിനേറ്ററായ രഞ്ജിനി സിസ്റ്ററാണ്. ഇന്ന് ലോകം അതിവേഗം സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ മുന്നേറുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുന്നതിനോടൊപ്പം ലോക സമാധാനത്തിനും സൗഹാർദ്ദത്തിനും AI വലിയ സംഭാവന നൽകാൻ കഴിയും. എന്നാൽ AI ഉപയോഗം ഉത്തരവാദിത്വത്തോടെയും നൈതിക മൂല്യങ്ങളോടെയും കൂടിയായി തീരണം എന്നതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമാധാനം എന്നത് യുദ്ധങ്ങളുടെ അഭാവം മാത്രമല്ല, പരസ്പരം ബഹുമാനവും സഹകരണവും എല്ലാം ഉള്ളപ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് AI ഒരു ശക്തമായ ഉപകരണമായി മാറാൻ കഴിയും. മനുഷ്യന്റെ കരുണയും AIയുടെ കഴിവുകളും ഒരുമിക്കുമ്പോൾ കൂടുതൽ സമാധാനപരവും സൗഹാർദ്ദപൂർണവുമായ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനാൽ AIയെ മനുഷ്യരാശിയുടെ നന്മയ്ക്കും ലോക സമാധാനത്തിനും സൗഹാർദ്ദത്തിനുമായി ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം.
1: ഇന്ത്യയിലെ യുവജനസംഖ്യ ഒരു വലിയ ശക്തിയാണ്. ശരിയായ പരിശീലനവും നൈപുണ്യ വികസനവും നൽകിയാൽ AI അധിഷ്ഠിത തൊഴിൽ മേഖലകളിൽ ഇന്ത്യക്ക് മുൻപന്തിയിലെത്താൻ കഴിയും. ഇതിനായി കേന്ദ്ര സർക്കാർ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളും ഡിജിറ്റൽ വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തുകയാണ്. ഇങ്ങനെ AI ഉപയോഗിക്കുമ്പോൾ സമസ്ത മേഖലകളിലും സാമൂഹ്യ നീതി ഉറപ്പാക്കാനും സമത്വം വളർത്താനും കഴിയണം. സാങ്കേതികവിദ്യ ചിലർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിലാകരുത്. ശാസ്ത്രവേദി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ ശൂരനാട് പറയുന്നത് കേൾക്കാം.
3: ഞാൻ സജീന്ദ്രൻ ശൂരനാട്. നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. പുതിയ ജനറേഷൻ പൂർണ്ണമായും ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് ജീവിക്കുന്നത്. ജെൻസി എന്ന വാക്കുപോലും ഒരു AI അധിഷ്ഠിത വാക്കാണ്. നമ്മുടെ രാജ്യം നിർമ്മിത ബുദ്ധിയിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒട്ടും മോശമില്ലാത്ത നിലയിലാണ്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടി ഇതിന് ഉദാഹരണമാണ്. ChatGPT, ജെമിനി തുടങ്ങിയ സൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ലോകത്തുള്ള എന്തിനെ പറ്റിയും സംശയ നിവാരണം നടത്താൻ കഴിയും. ലോകത്തുള്ള 800 crore മനുഷ്യരുടെ തലച്ചോർ ഒരുമിച്ച് കൂട്ടി നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് പോലെയാണ് പല AI ടൂളുകളും നമ്മൾക്ക് സേവനങ്ങൾ നൽകുന്നത്. ഇത് മനസ്സിലാക്കിയാണ് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം നടപ്പാക്കിയത് തന്നെ. ഇനി നമ്മൾക്ക് ഈ നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനവും ഡിജിറ്റൽ സാക്ഷരതയുടെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത്. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ലോകം കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നൂതന സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി അതിവേഗം മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മാറിയ കാലഘട്ടത്തിലെ കർത്തവ്യം.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികൾ വഴി സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ AI രംഗത്ത് ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേശീയ തലത്തിൽ AI ഗവേഷണ കേന്ദ്രങ്ങൾ, ഡാറ്റാ സെന്ററുകൾ, സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം, സർവകലാശാലകളിൽ AI പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആരംഭിച്ചിരിക്കുന്നു. സർക്കാർ സേവനങ്ങളിൽ AI ഉപയോഗിച്ച് കാര്യക്ഷമതയും ലഭ്യതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. ഭാരതത്തിലെ സ്റ്റാർട്ടപ്പുകൾ AI ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നു. ഹെൽത്ത് ടെക്, എഡ്യൂടെക്, ഫിൻടെക് തുടങ്ങിയ മേഖലകളിൽ ഭാരതീയ യുവസംരംഭകർ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നു. ഇതിലൂടെ ഭാരതം ഒരു ഉപഭോക്തൃ രാജ്യമായി മാത്രം നിൽക്കാതെ ലോകത്തിനു വേണ്ടി സാങ്കേതിക പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമാകുകയാണ് ലക്ഷ്യം വെക്കുന്നത്. സീരിയൽ ആർട്ടിസ്റ്റും തണൽ പാലിയേറ്റീവ് കെയർ ജീവകാരുണ്യ കേന്ദ്രം ജില്ലാ സെക്രട്ടറിയുമായ കുരീപ്പുഴ യഹിയുടെ അഭിപ്രായം കേൾക്കാം.
4: എന്റെ പേര് കുരീപ്പുഴ യഹിയ. ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്ത്യയിൽ ആദ്യമായി AI വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. ഇനി നമ്മൾ AI നിർമ്മിത ബുദ്ധി ഭാവിയിൽ AI തന്നെ ചികിത്സിക്കുന്ന രീതിയിലേക്ക് AI മാറും. ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ പോലും ആവശ്യമില്ലാത്ത വിധം ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകും. ഇതിനായി കോടിക്കണക്കിന് രൂപ തന്നെ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു.
1: ഭാരതത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ താമസിക്കുന്നു. അതിനാൽ AIയുടെ പ്രയോജനം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് എന്നിവയിൽ AI ഉപയോഗിച്ച് ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്താൻ കഴിയും. മൊബൈൽ ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും വ്യാപക ഉപയോഗം ഇതിനായി വലിയ സാധ്യതയാണ് നൽകുന്നത്. AI ഒരു ശക്തമായ ഉപകരണമാണ്. അതിനെ മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. വിദ്യാഭ്യാസം, പരിശീലനം, നൈതിക നിയന്ത്രണം, സർക്കാർ സ്വകാര്യ മേഖലാ സഹകരണം എന്നിവയിലൂടെ മാത്രമേ AIയുടെ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്താനാകൂ. ഭാരതം ഇന്നൊരു നിർണായക ഘട്ടത്തിലാണ്. യുവജനശക്തി, സാങ്കേതിക അടിസ്ഥാന സൗകര്യം, ശക്തമായ നയപരമായ പിന്തുണ എന്നിവയോടെ ഭാരതം AI രംഗത്ത് ലോകത്തിന് മാതൃകയാകാനുള്ള സാധ്യത വലുതാണ്. സാങ്കേതിക വിദ്യ മനുഷ്യനു വേണ്ടി എന്ന ആശയം മുൻനിർത്തി മുന്നേറുമ്പോൾ ഭാരതം സമീപ ഭാവിയിൽ തന്നെ ഒരു ആഗോള AI ശക്തിയായി ഉയരുമെന്നത് സംശയമില്ല. ഇതിലുപരി ഇന്ത്യയിൽ ആദ്യമായി കേരള സർക്കാർ ഇപ്പോൾ പ്രത്യേക AI വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നതും ശുഭകാര്യവുമാണ്. ജിജു വാളകം പറയുന്ന അഭിപ്രായം കേൾക്കാം.
5: എല്ലാവർക്കും നമസ്കാരം. ഇത് ജിജു വാളകം. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തികളിലൊന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വൻതോതിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് പുതിയ അറിവുകൾ കണ്ടെത്താനും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് സഹായിക്കാനും AI ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയം കൂടുതൽ കൃത്യതയോടെ നടത്താനും പുതിയ മരുന്നുകൾ വികസിപ്പിക്കാനും AI സഹായിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തി വ്യക്തിഗത പഠന സഹായം നൽകുന്നു. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ, മണ്ണിന്റെ ഗുണനിലവാരം വിശകലനം, വിളവെടുപ്പ് മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി AI ഉപയോഗിക്കുന്നു. എഞ്ചിനീയർമാർക്ക് രൂപകൽപ്പനയും സാങ്കേതിക പ്രശ്നപരിഹാരവും വേഗത്തിലാക്കാൻ AI സഹായിക്കുന്നു. അധ്യാപകർക്ക് പഠന സാമഗ്രികൾ തയ്യാറാക്കാനും വിദ്യാർത്ഥികളുടെ പുരോഗതി നിരീക്ഷിക്കാനും ഇത് ഉപകാരപ്പെടുന്നു. മൊബൈൽ ഫോണുകളിലെ വോയിസ് അസിസ്റ്ററുകൾ, ഓൺലൈൻ വിവർത്തന സേവനങ്ങൾ, നാവിഗേഷൻ മാപ്പുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം AIയുടെ ഉദാഹരണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക AI വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോർട്ട്ഫോളിയോ രൂപീകരിച്ചു. ഈ വകുപ്പ് വ്യവസായം, IT, സ്റ്റാർട്ടപ്പ് മേഖലകൾ എന്നിവയ്ക്കായി ചേർന്ന് പ്രവർത്തിക്കുന്നു. AI ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ വിവേകവും ധാർമ്മിക ബോധവും അത്യാവശ്യമാണ്. AI ഒരു ശക്തമായ ഉപകരണമാണ്. അത് മനുഷ്യബുദ്ധിക്ക് പകരമല്ല, മറിച്ച് മനുഷ്യരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സഹായി മാത്രമാണ്. അതിനാൽ AI സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ അറിവുകൾ ഉത്തരവാദിത്വത്തോടെ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ പുരോഗതിക്കും മനുഷ്യരുടെ ക്ഷേമത്തിനുമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്.
1: ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് June 1 നടന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനത്തിന് പൂർണമായും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ദൃശ്യാവിഷ്കാരമായിരുന്നു കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നത്. സ്കൂൾ അന്തരീക്ഷത്തിന്റെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം നിറയുന്ന പാലൊളി വിതറുന്നേ, പാൽചിരി വിരിയുന്നേ എന്ന ഗാനത്തിൽ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ട കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം തന്നെ AI നിർമ്മിതമായിരുന്നു എന്നത് അവിടെ ഒത്തുകൂടിയവരിലെല്ലാം തന്നെ വിസ്മയമുളവാക്കിയ സംഭവമായിരുന്നു. ഇക്കഴിഞ്ഞ June 19 സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ മലയാളം AI സംരംഭങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജൂൺ അവസാന വാരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയായ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകരിലെ വ്യാജന്മാരെ കണ്ടെത്താൻ UPSC AI സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 569 വ്യാജാപേക്ഷകൾ തള്ളുകയായിരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. ഇനി നമ്മൾ AI യുഗത്തിലേക്ക്. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി MS.
6: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
8: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? July 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

ചില പുള്ളിക്കാരൻ പുള്ളത്തന്റെ കവിയനി ഒരിയലി തീയനി കണ്ടാൽ പാളന്. കൊല്ലത്തുള്ളൊരു ചിന്നക്കരയിലെ പുള്ളിക്കാരൻ പുള്ളത്തന്റെ കവിയനി ഒരിയലി തീയനി കണ്ടാൽ പോല്. വായിൽ ആവിക്കപ്പൊരു മൂടി വരുന്നു കോഴിക്കോട്ടങ്ങാടി.

പെരുകുട്ടിയരെ പെരുകട്ടണി കട്ടി വരുത്തോട്ടെ കുട്ടി പണ്ടനിക്ക് കണ്ടെ തന്നെ പോറ്റി അങ്ങനെ മന്ദിരങ്കി തോറ്റ എന്നെ തീറ്റി പോയി കൊട്ടങ്ങാടിയിലെ പോയ തന്റെ കടയിലെ കൊയിന്റെ കറിയുടെ താറ് പഴക്ക വരുത്തരും പോര് കൊച്ചിലങ്ങാടിയിലുള്ള

ഇനിയും രണ്ടുമൂന്ന് ഭാവങ്ങളുണ്ട്. അതുകൊണ്ട്